ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:17. ഇന്ന് ശകവർഷം 1948 ആഷാഢം 4, കൊല്ലവർഷം 1201 മിഥുനം 11, 2026 ജൂൺ 25 വ്യാഴാഴ്ച. 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: നമസ്കാരം. ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മൻസൂർ ഒദായി.
2: അഭിനന്ദനവും അംഗീകാരവും ഇഷ്ടപ്പെടാത്ത മനുഷ്യരുണ്ടോ? നിത്യജീവിതത്തിലെ ചെറുതും വലുതും

0: ആയ കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ പ്രശംസയും പ്രോത്സാഹനവും കൊതിക്കുന്നവരാണ് നമ്മൾ. പ്രിയമുള്ളവരുടെ അഭിനന്ദനം മനസ്സിന് ആനന്ദം പകരുമെന്നതിൽ സംശയമില്ല. മോഡിയിൽ വസ്ത്രം ധരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ "ഹായ്, നല്ല ഭംഗി, ഈ ഡ്രസ്സ് നിനക്ക് നന്നായി ചേരും" തുടങ്ങിയ കമൻറ്റുകൾ കേൾക്കുമ്പോൾ എന്ത് സന്തോഷമാണ്. നമ്മളെ സൽക്കരിക്കാൻ കഷ്ടപ്പെട്ട് ഭക്ഷണമൊരുക്കിയവരെ നോക്കി ഭക്ഷണത്തിൻ്റെ രുചിയും പ്രത്യേകതകളും വാഴ്ത്തി നോക്കൂ. അവരുടെ മുഖത്ത് സന്തോഷം വിടരുന്നത് കാണാം. കുട്ടികളെ എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചാൽ അവർ അത് ഭംഗിയായി ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? മറ്റൊന്നിനുമല്ല ഇപ്രകാരം ചെയ്യുന്നത്. നമ്മുടെ ഒരു നല്ല വാക്ക്, പരിഗണനയുടെ ഒരു ആംഗ്യം, സ്നേഹത്തിൻ്റെ ഒരു സ്പർശം, അതോടെ അവർ ഹാപ്പിയാവും. ഇത്തരം കുഞ്ഞു കാര്യങ്ങൾ മുതൽ പഠനം, തൊഴിൽ, ലക്ഷ്യനിർണയം, ജീവിത നേട്ടം എന്നിവയിലെല്ലാം അഭിനന്ദനത്തിനും പ്രശംസക്കും വലിയ ഊർജം പകരാനാവും. മധുരമുള്ള വാക്കായും ചെറുപുഞ്ചിരിയായും സ്നേഹത്തിൻ്റെ തലോടലായും നമുക്ക് അംഗീകാരം നൽകാം. സോഷ്യൽ മീഡിയയിലെ കൊച്ചു മെസ്സേജുകളും എന്തിനധികം ഒരു പോസിറ്റീവ് ഇമേജ് പോലും അഭിനന്ദനത്തിൻ്റെ അടയാളമാണ്. ഇത്തരം അഭിനന്ദനങ്ങൾ നമ്മൾ ആദരിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നവരിൽ നിന്നാകുമ്പോൾ അതിൻ്റെ മധുരം ഇരട്ടിയാവും. വീട്ടിലും കുടുംബത്തിലും കൂട്ടുകാർക്കിടയിലും വിനോദ വിജ്ഞാന കർമ്മ മേഖലയിലുമെല്ലാം മറ്റുള്ളവരെ അഭിനന്ദിക്കാനും പ്രശംസിക്കാനും എന്തുമാത്രം അവസരങ്ങളുണ്ട്. നല്ല കാര്യങ്ങളെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ പലർക്കും മടിയാണ്. അപരനെ അംഗീകരിച്ചാൽ തൻ്റെ സ്ഥാനവും പദവിയും കുറഞ്ഞു പോകുമോ എന്ന് ഭയപ്പെടുന്നവരുമുണ്ട്. ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ? ഇതെല്ലാം നിത്യജീവിതത്തിലെ സാധാരണ സംഭവങ്ങളല്ലേ? പ്രശംസിക്കാൻ എന്തിരിക്കുന്നു? ഇങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. തീർച്ചയായും മനം തുറന്നുള്ള അഭിനന്ദനത്തിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാവുമെന്നതിൽ തർക്കമില്ല. കാരണം അഭിനന്ദനം മനുഷ്യബന്ധങ്ങളെ ഊഷ്മളമാക്കുന്ന മധുരഭാഷയാണ്. മറ്റുള്ളവരെ ആദരിച്ചും അംഗീകരിച്ചും നൽകുന്ന വാക്ക് ധർമ്മമാണെന്ന് മുഹമ്മദ് നബി പറയുന്നു. തൻ്റെ ശിഷ്യരുടെ നല്ല ഗുണങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞ് അദ്ദേഹം അവരെ ആദരിച്ചിരുന്നു. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവർ ആളുകളെ അംഗീകരിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന് തിരുനബി പഠിപ്പിച്ചു. ഒരു വിദ്യാർത്ഥിയുടെ ചെറുജയം പോലും അധ്യാപകൻ പ്രശംസിക്കുമ്പോൾ അത് അവനിൽ ആത്മവിശ്വാസത്തിൻ്റെ വിത്ത് പാകുന്നു. അധ്യാപകൻ്റെ ഹൃദ്യമായ അഭിനന്ദനം ഒരുപക്ഷേ വിദ്യാർത്ഥികളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. അഭിനന്ദനം തലയിലേക്കുള്ള കിരീടമല്ല, ഹൃദയത്തിലേക്കുള്ള കൈത്താങ്ങാണ് എന്നാണ് ചൊല്ല്. മറ്റൊരാളുടെ പരിശ്രമം അംഗീകരിക്കുന്നത് അവനെ ഉയർത്തുക മാത്രമല്ല, നമ്മുടെ മനസ്സിനെ വിശാലമാക്കുക കൂടി ചെയ്യുന്നുണ്ട്. അതിനാൽ നമുക്ക് മനസ്സ് തുറന്ന് അഭിനന്ദിക്കാം. അഭിനന്ദനത്തിൻ്റെ ഇളം കാറ്റിൽ മനുഷ്യബന്ധങ്ങൾ പൂത്തുലയട്ടെ, ജീവിതം കൂടുതൽ മനോഹരമാവട്ടെ.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മൻസൂർ ഒദായി.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വയ്ക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

അറിയിപ്പുകൾക്ക് ശേഷം കാവ്യാഞ്ജലി. വൈലോപ്പിള്ളിയുടെ പുതിയ കാഴ്ചപ്പാട് എന്ന കവിത ആലപിക്കുന്നത് പ്രീജിത് സി. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ. 7 മണിക്ക് ഓപ്പൺ ഫോറം, നീതിയും നിയമവും. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ ഫിബിൻ തൻവീർ പങ്കെടുക്കുന്നു. തുടർന്ന് പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ എന്നിവ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 ഇളയനീല.

0: 8:30 ആർട്ട് കഫെ, തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 സുവർണ മലരുകൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:45 വാർത്താ തരംഗിണി. 10:00 NHM റേഡിയോ ഹെൽത്ത്. 12:10 12:40 എവർ ഗ്രീൻ ജ്വൽസ്. 1:00 ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഓട്ടൻ തുള്ളൽ, മലബാർ രാമൻ നായരും സംഘവും അവതരിപ്പിക്കുന്നത്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 5:45 ലളിതഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്.
1: കാവ്യാഞ്ജലി.
2: വയലുപ്പിള്ളി ശ്രീധര മേനോന്റെ പുതിയ കാഴ്ചപ്പാട് എന്ന കവിത, ആലാപനം പ്രീജിത് സി.

കവിതയ്ക്കു ഞങ്ങൾ കുമഷിപ്പാത്രം. ചന്തമായി സംസ്കാരങ്ങൾ കൈമാറ്റാൻ ചിരദാസ്യ ചങ്ങലയുടക്കുവാൻ

0: காட்டிலும் கலையுயர்ந்தத்ரமேல் உள்கொள்வதில் അഭിമാനിപ്പൂ ഞങ്ങൾ.
1: ബൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ പുതിയ കാഴ്ചപ്പാട് എന്ന കവിത ആലപിച്ചത് പ്രീജിത് സി.
2: കാവ്യാഞ്ജലി.
1: ഇപ്പോൾ പ്രഭാതഗീതം. പ്രഭാതഗീതത്തിൽ ആദ്യം പി ജയചന്ദ്രൻ പാടിയ ഗാനം. ഗാനരചന ഭരണിക്കാവ് ശിവകുമാർ. സംഗീതം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ.

0: പ്രഭാതഗീതം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ശ്രദ്ധ.
1: നീണ്ട പ്രയാണങ്ങളുടെയും പരക്കം പാച്ചിലുകളുടെയും ഒടുവിൽ നിശ്ചലമായിപ്പോയ ചില യന്ത്രരഥങ്ങളുണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിലും വഴിയോരങ്ങളിലും. തുരുമ്പെടുത്ത ലോഹക്കൂട്ടങ്ങളായ അവ നമ്മുടെ പോലീസ് സ്റ്റേഷൻ പരിസരങ്ങളിലും പൊതുവഴികളിലും ഒരു കാലത്തിന്റെ സാക്ഷികളായി കിടക്കുന്നു. വേഗതയുടെ ആ പഴയ രാജാക്കന്മാർ ഇന്ന് വെറുമൊരു കാഴ്ച വസ്തുവാണോ, അതോ നാളത്തെ വലിയൊരു പരിസ്ഥിതി വിപത്തോ? ഈ പഴയ വാഹനങ്ങൾക്ക് ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരണം നടത്താനും നമ്മുടെ ഭൂമിയെ കൂടുതൽ സുരക്ഷിതമാക്കാനും സർക്കാർ ഒരുക്കുന്ന സ്പേസ് അഥവാ സ്ക്രാപ്പ് പ്രോസസ്സിംഗ് ഫോർ ഏരിയ ക്ലീനപ്പ് എന്ന പദ്ധതിയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇന്നത്തെ ശ്രദ്ധ. സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല.
2: പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കിടക്കുന്ന വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ ദീർഘകാലമായി കെട്ടിക്കിടക്കുന്ന പല വസ്തുക്കളും, ഇതെല്ലാം പൊതുജനങ്ങൾക്കും പോലീസിന്റെ ദൈനംദിന പ്രവർത്തനത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ചില സ്ഥലങ്ങളിൽ ലോറികൾ പിടിച്ചിട്ട് ആ ലോറിയുടെ പുറത്ത് വലിയ മരങ്ങൾ കിളിച്ച് നിൽക്കും. അവിടെ പാമ്പ് ഇഴജന്തുക്കളൊക്കെ വന്നിട്ട് വളരെ ബുദ്ധിമുട്ട്. ഇതൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുക, ഒരു ഡിസ്പോസലും ഉണ്ടാകുന്നു. അപ്പൊ ഞങ്ങൾ അതിന് ഒരു പദ്ധതി റിക്ലൈം റിന്യൂ റിവൈവ് എന്ന പേരിൽ KPHC ഒരു പദ്ധതി തയ്യാറാക്കുക. അപ്പൊ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ മിനറൽസ് ആൻഡ് മെറ്റൽ ട്രേഡിംഗ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ടെക് മഹേന്ദ്ര അവരുടെ ടെക്നിക്കൽ അസിസ്റ്റൻസോടുകൂടി കേന്ദ്ര ഗവൺമെന്റിന്റെ മിനി നവരത്ന കമ്പനിയായ സീറോ, അവരുമായിട്ട് KPHC സംസാരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ആലോചിച്ച് സ്പേസ് എന്നാണ് KPHC ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അത്

0: സ്ക്രാപ്പ് പ്രോസസിംഗ് ഫോർ ഏരിയ ക്ലീനപ്പ് ആൻഡ് എൻഹാൻസ്മെന്റ് ഫേസ് ഇനിഷ്യേറ്റീവ്. അത് കെ പി എസ് സിയുടെ ഒരു പ്രൊജക്ട് ആയിട്ട് അവർ അവതരിപ്പിക്കുകയാണ്. അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് ചെയ്യണം. അതിനാവശ്യമായ നിർദ്ദേശം ഡി ജി പി അത് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഓരോ എസ് പിമാര് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ, കാരണം ഇത് വലിയ ശല്യം ബുദ്ധിമുട്ടുമാണ് ജനങ്ങൾ. ഒന്നാം പോലീസ് സ്റ്റേഷൻ സ്ഥലമില്ല, ഈ സ്ക്രാപ്പെല്ലാം കൂടെ കൂടിക്കിടന്ന് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അങ്ങനെ ഒരു പദ്ധതിയെ പറ്റി ആലോചിക്കുന്നുണ്ട്. അത് ഇനിയും ഡി ജി പി ആണ് ചെയർമാൻ, അദ്ദേഹവും മറ്റു ഉദ്യോഗസ്ഥന്മാരെ ആലോചിച്ച് മറ്റ് നടപടികൾ കൈക്കൊള്ളുന്നു.
1: പഴയ വാഹനങ്ങളിലെ ലെഡ് ആസിഡ്, ഓയിൽ തുടങ്ങിയവ മണ്ണിലേക്കും അതിലൂടെ വെള്ളത്തിലേക്കും കലരാൻ സാധ്യതയുണ്ട്. ഇത് ഗുരുതരമായ പാരിസ്ഥിതിക ദോഷങ്ങൾക്ക് കാരണമാകുന്നു എന്ന് അഭിപ്രായപ്പെടുന്നു തണൽ പരിസ്ഥിതി സൗഹൃദ ഗവേഷണ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി ജയകുമാർ.
2: സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള ഈ സ്പേസ് എന്ന പദ്ധതി എനിക്ക് തോന്നുന്നു വളരെ മാതൃകാപരമാണ്. കാരണം നമ്മുടെ മുന്നില് ഒരു വലിയൊരു, പലപ്പോഴും ഒരു ഐസോറാണ് ഈ വളരെ മൂല്യമുള്ള ലക്ഷങ്ങൾ വില മതിക്കുന്ന വാഹനങ്ങൾ ചില കേസുകളിൽ പോലീസ് കോൺഫിസ്കേറ്റ് ചെയ്തത് പോലീസ് സ്റ്റേഷന്റെ പരിസരത്തോ അല്ലെങ്കിൽ തുറസായ പല സ്ഥലങ്ങളിലും കിടക്കുന്നത്. എനിക്ക് തോന്നുന്നതിൽ മന്ത്രി പ്രധാനമായിട്ട് സൂചിപ്പിച്ചൊരു കാര്യം അത് മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതിൻ്റെ ആ സ്പേസ് ക്ലിയർ ചെയ്യാനും അതിൻ്റെ എൻഹാൻസ്മെന്റിനും വേണ്ടിയിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച്, പക്ഷെ അദ്ദേഹം അറിയാതെ ചെയ്തത് വലിയൊരു പരിസ്ഥിതി പ്രവർത്തനം കൂടിയാണെന്ന് ഞാൻ പറയുകയാണ്. കാരണം ഈ വാഹനങ്ങളുടെ ഇത്തരത്തിലുള്ള ഇതിൽ വളരെ സങ്കീർണതകളുണ്ട്. ഒന്ന്, ഈ എല്ലാ വാഹനങ്ങളിലും ലെഡ് ആസിഡ് ബാറ്ററീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പൊല്യൂഷൻ എനിക്ക് തോന്നുന്നു ഒരു വളരെ ഒരു പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നില കേരളത്തിലെ നമ്മൾ പരിഗണിച്ചിട്ടില്ലാത്ത വലിയൊരു പരിസ്ഥിതി പ്രശ്നം ഈ വാഹനങ്ങളാണെന്ന് പറയാൻ എനിക്ക് മടിയില്ല. കാരണം അതിൽ ആദ്യം ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഇൻറ്റീരിയർസ് ഉണ്ട്, ഇരുമ്പിൻ്റെ ഭാഗങ്ങൾ വീണ് തുരുമ്പിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, മണ്ണിലേക്ക് അയൺ കലരുന്നു. ഇതിൽ വലിയൊരു പ്രധാനമുള്ളൊരു കാര്യം പലപ്പോഴും നമ്മൾ ഒരു വാഹനം കിടന്ന് ചീത്തയായി അതിൻ്റെ വില കുറഞ്ഞൊന്ന് കാണുന്നുണ്ട്. ഈ വില കുറഞ്ഞ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടത് ഒരു പരിസര മലിനീകരണ മൂല്യം കൂട്ടുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ആലോചിക്കില്ല. ഒന്നുകൂടെ വിശദമാക്കി പറയുകയാണെങ്കിൽ ഇപ്പം വാഹനങ്ങളിൽ, അടുത്ത കാലത്തുള്ള മിക്ക വാഹനങ്ങളിലും വളരെ കൂടുതൽ പ്ലാസ്റ്റിക് കണ്ടന്റ് ഉള്ള വാഹനങ്ങളാണ്. അത് വെയിലത്ത് ചൂടുകൊണ്ട് ഇതായി വരുമ്പോഴേക്കും അതിൽ നിന്ന് പല രാസപരിണാമങ്ങൾ നടക്കുകയും ചില വിഷങ്ങളും ചില വിഷങ്ങളാകാൻ സാധ്യതയുള്ള വസ്തുക്കളൊക്കെ തന്നെ അന്തരീക്ഷത്തിലേക്കും പൊടിഞ്ഞ് മണ്ണിലേക്കും വീഴുന്നുണ്ട്. ഒരു ഒരു വാഹനം ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നിടത്ത് ആ ചുറ്റുവട്ടത്ത് ഏറ്റവും പ്രധാന മൈക്രോ പ്ലാസ്റ്റിക് മലിനീകരണത്തിൻ്റെ ഒരു സോഴ്സ് ഒരുപക്ഷെ ഇത്തരത്തിൽ നിർത്തിയിട്ട വാഹനങ്ങളായിരിക്കും. പലപ്പോഴും പോലീസ് ഇങ്ങനെ പിടിച്ചിടുന്ന 10, 30, 40 വാഹനങ്ങളൊക്കെ ഒന്നിച്ച് ഇത്തരത്തിലുള്ള കേസുകളിൽ അടുക്കിയിടുമ്പോൾ ഒരുപക്ഷെ ഒരു വളരെ മിതമായ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 19,000 മൈക്രോ പ്ലാസ്റ്റിക് സാധനങ്ങളെങ്കിലും ഓരോ വാഹനവും ഒരു 4-5 വർഷം അവിടെ ഇടുമ്പോഴേക്ക് അവിടെ മണ്ണിലേക്ക് കൊടുക്കുന്നു എന്നുള്ളവർ നമുക്ക് ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മഴവെള്ളത്തിൽ ഇത് വീണ് പോകുന്നുണ്ട്, കാറ്റിൽ പറന്ന് അന്തരീക്ഷത്തിൽ പറന്ന് കിടക്കുകയും നടന്നു പോകുന്ന ആൾക്കാരുടെ ശ്വാസകോശങ്ങളിൽ എത്തുന്നുണ്ട്. അത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കമ്പോണൻ്റ് ഉണ്ട്. മറ്റൊരു കമ്പോണൻ്റ് ഉള്ളത് ഈ ചൂട് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ക്ലോറിൻ അടങ്ങിയ പദാർത്ഥങ്ങൾ നല്ലൊരു അന്തരീക്ഷത്തിൽ, പ്രത്യേകിച്ച് നമ്മളൊരു വാഹനം അടച്ചിട്ടൊരു കാർ ആണെങ്കിൽ അതിനകത്ത് വളരെയധികം ഊഷ്മാവ് കൂടുമ്പോഴേക്കും ഒരുപാട് വോളട്ടൈൽ വാതക രൂപത്തിലേക്ക് വരുന്ന ഒരുപാട് വിഷങ്ങളുണ്ട്. ഓർഗാനിക് പോയ്സൺസ് എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ സ്ഥാവര കാർബണിക മാലിന്യമായിട്ടുള്ള ഡയോക്സിൻ, ഫുറാൻ പോലുള്ള പല രാസവസ്തുക്കൾ ഇതിൽ ഉണ്ടാവുന്നുണ്ടാവും. അത് നേരിട്ട് അന്തരീക്ഷത്തിലേക്ക് പുറത്തു വന്ന് അടച്ചിട്ട വാഹനങ്ങളായതുകൊണ്ട് ഉണ്ടാവില്ല. പക്ഷെ എങ്കിലും ഇതിങ്ങനെ വർഷങ്ങളായിട്ട് അവിടെ കിടക്കുമ്പോഴേക്ക് ഒരു സൈഡിലൊരു ദ്വാരമുണ്ടെങ്കിൽ അതിലൂടെ പുറത്തേക്ക് വരാനും അത്തരത്തിൽ നമ്മുടെ ചുറ്റുപാടുള്ള ഏറ്റവും അടുത്തുള്ള പരിസരത്തേക്ക് വരുന്നു എന്നുള്ള ഒരു പ്രശ്നമാണ്. ഇതൊരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് പൊല്യൂഷനാണ്, പല വ്യത്യസ്ത പൊല്യൂഷൻസ്. പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇത് ചൂടുകൊണ്ട് അതിലുള്ള ഈ പ്ലാസ്റ്റിക് മറ്റ് സംയുക്തങ്ങളും രാസപരിണാമത്തിലൂടെ രാസവിഷങ്ങളായി മാറുന്നത്, നമുക്കറിയാവുന്ന ഏറ്റവും മാരക വിഷമായിട്ടുള്ള ഡയോക്സിൻസ് പോലുള്ള സാധനങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകൾ, ഫ്യുറാനിലേക്ക് വരാനുള്ള സാധ്യതകൾ, ഇതൊക്കെ വലിയൊരു പ്രശ്നമായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കണം.
1: റോഡുകളിലെ സുരക്ഷയ്ക്കും പരിസ്ഥിതി ശുചിത്വത്തിനും ഈ വാഹനം പൊളിക്കൽ നയം സ്വാഗതാർഹമാണ്. ഹരിത കേരളം ലക്ഷ്യമിട്ടുള്ള കേരള പോലീസിന്റെ ജനകീയമായ ഈ പദ്ധതിയെക്കുറിച്ച് മുൻ ട്രാൻസ്പോർട്ട് ഡെപ്യൂട്ടി കമ്മീഷണർ ഡോക്ടർ മുഹമ്മദ് നജീബ്.
3: ആഭ്യന്തരമന്ത്രിയുടെ പുതിയ സ്പേസസ് എന്ന വാഹനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്ന പഴയ പിടിച്ചെടുക്കപ്പെട്ട അല്ലെങ്കിൽ സീസ് ചെയ്തതായിട്ടുള്ള വാഹനങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യുന്നതിനുള്ള പദ്ധതിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു. ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ സർക്കാർ സ്ഥാപനത്തിന്റെ അന്തസ്സിന് പോലും കോട്ടം തട്ടുന്ന വിധത്തിലാണ് പോലീസ് സ്റ്റേഷന്റെ ചുറ്റും അതിനടുത്തുള്ള റോഡിലും ഏതൊക്കെ സ്ഥലങ്ങൾ ഒഴിവുണ്ടോ അവിടെയൊക്കെ, ചില സ്ഥലങ്ങളിലൊക്കെ ബസ് സ്റ്റാൻഡുകളിലേക്ക് വരെ മാറ്റിയിട്ടുണ്ട് പിടിച്ചെടുക്കപ്പെട്ട ഈ വാഹനങ്ങൾ. അത്തരം വാഹനങ്ങൾ പല കേസുകളിൽ പെട്ടതോ ആക്സിഡന്റ് പെട്ടിട്ട് ഒഴിവാക്കി പോയതോ

0: ഒക്കെ ഉണ്ട് അതില്. പക്ഷെ അതില് പ്രധാനമായിട്ടും അനധികൃത മണൽക്കടത്ത് അതുപോലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട വാഹനങ്ങളും ഒരുപാട് അധികം ചില സ്ഥലങ്ങളിൽ പുഴവക്കത്തൊക്കെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ കുറ്റിപ്പുറം പോലെ സ്ഥലത്തൊക്കെ വിശ്വസിക്കാൻ പറ്റാത്തത്ര വാഹനങ്ങൾ കടന്ന് തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ജനങ്ങൾക്ക് വളരെയധികം ചുറ്റുപാട് താമസിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ അധികമാണ്. കാരണം അത് കാട് പിടിച്ച് അതിലൂടെ ഇഴജന്തുക്കളും വെള്ളം കെട്ടി നിന്നിട്ട് കൊതുകും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഇതുണ്ടാക്കുന്നു. ഇതിനോടൊപ്പം ഈ വാഹനങ്ങളൊക്കെ പലതും പിടിച്ചെടുക്കുന്ന സമയത്ത് ഒരു 5 ലക്ഷം രൂപ വില മതിക്കുന്ന വാഹനമാണെങ്കിൽ അങ്ങനെ കിടന്നിട്ട് അത് 1 ലക്ഷമോ അല്ലെങ്കിൽ 50,000 രൂപക്കോ ഇരുമ്പ് വിലയിലേക്ക് എത്തിപ്പെടുന്ന അവസ്ഥയാണ് പിന്നീട് ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു 4.5 ലക്ഷം രൂപ നഷ്ടപ്പെടുന്നത് ആരുടെ പണമാണെങ്കിലും അത് സർക്കാരിലേക്ക് കണ്ടു കിട്ടുകയാണെങ്കിൽ തന്നെയും 50,000 കിട്ടേണ്ടതിന് പകരം 5 ലക്ഷം സർക്കാരിലേക്ക് കിട്ടുമായിരുന്നു. അതല്ല, കേസ് കഴിഞ്ഞ് അത് വിട്ട് ആ ഉടമക്ക് അയാൾ നിരപരാധിയാണ് അല്ലെങ്കിൽ അയാൾ കുറ്റവാളിയല്ല എന്ന് അയാൾക്ക് പങ്കില്ലെന്നോ അത് അയാൾ അക്യുട്ട് ചെയ്ത് ആ വണ്ടി വിട്ടു കൊടുക്കുകയാണെങ്കിൽ 5 ലക്ഷം രൂപന്റെ വാഹനമായി കിട്ടുമ്പോൾ 50,000 രൂപയായി മാറും. ഇറിപ്പയറബിൾ ആയിട്ടുള്ള ഒരു ലോസാണ് അത്. അങ്ങനത്തെ കേസുകളും കുറവല്ല. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഈ വാഹനങ്ങൾ പിടിച്ചിട്ടിട്ട് അനിശ്ചിതമായി അവിടെ കിടന്ന് അത് നശിച്ചു പോകുന്നത് പ്രകൃതിക്ക് ഉണ്ടാകുന്ന എൻവയോൺമെന്റൽ ഇഷ്യൂസ് ധാരാളം ഉണ്ട്. കൊതുക് വളർത്തുന്നു, പൊതുജനങ്ങൾക്ക് ശല്യമാവുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. മാത്രമല്ല നമ്മളുടെ നാടിന്റെ ഒരു ഒരു ഭംഗിക്ക് തന്നെ ആൾക്കാർ കാണുമ്പോൾ ആകെ വൃത്തികേടായിട്ട് എന്തോ കാട് പിടിച്ച് കിടക്കുന്ന പോലെ എല്ലാ പോലീസ് സ്റ്റേഷനും ചുറ്റിലും. ഇത് മൊത്തത്തിലൊരു പ്രശ്നം തന്നെയാണ്, ഒരു പബ്ലിക് ന്യൂസൻസ് തന്നെയാണ്. പക്ഷെ അത് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും ഉണ്ട്. കാരണം വെച്ചാൽ പല നിയമപ്രകാരം കോടതികളുടെ മുന്നിൽ പരിഗണിക്കപ്പെടുന്ന കേസുകളിൽ ഉൾപ്പെട്ട വാഹനങ്ങൾ ഒറ്റയടിക്ക് പോലീസിന് ഡിസ്പോസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഈ വാഹനം തിരിച്ച് അതിന്റെ ഉടമക്ക് കോടതി ഉത്തരവായി വന്നാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്യും? അങ്ങനെയുള്ള പല ഇഷ്യൂസും അതിലുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഒരു നിയമപരമായിട്ടുള്ള അനുകൂല സാഹചര്യം കൂടി ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ വ്യത്യസ്ത നിയമങ്ങളിൽ വ്യത്യസ്ത രീതിയിലായിരിക്കും ഇതിന്റെ കസ്റ്റഡി ഉണ്ടാവുക. ഉദാഹരണത്തിന് ക്രിമിനൽ കേസിലെ ഒരു തൊണ്ടി മുതലായിട്ടാണ് സൂക്ഷിക്കുന്നതെങ്കിൽ ആ ക്രിമിനൽ കേസ് കഴിയുന്നതിന് മുമ്പ് അങ്ങനെ ഒറ്റയടിക്ക് ഡിസ്പോസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും, കോടതിൻ്റെയും ഒക്കെ അനുവാദം വേണ്ടി വരും. ഇത് സമഗ്രമായിട്ട് പഠിച്ച് ഇതിന്റെ ഇഷ്യൂസ് ഓരോന്നോരോന്നായിട്ട് പരിഹരിച്ച് ഉടനടി അതിനൊരു തീരുമാനം എടുത്ത് ഇത് നടപ്പിലാക്കുന്നത് ജനങ്ങൾക്കും അതേപോലെ തന്നെ ഈ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള വാഹനങ്ങളുടെ ഉടമകൾക്കും പോലീസിനും നാട്ടുകാർക്കും ഒക്കെ ഗുണകരമാണ്. അത് എന്തുകൊണ്ടും സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ്. പക്ഷേ കുറച്ചും കൂടി മൈൻഡ് അപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ എന്ന് മാത്രം.
1: പഴയതിനെ ഉപേക്ഷിക്കുക എന്നതിനപ്പുറം അതിനെ എങ്ങനെ പുനരുപയോഗിക്കാം എന്ന ചിന്തയാണ് പുരോഗതിയുടെ അടയാളം. പുതിയ സർക്കാർ തുടക്കമിടാൻ പോകുന്ന സ്പേസ് പദ്ധതി പുതിയൊരു ഹരിത സംസ്കാരത്തിന് തുടക്കമിടുകയാണ്. ഒപ്പം നാളത്തെ ശുചിത്വമുള്ള സുരക്ഷിതമായ കേരളത്തിനായുള്ള നല്ലൊരു തുടക്കമാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാകുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ, ആശയം നിർവഹണം ഫഹദ് റാസ.
2: ശ്രദ്ധ സമാപിച്ചു.

ചുറ്റുവട്ടം. കോഴിക്കോട് നഗരപരിധിയിൽ ഇന്ന് നടക്കുന്ന ചില പ്രധാന പരിപാടികൾ. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ അമൽലാൽ പുതുക്കുടിയുടെ വേർ എർത്ത് മീറ്റ്സ് വെൽവെറ്റ് രാവിലെ 11 മണിക്ക്. അളകാപുരി ഓഡിറ്റോറിയത്തിൽ വിജിലൻസിന്റെ ആഭിമുഖ്യത്തിൽ അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനാചരണം ഉദ്ഘാടനം മുൻ MP സെബാസ്റ്റ്യൻ പോൾ വൈകിട്ട് 5 മണിക്ക് നിർവഹിക്കും. AKG ഹാൾ കേളു ഏട്ടൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അടിയന്തരാവസ്ഥ ഓർമ്മപ്പെടുത്തലും ഫാസിസ്റ്റ് വിരുദ്ധ ശില്പശാലയും പി രാജീവ് TP രാമകൃഷ്ണൻ രാവിലെ 9:30 നിർവഹിക്കും. ഗാന്ധി പാർക്ക് കാലിക്കറ്റ് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന നടീൽ വസ്തുക്കളുടെ വിപണന മേള രാവിലെ 11 മണിക്ക്. നടക്കാവ് ഗവൺമെന്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ജില്ലാതല ഉദ്ഘാടനം MLA കെ ജയന്ത് 11 മണിക്ക് നിർവഹിക്കും. സെയിന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ സൌത്ത് മണ്ഡലം ഉദ്ഘാടനം MK രാഘവൻ MP, VK ഫൈസൽ ബാബു MLA എന്നിവർ

0: രാവിലെ 10 മണിക്ക് നിർവഹിക്കും. കോഴിക്കോട് നഗരപരിധിയിൽ ഇന്ന് നടക്കുന്ന ചില പ്രധാന പരിപാടികളാണ് കേട്ടത്.
1: ചുറ്റുവട്ടം.
0: ഇനി ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന യാത്രാവണ്ടികളെല്ലാം ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8:00.
0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
4: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
5: ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനകം 6:45 പ്രാദേശിക വാർത്തകൾ ഈ നിലയത്തിൽ നിന്ന്. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡെല്ലറിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലെ കാലതാമസം ചെലവ് വർധനയ്ക്കും ആനുകൂല്യ നഷ്ടത്തിനും കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഖജനാവ് നിറയ്ക്കുക എന്നതാണ് ഗവൺമെന്റ് സമീപനമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കഴിഞ്ഞ 10 വർഷത്തെ കണക്കനുസരിച്ച് ഈ വർഷം ഷിഗല്ല ഒഴികെ പകർച്ചവ്യാധികളൊന്നും വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് സി മത്സരത്തിൽ ബ്രസീലിന് ജയം. ഗ്രൂപ്പ് എ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലെ കാലതാമസം ചെലവ് വർധനയ്ക്ക് കാരണമാകുമെന്നും പൗരന്മാർക്കും വ്യവസായങ്ങൾക്കും സമയബന്ധിതമായ ആനുകൂല്യങ്ങൾ നഷ്ടമാക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ പ്രഗതിയുടെ 52-ാമത് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പദ്ധതി നടത്തിപ്പിലെ തടസ്സങ്ങൾ പരിഹരിക്കാനും പദ്ധതി നിർവഹണത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണം ഉറപ്പാക്കാനും ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കും സംസ്ഥാന ഗവൺമെന്റുകൾക്കും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ കാര്യക്ഷമമായ ആസൂത്രണത്തിനും സമയബന്ധിതമായ നിർവഹണത്തിനും PM ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിലെ വികസന പദ്ധതികളും പൊതുജനങ്ങളുടെ പരാതികളും യോഗം അവലോകനം ചെയ്തു.

പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിനിയാനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിലൂടെ അഭിനന്ദനം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിക്കാൻ സൌകര്യമൊരുക്കിയതിന് പ്രധാനമന്ത്രി അദ്ദേഹത്തിന് നന്ദി അറിയിച്ചു. ഇന്ത്യയും അർമേനിയയും തമ്മിൽ ഊഷ്മളവും ബഹുമുഖവുമായ പങ്കാളിത്തം പ്രധാന മേഖലകളിൽ വ്യാപിപ്പിക്കുന്നതിന് പരസ്പര പ്രതിബദ്ധത അറിയിച്ചതായി പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായാണ് യോഗം സംഘടിപ്പിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം പാക് വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതായി വ്യോമയാന മന്ത്രാലയം സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച രാത്രി അമൃത്സർ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു സംഭവം. ഇക്കാര്യം അധികൃതരെ അറിയിക്കാതിരുന്നതിന് അമൃത്സറിലെ ബന്ധപ്പെട്ട എയർ ട്രാഫിക് കൺട്രോളർക്കും ഓപ്പറേറ്റിംഗ് ക്രൂവിനുമെതിരെ താൽക്കാലിക അച്ചടക്ക നടപടി സ്വീകരിച്ചതായി മന്ത്രാലയം അറിയിച്ചു. മറ്റൊരു വിമാനത്തിൽ പക്ഷിയിടിച്ചതിനെ തുടർന്ന് റൺവേയിൽ പരിശോധന നടക്കുന്നതിനാൽ എയർ ട്രാഫിക് കൺട്രോൾ വിമാനത്തോട് ലാൻഡിംഗ് മാറ്റിവെച്ച് വട്ടമിട്ട് പറക്കാൻ നിർദ്ദേശിച്ചതിനിടെയാണ് വിമാനം അബദ്ധത്തിൽ പാക് വ്യോമ മേഖലയിലേക്ക് കടന്നത്. പാകിസ്ഥാൻ ATC അധികൃതരുമായി പ്രവർത്തനം ഏകോപിപ്പിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഖജനാവ് നിറയ്ക്കുക എന്നതാണ് ഗവൺമെന്റ് സമീപനമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കൃത്യമായ നികുതി ഭരണത്തിലൂടെയും ഖജനാവിന്റെ ചോർച്ച തടഞ്ഞും ജനങ്ങൾക്ക് മേൽ നികുതി ഭാരം കെട്ടിവയ്ക്കാതെ ഗവൺമെന്റ് മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് ഗവൺമെന്റ് നയമല്ലെന്നും കൃത്യമായ പദ്ധതികളിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തമാക്കുകയും ലാഭകരമാക്കുകയുമാണ് ഗവൺമെന്റിന് ലക്ഷ്യമെന്നും VD സതീശൻ വ്യക്തമാക്കി. കഴിഞ്ഞ 10 കണക്കനുസരിച്ച് ഈ വർഷം ഷിഗെല്ല ഒഴികെ മറ്റൊരു പകർച്ചവ്യാധിയും വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, മലമ്പനി എന്നിവ മുൻ വർഷങ്ങളെക്കാൾ കുറവാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. ഇതുവരെ 241 ഷിഗെല്ല കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെന്നും 7 രോഗം ബാധിച്ച് മരിച്ചെന്നും കെ മുരളീധരൻ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ ഒരാൾക്കു കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് നിപ്പ പ്രതിരോധ നടപടികൾ ശക്തമായി തുടരുന്നതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ വളരെ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 14 ക്വാറന്റൈനിലാണ്. കുറഞ്ഞ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 75 നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. നിപ്പ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 86 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് ഞായറാഴ്ച വിതരണം ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. 5 താഴെ പ്രായക്കാരായ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓരോ ഡോസ് തുള്ളിമരുന്ന് നൽകുന്നുവെന്ന് ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. 5 താഴെ പ്രായക്കാരായ 1980,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും പരിശീലനം നൽകി നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. സംസ്ഥാനത്തെ 14 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തൃശൂർ ഈഞ്ഞാലക്കുട ജനറൽ ആശുപത്രിക്ക് ലക്ഷ്യ മുസ്കാൻ സർട്ടിഫിക്കേഷനുകൾ ലഭിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് ലക്ഷ്യ സർട്ടിഫിക്കേഷനും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുസ്കാൻ സർട്ടിഫിക്കേഷനും ലഭിച്ചു. ഗോത്രബന്ധു പദ്ധതി പ്രകാരം സേവനമനുഷ്ഠിക്കുന്ന മെന്റർ അധ്യാപകരെ പിരിച്ചുവിട്ടു എന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. കരാർ കാലാവധി അവസാനിച്ചതിനെയാണ് പിരിച്ചുവിടലായി ചിത്രീകരിക്കുന്നതെന്ന് നിയമസഭയിൽ മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഗവൺമെന്റ് നിയമനങ്ങൾക്ക് കൃത്യമായ നയങ്ങളുണ്ടെന്നും മെന്റർ ടീച്ചർമാരുടെ വിജ്ഞാപനവും നടപടികളും PSC മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നടപ്പാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. 1975 June 25 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലായാണ് എല്ലാ വർഷവും June 25 സംവിധാൻ ഹത്യാ ദിവസമായി ആചരിക്കുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് ദുരിതമനുഭവിച്ചവരെ ആദരിക്കാനും ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച് പൗരന്മാരെ ബോധവൽക്കരിക്കാനുമാണ് ദിനാചരണം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ 133 കേസുകൾ രജിസ്റ്റർ

0: ചർച്ച ചെയ്തു. 139 പേർ അറസ്റ്റിലായി. ഇവരിൽ നിന്ന് 71 ഗ്രാമിലധികം MDMA-യും 3 കിലോയിലധികം കഞ്ചാവും 0.4 ഗ്രാം ഹെറോയിനും 2 കഞ്ചാവ് ചെടിയും പിടിച്ചെടുത്തു. ഇതുവരെ 3790 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 4070 അറസ്റ്റുകളും നടന്നു. കണ്ണൂർ പുതിയങ്ങാടിയിൽ ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് സാധ്യതാ പഠനം നടത്തുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ അറിയിച്ചു. ഈ ആവശ്യമുന്നയിച്ച് MVജിൻ MLA നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് സി മത്സരത്തിൽ ബ്രസീലിന് ജയം. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ എതിരില്ലാത്ത 3 ഗോളിന് സ്കോട്ട്ലാൻഡിനെയാണ് ബ്രസീൽ പരാജയപ്പെടുത്തിയത്. ഇതേ ഗ്രൂപ്പിൽ അറ്റ്ലാന്റയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ മൊറോക്കോ 2-4 ഗോളിന് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിന 1-3 ഗോളിന് ഖത്തറിനെയും സ്വിറ്റ്സർലാൻഡ് 1-2 ഗോളിന് കാനഡയെയും തോൽപ്പിച്ചു. ഗ്രൂപ്പ് എ മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സൗത്ത് ആഫ്രിക്ക സൗത്ത് കൊറിയയും മെക്സിക്കോ ചെക്കിയെയും നേരിടുകയാണ്. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: കടുത്ത പോരാട്ടത്തിൽ സഹ ആതിഥരായ കാനഡയെ 1-2 ഗോളുകൾക്ക് മറികടന്ന് ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ് 1-ആം സ്ഥാനത്തോടുകൂടി നോക്കൌട്ട് റൗണ്ടിലെത്തി. 3 മത്സരങ്ങളിൽ നിന്ന് 7 പോയിന്റുമായി സ്വിറ്റ്സർലൻഡ് മുന്നേറിയപ്പോൾ 4 പോയിന്റുമായി കാനഡ റൗണ്ട് ഓഫ് 32 സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. ആക്രമണവും പ്രത്യാക്രമണവുമായി ഇരു ടീമുകളും കളം നിറഞ്ഞ മത്സരത്തിൽ 2ാം പകുതിയിലാണ് ഗോളുകൾ പിറന്നത്. ഗ്രൂപ്പ് ബിയിലെ തന്നെ മറ്റൊരു മത്സരത്തിൽ ഖത്തറിനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. 4 പോയിന്റോടെ ബോസ്നിയയും നോക്കൌട്ട് സാധ്യത സജീവമാക്കിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് സിയിലെ അവസാന മത്സരത്തിൽ സൂപ്പർ താരം വിനീഷ്യസിന് ഇരട്ടഗോൾ മികവിൽ സ്കോട്ട്ലാൻഡിനെ തകർത്ത് ബ്രസീൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. അടിയും തിരിച്ചടിയും നിറഞ്ഞ മറ്റൊരു ആവേശ പോരിൽ ഹെയ്തിയെ 2-4 ഗോളുകൾക്ക് മറികടന്ന് സി ഗ്രൂപ്പിൽ മൊറോക്കോ ബ്രസീലിന് പിന്നിൽ 2ാം സ്ഥാനത്തെത്തി. ഗ്രൂപ്പുകളിലെ അവസാന റൌണ്ട് മത്സരങ്ങൾ ആരംഭിച്ചതോടെ ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണങ്ങൾക്കാവും ഇനി ഫിഫ ലോകകപ്പ് സാക്ഷ്യം വഹിക്കുക.
0: ICC വനിതാ 2020 ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ന് മാഞ്ചസ്റ്ററിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 7-ന് മത്സരം. ഹർമൻപ്രീത് കൗർ നയിക്കുന്ന ടീം ഗ്രൂപ്പ് എയിൽ നിലവിൽ 2ാം സ്ഥാനത്താണ്. തിരുവനന്തപുരം അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിൽ തരിശായി കിടക്കുന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നതിൻ്റെ വിതയുത്സവം ഇന്ന് മന്ത്രി TE സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. പുനർജനി പദ്ധതിയിലൂടെയാണ് പാടശേഖരത്തിന് പുതുജീവൻ നൽകുന്നത്. മലപ്പുറം ജില്ലയിൽ ഈ മാസം പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണം 500,000 കടന്നു. ബുധനാഴ്ച വരെ 51,436 പേർ പനി ബാധിതരായി OP ചികിത്സ തേടിയിട്ടുണ്ട്. 186 പേരെ കിടത്തി ചികിത്സയ്ക്കും വിധേയമാക്കി. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായി സംഘടിപ്പിച്ച 36ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയം പുരസ്കാരം സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലെ കാലതാമസം ചെലവ് വർദ്ധനയ്ക്കും ആനുകൂല്യ നഷ്ടത്തിനും കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഖജനാവ് നിറയ്ക്കുക എന്നതാണ് ഗവൺമെന്റ് സമീപനമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ 10 വർഷത്തെ കണക്കനുസരിച്ച് ഈ വർഷം ഷിഗെല്ല ഒഴികെ പകർച്ചവ്യാധികളൊന്നും വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി K മുരളീധരൻ. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസം ആചരിക്കുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് സി മത്സരത്തിൽ ബ്രസീലിന് ജയം. ഗ്രൂപ്പ് എ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹ്യഃ നവദെഹല്യാഃ സേവാതീർത്ഥസ്ഥലേ പ്രഗതി ഇതി സൂചനാസഞ്ചാര പ്രൌദ്യോഗികീ ആധാരിത മഞ്ചസ്യ ദ്വിപഞ്ചാശത്തമോപവേശനസ്യ അധ്യക്ഷതാം വിഹിതവാൻ. അസ്യാം ഗോഷ്ഠ്യാം ശ്രീമോദി ചതുർഷു രാജ്യേഷു വിസ്തൃതാൻ മാർഗ വിദ്യുത് ഔദ്യോഗികീ വീഥി തഥാ മെട്രോ റെയിൽവേ ക്ഷേത്രാണാം ചതുർപ്രമുഖാൻ ആധാരഭൂത സംരചനാ പ്രകൽപാൻ സമീക്ഷിതവാൻ. एतेषां प्रकल्पानां आहत्य व्ययः प्रायः 30,000 कोटि रूप्यकाणि अस्ति. आर्थिक विकासं क्षेत्रीय सम्पर्कं औद्योगिक विकासं तथा जनकल्याणं वर्धयितुं संधारिताः एते प्रकल्पाः. समयसीमा विभिन्न संस्थानां समन्वयः तथा प्रलम्बित विषयानां शीघ्रनिवारणाय विशेष ध्यानेन सह सन्ति समीक्षिताः. अद्य तावत् संविधान हत्या दिवसो वर्तते. दिवसोयं तस्याः घटनायाः स्मरणं कारयति यदा 75th जून मासस्य 25th दिनाङ्के भारतीय संविधानस्य अवमानना कृता.

0: നീതിയും നിയമവും. ഇന്ത്യൻ ഭരണഘടനയെയും നിയമങ്ങളെയും മുൻനിർത്തി സംസാരിക്കുന്നു അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
1: നമുക്കറിയാം, ക്രിമിനൽ നടപടി നിയമസംഹിതയിലെ 1-ാം ഷെഡ്യൂളിലെയോ അല്ലെങ്കിൽ നിയമപ്രാബല്യമുള്ള മറ്റ് നിയമങ്ങളിലോ കൊടുത്തിട്ടുള്ളതും പോലീസിന് വാറന്റ് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാവുന്നതുമായ കുറ്റകൃത്യങ്ങളെ കോഗ്നൈസബിൾ കുറ്റകൃത്യങ്ങളെന്നും കുറ്റകൃത്യം ചെയ്തയാളെ പോലീസിന് വാറന്റോടുകൂടി മാത്രം അറസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് നോൺ കോഗ്നൈസബിൾ കുറ്റകൃത്യങ്ങൾ എന്നും പറയുന്നു എന്നുള്ളത്. ഒരു അക്രമ സംഭവമുണ്ടായാൽ അതിന് വിധേയരായ ആളുകളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അക്രമ സംഭവത്തെ കുറിച്ചുള്ള വിവരം പോലീസിൽ അറിയിക്കുന്നതോടുകൂടിയാണല്ലോ ക്രിമിനൽ നിയമ നടപടി ആരംഭിക്കുന്നത്. സാധാരണയായി അക്രമ സംഭവം നടന്നാൽ അതിന് വിധേയനായ വ്യക്തിയോ അല്ലെങ്കിൽ വിധേയരായ വ്യക്തികളോ അതിലാരെങ്കിലുമോ ഒക്കെ പോലീസിൽ പരാതിപ്പെടും. പക്ഷെ മറ്റു ചില അവസരങ്ങളിൽ കുറ്റകൃത്യത്തെപ്പറ്റി പ്രാഥമികമായ അറിവ് ലഭിച്ച വ്യക്തികളായിരിക്കും പോലീസ് സ്റ്റേഷനിൽ പരാതി സമർപ്പിക്കുന്നത്. കോഗ്നൈസബിൾ തരത്തിലുള്ളതോ

നോൺ കോഗ്നൈസബിൾ തരത്തിലുള്ളതോ ആകാം കേസ്. കോഗ്നൈസബിൾ തരത്തിലുള്ളതോ നോൺ കോഗ്നൈസബിൾ തരത്തിലുള്ളതോ അസ്വാഭാവിക മരണത്തെക്കുറിച്ചുള്ളതോ ആയ കുറ്റത്തിന്റെ നടപടിക്രമങ്ങളിൽ പോലീസ് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് ക്രിമിനൽ നടപടി നിയമത്തിൽ വ്യക്തമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. കോഗ്നൈസബിൾ കുറ്റകൃത്യങ്ങൾ നടന്ന വിവരങ്ങൾ വാക്കാലോ രേഖാമൂലമോ പോലീസിന് അറിയിക്കാവുന്നതാണ്. കോഗ്നൈസബിൾ കുറ്റകൃത്യങ്ങൾ നടന്ന വിവരം വാക്കാൽ പോലീസിനെ അറിയിച്ചാൽ സ്റ്റേഷന്റെ ചാർജുള്ള ഓഫീസർ അത് എഴുതിയെടുക്കേണ്ടതാണ്. എഴുതിയെടുത്ത കാര്യങ്ങൾ വായിച്ചു കേൾപ്പിച്ച ശേഷം പോലീസ് വിവരം അറിയിച്ച ആളുടെ ഒപ്പ് വാങ്ങിയിരിക്കേണ്ടതാണ്. അതിലെ കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടുള്ള ജനറൽ ഡയറിയിലോ സ്റ്റേഷൻ ഡയറിയിലോ എഴുതേണ്ടതാണ്. FIR അതായത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിന്റെ ഒരു പകർപ്പ് വിവരങ്ങൾ കൊടുത്തയാൾക്ക് സൗജന്യമായി തന്നെ നൽകേണ്ടതാണ്. വിവരങ്ങൾ രേഖപ്പെടുത്താൻ പോലീസ് വിസമ്മതിക്കുന്ന പക്ഷം അത് രജിസ്റ്റേർഡ് പോസ്റ്റ് മുഖേന പോലീസ് സൂപ്രണ്ടിന് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്രകാരം രജിസ്റ്റേർഡായി ലഭിച്ച റിപ്പോർട്ടിൽ വാസ്തവമുണ്ടെന്ന് തോന്നുന്ന പക്ഷം പോലീസ് സൂപ്രണ്ടിന് സ്വയമോ അല്ലെങ്കിൽ തന്റെ കീഴിലുള്ള പോലീസ് ഓഫീസറോടോ അന്വേഷണം നടത്താൻ ആവശ്യപ്പെടാവുന്നതുമാണ്. ഇനി ക്രൈം ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടുള്ള നിയമവ്യവസ്ഥകളെ കുറിച്ച് നോക്കുമ്പോൾ ഒരു ക്രിമിനൽ കേസിന്റെ നടപടിക്രമങ്ങളുടെ ആദ്യഘട്ടമാണ് ഇൻവെസ്റ്റിഗേഷൻ. പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതോടെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയാണ്. മജിസ്ട്രേറ്റിൽ നിന്ന് മറിച്ചൊരു നിർദ്ദേശം ലഭിച്ചിട്ടില്ല എങ്കിൽ പോലീസാണ് സാധാരണയായി ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള പോലീസ് ഓഫീസർ കുറ്റകൃത്യം നടന്നതായി സംശയിക്കപ്പെടുന്ന സ്ഥലം സന്ദർശിക്കുകയോ അതിനായി തന്റെ കീഴുദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയോ ചെയ്യുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് ആവശ്യമായ തെളിവെടുക്കുകയും ആവശ്യമുള്ള പക്ഷം കുറ്റവാളി എന്ന് കരുതപ്പെടുന്ന ആളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. കുറ്റകൃത്യം നടന്നതായി ഉറപ്പാക്കുകയും കേസിന്റെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയുമാണ് ഇൻവെസ്റ്റിഗേഷന്റെ ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. എല്ലാ വിധത്തിലുള്ള തെളിവുകളുടെ ശേഖരണവും ഇതിൽപ്പെടുന്നു. കുറ്റാരോപിതരുൾപ്പെടെയുള്ള വ്യക്തികളെ ചോദ്യം ചെയ്യുകയും മൊഴിയെടുക്കുകയും ചെയ്യുന്നു. ഇൻവെസ്റ്റിഗേഷനും വിചാരണയ്ക്കും കുറ്റപത്രം തയ്യാറാക്കുന്നതിനും ആവശ്യമായ വസ്തുക്കൾ കണ്ടെടുക്കാനായി സെർച്ച് നടത്തുന്നതും ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണ്. തുടർന്ന് മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ അവസാനിക്കുന്നു. ക്രിമിനൽ നടപടി നിയമ സംഹിതയ്ക്ക് വിധേയമായി വിവിധ പ്രവൃത്തികൾ നടത്താനായി പോലീസിന് അധികാരം നൽകിയിട്ടുണ്ട്. ഉദാഹരണമായി കുറ്റാരോപിതരെ അറസ്റ്റ് ചെയ്യാനും സംശയിക്കപ്പെടുന്ന വ്യക്തികളെ കണ്ടെത്തുന്നതിനായും തെളിവുകൾക്കായും സെർച്ച് നടത്താനും നിയമവിരുദ്ധമായതും കുറ്റകരമായതുമായ വസ്തുക്കൾ ഏതെങ്കിലും വ്യക്തികളുടെ കൈവശത്തിൽ കണ്ടാൽ അത് പിടിച്ചെടുക്കുവാനും പോലീസിന് അധികാരമുണ്ട് എന്ന് നമുക്കറിയാം. മാത്രമല്ല, ഒരാൾ കുറ്റവാളി അല്ല എന്ന് പ്രഥമ ദൃഷ്ടിയെ ബോധ്യപ്പെട്ടാൽ പ്രസ്തുത വ്യക്തിയെ വിട്ടയക്കുവാനും നോൺ കോഗ്നൈസബിൾ കുറ്റകൃത്യം നടത്തുന്നവരെ മജിസ്ട്രേറ്റിന്റെ അനുമതി ഇല്ലാതെ തന്നെ ജാമ്യത്തിൽ വിടുവാനും കോഗ്നൈസബിൾ കുറ്റകൃത്യം നടത്തുന്നവരെ മജിസ്ട്രേറ്റിന്റെ വാറന്റ് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യുവാനും ക്രിമിനൽ നടപടി നിയമ സംഹിത പോലീസിന് അധികാരം നൽകിയിരിക്കുന്നു. ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമെന്ന് നോക്കുമ്പോൾ, ഒന്ന്, കുറ്റകൃത്യം നടന്ന സ്ഥല സന്ദർശനം; രണ്ട്, കേസിന്റെ സാഹചര്യങ്ങളും കാര്യങ്ങളും വിലയിരുത്തൽ; മൂന്ന്, കുറ്റവാളിയെന്ന് സംശയിക്കപ്പെടുന്നയാളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യൽ; നാല്, കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കൽ. കുറ്റാരോപിതർ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുകയും അവർ നൽകുന്ന മൊഴി എഴുതിയെടുക്കുകയും ചെയ്യൽ. ഇൻവെസ്റ്റിഗേഷനോ ട്രയലിനോ ആവശ്യമായി വരുന്ന വസ്തുക്കൾ കണ്ടെടുക്കുവാനുള്ള തിരച്ചിൽ നടത്തൽ. കണ്ടെടുത്ത വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ചാർജ് ഷീറ്റ് സമർപ്പിക്കുവാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള തീരുമാനത്തിലെത്തൽ. ഇൻവെസ്റ്റിഗേഷന്റെ രണ്ട് പ്രധാന തലങ്ങളാണ് കുറ്റാരോപിതർ എന്ന് സംശയിക്കപ്പെടുന്നവരെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യലും ഇൻവെസ്റ്റിഗേഷന്റെയും എൻക്വയറിയുടെയും ട്രയലിന്റെയും ആവശ്യത്തിനായുള്ള വസ്തുക്കൾ അന്വേഷിച്ച് കണ്ടെത്തലും. കുറ്റകൃത്യം നടന്നാൽ അന്വേഷണം നടത്തേണ്ട മുഖ്യ ഏജൻസി പോലീസാണ് എന്ന് നമുക്കറിയാം. ഒരു കോഗ്നൈസബിൾ കുറ്റകൃത്യം നടന്നതായി ഏതെങ്കിലും ഒരാളിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുക, പ്രത്യേകിച്ച് ആരും വിവരങ്ങൾ കൊടുത്തില്ലെങ്കിലും ഒരു കോഗ്നൈസബിൾ കുറ്റകൃത്യം നടന്നതായി പോലീസിന് ബോധ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഇൻവെസ്റ്റിഗേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുക, ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ നിന്ന് അന്വേഷണം നടത്താനായി ഉത്തരവ് ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ ഇൻവെസ്റ്റിഗേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുക. പൊതുവായി പറഞ്ഞാൽ, നോൺ കോഗ്നൈസബിൾ കുറ്റകൃത്യം ഒരു സ്വകാര്യ കാര്യമായിട്ടാണ് ക്രിമിനൽ നടപടി നിയമത്തിൽ കരുതപ്പെടുന്നത്. ആയതിനാൽ അക്കാര്യത്തിനായി പോലീസ് ഏജൻസിയെ ഉപയോഗപ്പെടുത്തേണ്ടതില്ല എന്നാണ് കണക്കാക്കുന്നത്. എന്നിരുന്നാലും അധികാരപ്പെട്ട ഒരു മജിസ്ട്രേറ്റ് നോൺ കോഗ്നൈസബിൾ കുറ്റകൃത്യം അന്വേഷിക്കണമെന്ന് പോലീസിനോട് ഉത്തരവിട്ടാൽ പോലീസിന് അത് അന്വേഷിക്കാവുന്നതാണ്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും കേസ് അന്വേഷിക്കാൻ അധികാരമില്ല. ഒരു പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന ഉദ്യോഗസ്ഥനോ മാത്രമേ ഇൻവെസ്റ്റിഗേഷൻ നടത്തുവാൻ ക്രിമിനൽ നടപടി നിയമത്തിന്റെ, അതായത് 1973 ക്രിമിനൽ നടപടി നിയമത്തിന്റെ 156-ാം വകുപ്പ് അധികാരം നൽകൂ.

0: നൽകുന്നുള്ളൂ. ഉയർന്ന പോലീസ് ഓഫീസർക്ക് തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനെ കേസ് അന്വേഷണത്തിനായി ചുമതലപ്പെടുത്താവുന്നതാണ്. ഇങ്ങനെ അന്വേഷണം നടത്താൻ അധികാരമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഏത് റാങ്കിലുള്ളവരായിരിക്കണമെന്ന് സംസ്ഥാന സർക്കാർ നിശ്ചയിക്കുന്നു. ഇനി ഒരു കേസ് ഫലപ്രദമായും തൃപ്തികരമായും പോലീസ് അന്വേഷിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ആ കേസ് പോലീസിന് നേരിട്ട് ഇടപെടുവാൻ അധികാരമില്ലാത്ത തരത്തിലുള്ളതാകുകയോ ചെയ്യുന്ന അവസരങ്ങളിൽ പരാതിക്കാരന് കോടതിയിൽ പരാതി ബോധിപ്പിക്കാം. ഇതിന് പ്രൈവറ്റ് കംപ്ലയിന്റ് എന്നാണ് പറയണത്. പരാതിക്കാരൻ സത്യം ചെയ്ത് കോടതിയിൽ മൊഴി കൊടുക്കണം. സാക്ഷികൾ ഹാജരുണ്ടെങ്കിൽ അവരുടെ മൊഴിയും എടുക്കാം. അതിനുശേഷം കേസ് ഫയലിൽ സ്വീകരിച്ച് പ്രതിയെ ഹാജരാക്കുന്നതിനുള്ള നടപടികൾ കോടതി സ്വീകരിക്കുന്നു. അപ്രകാരം കേസ് ഫയലിൽ സ്വീകരിക്കുന്നതിന് മുൻപായി മജിസ്ട്രേറ്റിന് യുക്തമെന്ന് തോന്നുന്ന പക്ഷം പരാതിയെ പറ്റി ഒരു പ്രാരംഭ അന്വേഷണം നടത്തുകയോ അന്വേഷണത്തിനായി പരാതി പോലീസിന് കൈമാറുകയോ ചെയ്യാവുന്നതാണ്. എന്നാൽ സെഷൻസ് കോടതിയിൽ പരിഗണിക്കപ്പെടേണ്ട കേസിൽ ഇങ്ങനെ ചെയ്യുന്നതല്ല. തുടർന്ന് പോലീസിന്റെ റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ കോടതി തുടർ നടപടികൾ സ്വീകരിക്കുന്നു.
1: നീതിയും നിയമവും ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് സൗമ്യ ബിജു.

0: ആരോഗ്യം അമൂല്യം. ഇന്ന് ജൂൺ 25 വേൾഡ് വിറ്റിലിഗോ ഡേ അഥവാ ലോക വെള്ളപ്പാണ്ട് ദിനം. ഈ ദിനാചരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് സ്റ്റാർ കെയർ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ഫിബിൻ തൻവീർ.
1: വെള്ളപ്പാണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഭയം ഉളവാക്കുന്ന ഒരു അസുഖമാണത്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്കിന്നിലൊരു കളർ ചേഞ്ച്, നമ്മുടെ ചർമ്മത്തിനൊരു കളർ ചേഞ്ച് മാത്രമേ അതിൽ സംഭവിക്കുന്നുള്ളൂ. നമ്മളെ ശരീരത്തിൽ പിഗ്മെൻ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുണ്ട്, മെലനോസൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ആ മെലനോസൈറ്റുകൾ മെലാനിൻ എന്ന പേരുള്ള ഒരു പിഗ്മെൻ്റ്, ബ്രൗൺ കളറിലുള്ളൊരു പിഗ്മെൻ്റ് ഉൽപ്പാദിപ്പിക്കും. അതാണ് നമ്മളുടെ സ്കിന്നിന് കളർ നൽകുന്നത്. ഈ മെലനോസൈറ്റുകളുടെ പ്രവർത്തനം നശിക്കുമ്പോഴാണ് വെള്ളപ്പാണ്ടുണ്ടാവുന്നത്. അതിന് ഈ പിഗ്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റാതാവുകയും അത് കാരണം ആ ഭാഗത്ത് കളറില്ലാതാവുകയും ചെയ്യും. അപ്പോൾ അതൊരു വൈറ്റ് കളറിലേക്ക് മാറും. ഇതാണ് ബേസിക്കലി വെള്ളപ്പാണ്ടിൽ സംഭവിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ മെലനോസൈറ്റുകളുടെ പ്രവർത്തനം നശിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി തന്നെ, അതായത് ഓട്ടോ ഇമ്മ്യൂണായിട്ടാണ് വെള്ളപ്പാണ്ട് ഉണ്ടാവുന്നത്. നമ്മളുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി ഈ മെലനോസൈറ്റുകളെ നശിപ്പിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്യും, അവിടെ കളറില്ലാതാവുകയും ചെയ്യും. ഇത്രേ ആക്ച്വലി വിറ്റിലൈഗോയിൽ സംഭവിക്കുന്നുള്ളൂ. ഇത് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉള്ളിലേക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമല്ല, ജസ്റ്റ് ഒരു കളർ ചേഞ്ച് മാത്രമാണ്. പക്ഷെ ഒരുപാട് സ്റ്റിഗ്മ ഇതിനോട് അസോസിയേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിഗ്മയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ദിവസം തന്നെ ഇതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2026 വിറ്റിലൈഗോ ഡേന്റെ തീം വരുന്നത് ഫ്രം സ്റ്റിഗ്മ ടു സ്ട്രെങ്ത് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ പോലെ ഈ വെള്ളപ്പാണ്ടുള്ള രോഗികൾക്ക് എപ്പോഴും ഒരു സ്റ്റിഗ്മ ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ എന്തോ ജീവിതം തന്നെ തീർന്നുപോയി എന്നുള്ള രീതിയിലൊക്കെ പല രോഗികളും നമ്മളടുത്ത് വന്ന് പറയാറുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മളുടെ ഫങ്ഷനിങ് ബോഡിലി ഫങ്ഷനിങ്ങിനെ ഒരു തരത്തിലും ബാധിക്കാത്തൊരസുഖമാണ്. വേറെ ബുദ്ധിമുട്ടുകൾ, ഈവൻ ചൊറിച്ചിലോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത ഒരു അസുഖമാണ്. ജസ്റ്റ് ഒരു കളർ ചേഞ്ച് മാത്രമാണ്. അപ്പോൾ അത് ഉൾക്കൊണ്ടിട്ട് നമുക്കൊരു നോർമലായിട്ടുള്ള ജീവിതം നയിക്കാനായിട്ട് രോഗികൾക്ക് ഒരു സ്ട്രെങ്ത് കൊടുക്കുക എന്നുള്ളതാണ് വിറ്റിലൈഗോ ഡേ പോലത്തെ ആക്ടിവിറ്റീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് അവയർനെസ്സാണ്. എന്താണ് ഈ രോഗം, ഇതുകൊണ്ട് എന്താണ് ബുദ്ധിമുട്ടുള്ളത്, പ്രശ്നങ്ങളില്ലാത്തൊരു രോഗമാണ് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതേപോലെ ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനത്തെ അസുഖങ്ങൾ വെച്ചിട്ടും വളരെ നോർമലായിട്ടുള്ള ലൈഫും മാരീഡ് ലൈഫും പ്രൊഫഷണൽ ലൈഫും ഒക്കെ നല്ല രീതിയിലുള്ള ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർക്ക് കോൺഫിഡൻസ് വരും. ഇങ്ങനത്തെ പല ആക്ടിവിറ്റീസാണ് സാധാരണഗതിയിൽ ഇങ്ങനൊരു ഡേ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് ആചരിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈവൻ അമംഗ്സ് ഡോക്ടേഴ്സ് ആണെങ്കിലും പ്രൊഫഷണൽ അസോസിയേഷൻസ് ഒക്കെ ഈ ഒരു ദിനത്തിൽ ഒത്തിരി പോസ്റ്റർ ക്യാമ്പയിൻസ് ആയാലും ക്ലാസ്സസ് ആയിട്ടും ഒക്കെ

0: നടത്താറുണ്ട്. ഇതൊക്കെ ആ ഒരു വെള്ളപ്പാണ്ടുള്ള രോഗികൾക്ക് ഒരുപാട് ഇമോഷണൽ സ്ട്രെങ്ത് നൽകുന്നതാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏതൊക്കെ ഏരിയ ഇൻവോൾവ് ആയി എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഇതിനൊരു ക്ലാസിഫിക്കേഷൻ വരാറ്. ഒരു ചെറിയൊരു ഏരിയ, ചെറിയൊരു പാച്ച് മാത്രമുണ്ട് ശരീരത്തിൽ, അതിനെ നമ്മൾ ഫോക്കൽ വിറ്റിലൈഗോ എന്ന് പറയും. പിന്നെ ഉള്ളത് ഒരു സെഗ്മെൻ്റൽ വിറ്റിലൈഗോ എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പാണ്. ശരീരത്തിൻ്റെ ഒരു നെർവ് സപ്ലൈ ചെയ്യുന്ന ഭാഗത്ത്, ശരീരത്തിനെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡ്, ഒന്നെങ്കിൽ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് മാത്രം വരുന്ന രീതിയിൽ, ഇങ്ങനെ ഒരു സെഗ്മെൻ്റൽ വിറ്റിലൈഗോ എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പുണ്ട്. പിന്നെ ഫിംഗർ ടിപ്സ്, ടോൻ്റെ ടിപ്സ്, അതേമാതിരി ചുണ്ട്, ഈ ഭാഗത്ത് വരുന്ന ലിപ് ടിപ്പ് വിറ്റിലൈഗോ, എക്രൽ വിറ്റിലൈഗോ എന്നൊക്കെ പറയുന്നത് ആ ടിപ്പ് ഏരിയാസ് മാത്രം ഇൻവോൾവ് ആവുന്ന തരത്തിലുണ്ട്. ഇതൊന്നുമല്ല എവിടെ വേണമെങ്കിലും വരാം, രണ്ട് സൈഡിലും ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല പാച്ചും വരുന്നതിന് വിറ്റിലൈഗോ വൾഗാരിസ് എന്നുള്ളതും നമ്മൾ വിളിക്കാറുണ്ട്. പേടിച്ച് നിൽക്കുകയല്ല, നമ്മളതിനെ കൃത്യമായിട്ട് ചികിത്സ എടുക്കുക എന്നുള്ളത് മാത്രമാണ്, ഒരു നോർമലായിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുക. ഇതുകൊണ്ടായിട്ട് പ്രത്യേകിച്ചായിട്ട് ലൈഫിലേക്ക് അഡീഷണൽ സ്ട്രെസ് എടുക്കരുത് തന്നെയാണ് ഞാൻ എൻ്റെ എല്ലാ പേഷ്യൻസിനോടും പറഞ്ഞു കൊടുക്കാറ്.
1: വെള്ളപ്പാണ്ട് ഈ അസുഖത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഫിബിൻ തൻവീർ.

0: പാട്ടുപെട്ടിക്കാലം. ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: യേശുദാസ് പാടിയ ഒരു ഗ്രാമഫോൺ നാടകഗാനം. ഗാനരചന ജോപ്പൻ പുത്തൻ, സംഗീതം ജയവിജയ, നാടകം പിതൃഭവനം.

പിതൃഭവനം എന്ന നാടകത്തിൽ യേശുദാസ് പാടിയ ഗ്രാമഫോൺ നാടകഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന ജോപ്പൻ പുത്തൻ, സംഗീതം ജയവിജയ.

0: കൃഷിദീപം.
1: വാഴയിൽ കണ്ടുവരുന്ന സിഗാട്ടോക്ക രോഗത്തിനായി രോഗം വന്ന വാഴയില മുറിച്ചു മാറ്റി കൃഷിയിടത്തിൽ തന്നെ ഇടുന്നത് രോഗബാധ ആവർത്തിക്കാനിടയാക്കുകയും രോഗനിയന്ത്രണം നടക്കാതെ വരികയും ചെയ്യും. മുറിച്ചു മാറ്റിയ ഇല തീ കത്തിച്ച് നശിപ്പിക്കുക. വാഴയിൽ വെള്ളക്കൂമ്പ് വ്യാപകമായി കണ്ടുവരുന്നു. ഇത് കാൽസ്യത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന അവസ്ഥയാണ്. ഇതിനെ അതിജീവിക്കുന്നതിന് കാൽസ്യം നൈട്രേറ്റ് 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക. വാഴയുടെ ഉണങ്ങിയ ഇലകൾ തടയിൽ കെട്ടിവയ്ക്കുന്നത് പിണ്ടിപ്പുഴുവിന്റെ ആക്രമണത്തിന് അനുകൂല സാഹചര്യം ഉണ്ടാക്കുന്നു. ഉണങ്ങിയ ഇലകൾ മുറിച്ചു മാറ്റുകയാണ് വേണ്ടത്. പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം പ്രതിരോധിക്കുന്നതിന് മെറ്റാറൈസിയം 30 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയത് വാഴകളുടെ കവിളുകളിലും നിറയ്ക്കുക. കവിളുകളിൽ ലായനി നിറയ്ക്കുന്നതിനായി ബാക്ക് പാക്ക് സ്പ്രേയറിന്റെ നോസിലിലുള്ള പിൻ മാറ്റിയതിനു ശേഷം സ്പ്രേയർ പ്രവർത്തിപ്പിച്ചാൽ മതി. വിളവെടുപ്പ് കഴിഞ്ഞുള്ള കൂൺ ബെഡ് ജൈവകൃഷിക്ക് മികച്ച വളമായി ഉപയോഗപ്പെടുത്താം. വിളവെടുത്ത ശേഷമുള്ള കൂൺ ബെഡിൽ 1.9% നൈട്രജനും 0.4% ഫോസ്ഫേറ്റും 2.4% പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. ഈ ബെഡ് തന്നെ 8 മാസത്തെ കമ്പോസ്റ്റിംഗിനും വിധേയമാക്കപ്പെട്ടാൽ നൈട്രജനും ഫോസ്ഫേറ്റും പൊട്ടാഷും 1.9%, 0.6%, 1% എന്ന തോതിലാവും. മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്താനും വെള്ളം പിടിച്ചെടുക്കുവാനുമുള്ള ശേഷി കൂട്ടാനും നല്ല സൂക്ഷ്മജീവികളുടെ വളർച്ച കൂട്ടാനും കൂൺ ബെഡ് അവശിഷ്ടത്തിനാവും. ഇത് നേരിട്ടും തുറസായോ മൂടിയുള്ള രീതിയിലോ കമ്പോസ്റ്റാക്കിയതും മണ്ണിൽ ചേർക്കാവുന്നതാണ്. മണ്ണിര കമ്പോസ്റ്റാക്കാനും കൂൺ അവശിഷ്ടം അനുയോജ്യമാണ്.

0: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നല്ലൂർനാട് ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മൾട്ടിപർപ്പസ് ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 2 തസ്തികകളിലേക്കാണ് നിയമനം. 1 തസ്തികയിലേക്ക് 7-ാം ക്ലാസ് യോഗ്യതയും പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. 2-ാമത്തെ തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയവുമാണ് വേണ്ടത്. താൽപര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും മാനന്തവാടി ബ്ലോക്ക് പരിധിയിലുള്ള CDS സാക്ഷ്യപ്പെടുത്തിയ കത്തും സഹിതം July 4 രാവിലെ 10:30 സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ഫോൺ 8281212702. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ലളിതമായ നടപടിക്രമത്തിലൂടെ അതിവേഗ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകളും സ്വയം തൊഴിൽ വായ്പകളും നൽകുന്നു. 18-നും 55-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് 6 മുതൽ 8% വരെ പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വയം തൊഴിൽ വായ്പ അനുവദിക്കുന്നത്. അപേക്ഷകൾ അക്ഷയ കേന്ദ്രം വഴിയോ ഇന്റർനെറ്റ് സേവാ കേന്ദ്രം വഴിയോ www.mitrasoft.ksWDC.org വെബ്സൈറ്റിൽ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കൽപ്പറ്റ ജില്ലാ ഓഫീസിൽ നിന്നും ലഭിക്കും. ഫോൺ 0493624000023. മാനന്തവാടി നഗരസഭ 29-ാം ഡിവിഷനിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ആശാ വർക്കറെ നിയമിക്കുന്നു. 10-ാം ക്ലാസ് യോഗ്യതയുള്ള 25-നും 45-നും ഇടയിൽ പ്രായമുള്ള വിവാഹിതരായ വനിതകൾക്കാണ് അവസരം. അപേക്ഷകർ ക്ലബ്ബ് കുന്ന് ഡിവിഷനിലെ താമസക്കാരായിരിക്കണം. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ

അസലും പകർപ്പുമായി ജൂൺ 29 രാവിലെ 11 കുറുകൻമൂല പി എച്ച് സിയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. ഫോൺ 0493529494949. മലപ്പുറം മങ്കട സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒഴിവുള്ള നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നു. അഭിമുഖം ജൂൺ 29 രാവിലെ 11 മങ്കട സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. 10 ക്ലാസും ആശുപത്രികളിൽ സമാന തസ്തികകളിൽ ജോലി ചെയ്ത പ്രവൃത്തി പരിചയവുമാണ് അടിസ്ഥാന യോഗ്യത. സർക്കാർ ആശുപത്രിയിൽ നിന്ന് നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിൽ നിന്ന് വിരമിച്ച 60 വയസ്സിൽ താഴെയുള്ള അപേക്ഷകരുടെ വിദ്യാഭ്യാസ യോഗ്യത 7 ക്ലാസ്സായി നിജപ്പെടുത്തിയിട്ടുണ്ട്. കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകുമ്പോൾ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ഫോട്ടോ പതിച്ച ഏതെങ്കിലും ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയും ഹാജരാക്കണം. ഫോൺ 0493329297.

0: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
2: Regal Jewelers, Mavur Road, Kozhikode. Sevana Varthakal.
1: Prayojagar, Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
3: Man Ki Baat. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
4: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
5: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
4: വാട്സ്ആപ്പ് നമ്പർ 9400224440.
5: 9400224440.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
6: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
7: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
8: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
9: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കാലതാമസം പൌരന്മാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്നതിന് കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളത്തിൽ പകർച്ചവ്യാധികൾ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ സ്മരണയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. അരുണാചൽ പ്രദേശിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വ്യാപക നാശനഷ്ടം. 4 പേരെ കാണാതായി, നിരവധി പേർക്ക് പരിക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ സ്കോട്ട്ലാൻഡിനെ പരാജയപ്പെടുത്തി ബ്രസീൽ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ നടപ്പാക്കലിൽ ഉണ്ടാകുന്ന കാലതാമസം പൌരന്മാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്നതിന് കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതി ചെലവ് വർദ്ധിപ്പിക്കുന്നതിനും ഇത് കാരണമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന പ്രഗതിയുടെ 52nd യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്.
10: ഏറ്റവും മികച്ച ഭരണ നിർവഹണം, സമയബന്ധിതമായ പദ്ധതി നടത്തിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവര സാങ്കേതിക

0: വൈദ്യാധിഷ്ഠിത പ്ലാറ്റ്ഫോമാണ് പ്രഗതി. നാല് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന റോഡ്, വൈദ്യുതി, വ്യവസായ ഇടനാഴി, മെട്രോ റെയിൽ എന്നീ മേഖലകളിലെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ അദ്ദേഹം യോഗത്തിൽ അവലോകനം ചെയ്തു. ഏകദേശം 35,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ പദ്ധതികളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. തടസ്സങ്ങൾ പരിഹരിക്കാനും പദ്ധതി നടപ്പാക്കൽ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും മന്ത്രാലയങ്ങൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും അദ്ദേഹം നിർദ്ദേശം നൽകി. ടിബി മുക്ത് ഭാരത് അഭിയാനുമായി ബന്ധപ്പെട്ട അവലോകനവും യോഗത്തിൽ നടന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ റഷ്യ ഉഭയകക്ഷി വ്യാപാരം 2030 ആകുമ്പോഴേക്കും 100 ബില്യൺ US ഡോളറിലെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരുരാജ്യങ്ങളും പ്രവർത്തിക്കുന്നതെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ്. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം സ്ഥിരത കൈവരിച്ചിട്ടുണ്ടെന്നും മേഖലകളിലുടനീളം സാമ്പത്തിക സഹകരണം വികസിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം പറഞ്ഞു. മോസ്കോയിൽ നടന്ന 12-ാമത് പ്രിമാക്കോവ് റീഡിംഗ്സ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ 15 പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് ഈ സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
0: UK സന്ദർശനവേളയിൽ UKയുടെ വ്യാപാര വ്യവസായ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. വ്യാപാര കരാർ നടപ്പാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ലണ്ടനിൽ നടക്കുന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിന്റെ ഉദ്ഘാടന പ്ലീനറി സെഷനിൽ ശ്രീ ഗോയൽ സംസാരിക്കും. പ്രമുഖ ആഗോള കമ്പനികളുടെ എക്സിക്യൂട്ടീവുകളുമായി സംവദിക്കുന്ന മന്ത്രി UK ഇന്ത്യ ബിസിനസ് കൌൺസിൽ സംഘടിപ്പിക്കുന്ന ബിസിനസ് സെഷനിലും പങ്കെടുക്കും. പ്രമുഖ ആഗോള സാമ്പത്തിക വ്യാവസായിക സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമായി ഏഷ്യ ഹൌസ് സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിനും അദ്ദേഹം നേതൃത്വം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ആഭ്യന്തര അസ്വസ്ഥതകൾ ചൂണ്ടിക്കാട്ടി 1975 June 25 അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അക്കാലത്തെ ദുരിത നടപടികളുടെ ഓർമ്മപ്പെടുത്തലായാണ് ദിനാചരണം. അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി 50 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായി സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന 1 വർഷം നീണ്ട പരിപാടികളുടെ സമാപന ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 11-ാമത് ബ്രിക്സ് ഊർജ്ജ മന്ത്രിമാരുടെ യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഇന്ന് തുടക്കമാകും. 2 ദിവസത്തെ യോഗത്തിൽ ഊർജ്ജ സുരക്ഷ, സുസ്ഥിരത, നവീകരണം എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള ഊർജ്ജമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ പ്രകാരം ഈ വർഷം കേരളത്തിൽ ഷിഗല്ല രോഗബാധ ഒഴികെ മറ്റ് പകർച്ചവ്യാധികൾ വർദ്ധിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഏറ്റവും കൂടുതൽ ഷിഗല്ല ബാധിക്കുകയും മരണമടയുകയും ചെയ്തത് 2026ലാണ്. റിപ്പോർട്ട് ചെയ്ത് 241 കേസുകളിൽ 7 പേർ മരിച്ചു. അതേസമയം നിപ പ്രതിരോധ നടപടികൾ ശക്തമായി തുടരുന്നുവെന്നും പുതുതായി ആരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല എന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. വളരെ ഉയർന്ന അപകട നിലയിൽപ്പെട്ട 4 പേരും മറ്റ് 14 പേരുമാണ് ക്വാറന്റീനിൽ ഉള്ളത്. ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസി തലവന്മാരുടെ യോഗം ബംഗളൂരുവിൽ ചേർന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ISRO ആതിഥേയത്വം വഹിച്ച ബഹിരാകാശ യോഗം പരസ്പര സൌഹൃദത്തിന്റെ കൂടി വേദിയായി. കഴിഞ്ഞ 12 വർഷക്കാലം ഇന്ത്യയുടെ ബഹിരാകാശ മേഖല നേടിയെടുത്ത പരിവർത്തനാത്മകമായ മാറ്റത്തെ അഭിനന്ദിച്ച നേതാക്കൾ തങ്ങളുടെ സഹകരണത്തിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ചതായി ISRO മേധാവി വി നാരായണൻ പറഞ്ഞു.
3: We had 26 delegates from 10 countries. There were a lot of discussion on the usage of remote sensing satellite constellation for the socio-economic benefit of BRICS countries, including disaster management, climate change, and other aspects. We also discussed about the sustainability through debris-free mission management system.
1: അരുണാചൽ പ്രദേശിൽ ഇന്നലെയുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 4 പേരെ കാണാതായി. കെയി പന്യോർ ജില്ലയിലെ യസാലി മേഖലയിലാണ് വ്യാപക നാശനഷ്ടങ്ങൾക്ക് കാരണമായ മിന്നൽ പ്രളയമുണ്ടായത്. 17 പേർക്ക് പരിക്കേറ്റതായും 3 പേരുടെ നില ഗുരുതരമാണെന്നും അധികൃതർ അറിയിച്ചു. പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുകയാണെന്നും മുഖ്യമന്ത്രി പേമാ ഖണ്ഡു പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോളിൽ സ്കോട്ട്ലാന്റിനെ എതിരില്ലാത്ത 3 ഗോളിന് പരാജയപ്പെടുത്തി ബ്രസീൽ നോക്കൌട്ടിൽ.

0: പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന മറ്റു മത്സരങ്ങളിൽ ഹെയ്തിയെ 2-4 ഗോളിന് മൊറോക്കോ പരാജയപ്പെടുത്തി. ഇതോടെ ഹെയ്തി ലോകകപ്പിൽ നിന്നും പുറത്തായി. കാനഡയ്ക്കെതിരെ സ്വിറ്റ്സർലൻഡും ഖത്തറിനെതിരെ ബോസ്നിയ ഹെർസഗോവിനയും വിജയിച്ചു. നിലവിൽ ദക്ഷിണാഫ്രിക്ക സൌത്ത് കൊറിയയെയും ചെക്ക് റിപ്പബ്ലിക് മെക്സിക്കോയെയും നേരിടുകയാണ്. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീം നിലവിൽ ഗ്രൂപ്പ് എയിൽ 3 2 വിജയിച്ച് 2 ബംഗ്ലാദേശ് 4. ജപ്പാന്റെ വടക്കുഭാഗത്ത് 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. ഇവാറ്റെ പ്രിഫെക്ചർ തീരത്ത് നിന്നും 50 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. എന്നാൽ സുനാമി മുന്നറിയിപ്പോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമാന തീവ്രതയുള്ള ഭൂകമ്പത്തിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെനസ്വേലയിലെ യുമറേ പട്ടണത്തിലും ഇന്ന് രാവിലെ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. കാരക്കാസിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36th ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാനം ഇന്ന് ന്യൂഡൽഹിയിൽ പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മെഘ്വാൾ നിർവഹിക്കും. ദേശീയ തലത്തിൽ 1 നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 നടക്കും. പരിപാടിയുടെ 135 പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ MyGOV, നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കാലതാമസം പൌരന്മാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്നതിന് കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളത്തിൽ പകർച്ചവ്യാധികൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ സ്മരണയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. അരുണാചൽ പ്രദേശിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വ്യാപക നാശനഷ്ടം. 4 കാണാതായി. നിരവധി പേർക്ക് പരിക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ സ്കോട്ട്ലാൻഡിനെ പരാജയപ്പെടുത്തി ബ്രസീൽ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 7:35.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
3: പ്രിയ കൂട്ടുകാരെ, എന്റെ അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പാചകം ആരംഭിക്കാം. ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ കിച്ചൺ. ലെറ്റ്സ് പോളിഷ് ആ കലിനറി സ്കിൽസ്. കലിനറി, കലിനറി എന്നാൽ പാചക സംബന്ധിയായ. CULINARY, കലിനറി. സ്കിൽ, SKILL, സ്കിൽ എന്നാൽ നൈപുണ്യം, കഴിവ്. കലിനറി സ്കിൽസ് എന്നാൽ പാചക നൈപുണ്യം, പാചകത്തിലുള്ള കഴിവ്. നമ്മുടെ സാധാരണ റവ ഉപ്മാവ് കുറച്ച് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചെറിയ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ച് ചേർത്താൽ നല്ല രുചിയല്ലേ? ചതുര കഷ്ണങ്ങളാക്കി മുറിക്കുന്നതിന് അഥവാ നുറുക്കുന്നതിന് എന്താ പറയുക? ഡൈസ്, DICE, ഡൈസ് എന്നാണ് ചതുര കഷ്ണങ്ങളാക്കി മുറിക്കുന്നതിന് പറയുക. ഡൈസ് ദ വെജിറ്റബിൾസ്, പച്ചക്കറി ചതുര കഷ്ണങ്ങളാക്കി മുറിക്കുക. ഡൈസ് ദ പനീർ ഇൻ ടു മീഡിയം സൈസ്ഡ് ക്യൂബ്സ്, പനീർ അഥവാ പാൽക്കട്ടി ഇടത്തരം വലുപ്പത്തിൽ ചതുര കഷ്ണങ്ങളാക്കി മുറിക്കുക.

0: ബീറ്റ്റൂട്ടിന്റെയും ഉരുളക്കിഴങ്ങിന്റെയും മറ്റും തൊലി ചെത്തിക്കളയാറില്ലേ? തൊലി ചെത്തുക, പീൽ, പി ഇ എൽ, പീൽ. പീൽ ബീറ്റ്റൂട്ട്, പീൽ പൊട്ടേറ്റോസ്. പഴത്തിന്റെ തൊലി ഉരിയുന്നതും പീൽ തന്നെയാണ്. പീൽ എ ഫ്രൂട്ട് എന്നാൽ പഴത്തിന്റെ തൊലി കളയുക. പഴത്തൊലിക്കും പീൽ എന്നാണ് പറയുക കേട്ടോ. ബനാന പീൽസ്, ഓറഞ്ച് പീൽസ്. ശ്രദ്ധിക്കുക, പീൽ ഓഫ് എ ഫ്രൂട്ട് അഥവാ ഫ്രൂട്ട് പീൽ എന്നാൽ പഴത്തിന്റെ തൊലി, പീൽ എ ഫ്രൂട്ട് എന്നാൽ പഴത്തിന്റെ തൊലി കളയുക. തൊലി ചെത്തിക്കളയാൻ അഥവാ പീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം പീല, PEELER, പീല. ബ്ലാഞ്ച് എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ചൂടുവെള്ളത്തിലോ തണുത്ത വെള്ളത്തിലോ കുതിർത്ത് തൊലി അടർത്തി മാറ്റുന്നതിനാണ് ബ്ലാഞ്ച് എന്ന് പറയുക. BLANCH, ബ്ലാഞ്ച്. ബ്ലാഞ്ച് ദ ടൊമാറ്റോസ്. തിളയ്ക്കുന്ന വെള്ളത്തിൽ നിന്ന് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി തക്കാളിയുടെ തൊലി കളയുക. ബ്ലാഞ്ച് ദ ടൊമാറ്റോസ്. ഇപ്രകാരം തൊലി കളഞ്ഞ തക്കാളി, ബ്ലാഞ്ച്ഡ് ടൊമാറ്റോസ്. ബ്ലാഞ്ച്ഡ് ആമണ്ട്സ്, വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം തൊലി കളഞ്ഞെടുത്ത ബദാം പരിപ്പാണ് ബ്ലാഞ്ച്ഡ് ആമണ്ട്സ്. ബ്ലാഞ്ച്ഡ്, BLANCHED, ബ്ലാഞ്ച്ഡ്. AMONDS, ആമണ്ട്സ്.
1: English Matters, presented by Smita Manikoth.
2: Novel Time, അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ.
3: അച്ഛാ, ദേ കൃഷ്ണം വൈദ്യർ വന്നേക്കണ്. കണ്ണു തുറന്ന് നോക്കച്ഛാ.
4: കൃഷ്ണം വൈദ്യരൊക്കെ യുദ്ധത്തിൽ ചത്തില്ലേ? ചോവനാണേലും വേഷം മാറി നടക്കുമായിരുന്നില്ല അയാള്. അവൻ ചത്തിട്ട് കുറെ കാലമായില്ല.
3: കറുപ്പാ, കണ്ണു തുറന്നേ, കാണട്ടെ.
4: കൃഷ്ണനും അവന്റെ അച്ഛനും ചത്തത് കുഞ്ഞുമാക്കോതയുടെയും ചീരയുടെയും മകന്റെ വെടികൊണ്ടാണ്. അവനൊക്കെ വല്ല കാര്യമുണ്ടോ? അടിയാളം വേഷവും മതവും മാറിയ നമ്പൂതിരിയാകുമെന്ന് കരുതിയ സുറിയാനി ക്രിസ്ത്യാനിയുടെ വേഷം കെട്ടെടുത്തത് എന്തിനാണ് ഈ തിരുമണ്ടൻ? ഈ കൃഷ്ണന്റെ മുതുമുത്തപ്പൻ കാലയെ തളപ്പിട്ട് തെങ്ങുമ്പോ കയറി ചെത്തിയിരുന്നവനാണ്. എവന്റെ കാർന്നൊരു തേങ്ങാത്തോണ്ട് തോട്ടിലിട്ട് ചീയിച്ച് ചകിരിയാക്കി കയറും മെത്തയുമൊക്കെ ഉണ്ടാക്കിയവനാണ്. ഇതൊക്കെ പുറം നാട്ടിലേക്ക് കയറ്റി അയക്കാൻ തുടങ്ങിയപ്പോൾ മുതലല്ലേ യവനൊക്കെ പത്രാസ് വന്നത്. എന്നാലും കുറെ ദണ്ണിച്ചു കേട്ടാ. സുറിയാനിക്കാരൻ മാത്തച്ഛൻ്റെ കുടിയാനായതുകൊണ്ട് കിട്ടണ കാശിനൊക്കെ ഒരു കണക്കൊക്കെയുണ്ട്. എന്നാലും സുറിയാനിക്കും നമ്പൂരിക്കും തെങ്ങേക്കേറാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് കഞ്ഞിയുടെ വറ്റും വെള്ളവും കുടിച്ച് വൈദ്യം പഠിച്ചു.
3: കറുപ്പാ, ശ്വാസം വലിച്ചെന്ന് വിട്ടേ.
4: യുദ്ധം നടക്കുമ്പോഴെങ്ങനെയുള്ളൂ വൈദ്യരെ ശ്വാസം വലിച്ചു വിടുന്നത്? പറങ്കികളിൽ എന്തക്കാരും ഇംഗ്രീസുകാരും തോറ്റു തൊപ്പിയിട്ട് ഓടിപ്പോയ കൊച്ചിയുടെ പറമ്പില് നമ്മുടെ ചീരയുടെ മകൻ അങ്ങനെ നിൽക്കണ്. അപ്പോഴാണ് അവനൊരു കാഴ്ച കണ്ടത്. തൻ്റെ പ്രിയപ്പെട്ട അപ്പനായ കുഞ്ഞുമാക്കോതയുടെ തടി പറമ്പിക്കിടക്കേണ്. അവൻ്റെ ഇറച്ചിയിൽ മണ്ണ് പറ്റി. പാവം കുഞ്ഞുമാക്കോത. അവന് തലയില്ലായിരുന്നു. തലയില്ലാത്ത കുഞ്ഞുമാക്കോതയുടെ ദേഹം കെട്ടിപ്പിടിച്ചവൻ കരഞ്ഞു.
5: അപ്പാ, എന്റെ പൊന്നപ്പാ, മോനെ ചെക്കാന്ന് വിളി കേട്ട് കൊതി തീർന്നിട്ടില്ലല്ലോ അപ്പാ.
4: നിലവിളിക്കണ ഇടയിലാണ് അവൻ വേറെയും ചില കാഴ്ചകൾ കണ്ടത്. അമ്മയായ ചീരയ്ക്കും പെങ്ങള് പെണ്ണിനും തലയില്ലായിരുന്നു. അവരുടെയൊക്കെ തല അച്ചമ്പിമാപ്പിള വെട്ടിയെടുത്ത് മുട്ടം വടിയിൽ തൂക്കിയിട്ട് തോളത്ത് വച്ച് നടന്നു പോകുന്നത് കണ്ടത് അപ്പോഴാണ്.
5: ആ തലകടവിടെ വയ്ക്കടാ, അല്ലേ നിന്റെ തലയും ഞാൻ കൊയ്യും.
4: അവന്റെ ഒച്ചയ്ക്കെന്ത് വീറാണ്. ആദ്യമൊക്കെ വലിയ ജാടയൊക്കെ കാണിച്ച് അച്ചമ്പിമാപ്പിള നിന്നെങ്കിലും ചെക്കൻ വടിവാള് നീട്ടിയപ്പോ അയാൾ വിറച്ചു. ആ വാളുകൊണ്ടാണ് അയാൾ കുഞ്ഞുമാക്കോ തന്നെ വെട്ടിയത്. അച്ചമ്പിമാപ്പിള കിലുകിലാ വിറച്ച്.
5: എടാ ചെക്കാ, മോനെ

0: നിനക്ക് നിന്റെ അപ്പനെ പോലാടാ ഞാൻ. എന്നെ ഒന്നും ചെയ്യരുതടാ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് അവൻ്റെ കാലയിൽ വീണതാണ് അച്ചമ്മി മാപ്പിള. ടീം എന്നൊരൊച്ച കേട്ടു. നോക്കുമ്പോഴുണ്ടടാ അച്ചമ്മിയുടെ തല ഉടലിനേക്കാളും മുമ്പേ ചെക്കൻ്റെ കാലയിൽ വീണ് കഴിഞ്ഞിരിക്കുന്നു. വടിവാളുമല ചോര കാക്കിക്കളസത്തുമ്മേ തുടച്ചിട്ട് മുട്ടം വടിയേൽ തൂങ്ങിക്കിടക്കണ കുഞ്ഞുമാക്കോതയുടെയും ചീരയുടെയും പെങ്ങക്കടയും തലയെടുത്ത് തറയിൽ വീണുകിടന്ന് അവരുടെ ദേഹത്തുമേലങ്ങാട്ട് ചേർത്ത് വച്ചു കൊടുത്തു. തിടീം അവർ മൂന്നുപേരും മണ്ണീന്ന് ഉറക്കം കഴിഞ്ഞ പോലെ ചാടി എണീറ്റ് ചെക്കനെയും കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് ഒറ്റപ്പോക്കാണ്. എങ്ങാട്ടാണ് അവർ പോണത്? തീണ്ടലും തൊടലും അക്രമവും മരണവുമില്ലാത്ത നാട്ടിലേക്ക്. കുഞ്ഞുമാക്കോതെ നിക്കവിടെ, ഞാനും വരണുണ്ട്. ചീരേ മക്കളെ പോകല്ലേ.
1: മോനെ, അച്ഛൻ്റെ നില വളരെ മോശമാണ്. ഏതാണ്ട് സമയനൊക്കെ അടുത്തിട്ടുണ്ട്. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോട്ടാ.

0: ഇണ്ടലും തൊടലും അക്രമവും മരണവുമില്ലാത്ത നാട്ടിലേക്ക്. കുഞ്ഞുമാക്കോതെ, നിക്കവിടെ, ഞാനും വരണുണ്ട്. ചീരേ, മക്കളെ, പോകല്ലേ.
1: മോനെ, അച്ഛൻ്റെ നില വളരെ മോശമാണ്. ഏതാണ്ട് സമയനൊക്കെ അടുത്തിട്ടുണ്ട്. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോട്ടാ.
0: കൃഷ്ണൻ വൈദ്യം കട്ടിലിൻ്റെ അരികിലിരുന്ന് ചോര കുടിക്കുകയാണ്. അയാളുടെ ചുണ്ടിലും വായയിലും പല്ലും മേലും ഒക്കെ ചോര. ദേവിയേ, ഞാൻ വരണേണ്, ആ വാതിൽ തുറന്നിട്ടേക്ക്.
2: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

June 25 നടി ശാരദയുടെ ജന്മദിനം. തന്റെ 19-ാമത്തെ വയസ്സിൽ ഇണപ്രാവുകൾ എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്ക് എത്തുന്നത്. എ വിൻസെന്റിന്റെ സംവിധാനത്തിൽ 1968 പുറത്തിറങ്ങിയ തുലാഭാരം എന്ന ചിത്രമാണ് അഭിനേത്രി എന്ന നിലയിൽ ശാരദയെ ഉയരങ്ങളിലേക്ക് എത്തിച്ചത്. തുലാഭാരത്തിലൂടെ മലയാള സിനിമയ്ക്ക് ആദ്യമായി മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തു. തുലാഭാരം എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനം, യേശുദാസും പി സുശീലയും സ്വരം പകർന്ന ഗാനത്തിന്റെ വരികൾ വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: അവതരണം നന്ദു കർത്ത.
1: ഒരു ഗായകൻ എന്നതിലപ്പുറം ശ്രീ യേശുദാസ് മലയാള ചലച്ചിത്ര സംഗീത രംഗത്തേക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്തായിരിക്കും? രവീന്ദ്രൻ എന്ന സംഗീത സംവിധായകൻ. അദ്ദേഹത്തിലുള്ള ഒരു ടാലന്റ് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ കൃത്യമായി ഗൈഡ് ചെയ്ത് നിനക്ക് സംഗീത സംവിധാനമാണ് നല്ലത് എന്ന് പറഞ്ഞ് ശശികുമാർ എന്ന ഡയറക്ടറെ പരിചയപ്പെടുത്തി ഇങ്ങനെ ഈ വഴിക്ക് തിരിച്ചുവിട്ടത് ശ്രീ യേശുദാസാണ്. അതിനൊരു നന്ദി എന്ന വോണമായിരിക്കണം ഏതാണ്ട് എല്ലാ സിനിമകളിലും രവീന്ദ്ര മാസ്റ്റർ ദാസാറിനെ കൊണ്ട് പാടിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഏറ്റവും ഭംഗിയായി യൂട്ടിലൈസ് ചെയ്തിട്ടുമുണ്ട്. രവീന്ദ്രൻ മാസ്റ്റർ ഭരതം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ശങ്കരാഭരണം എന്ന രാഗത്തിൽ ഒരു കൃതിയോളം മികച്ച ഒരു ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. രഘുവംശപത്തെ പരിപാലയമാമെന്ന അവരൊറ്റ ഗാനം മതി സംഗീതത്തിലെ അദ്ദേഹത്തിൻ്റെ നൈപുണ്യം അറിയിക്കാനും അദ്ദേഹത്തിനെ മനസ്സുകൊണ്ട് ആരാധിക്കാനും.

തികച്ചും വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ അതിശയോക്തിയില്ലാത്ത ഒരു ഗാനമിതാ. പറയാൻ വയ്യാത്ത കനവിൻ കൊടിയേറ്റമായി ഈ ഗാനം. കൗമാര പെൺകൊടിയുടെ വിചാരധാരകളും വിഹ്വല്ലതകളും ആകുലതകളും നിറഞ്ഞു നിൽക്കുന്ന വരികൾ, അതിലേറെ നിഷ്കളങ്കമായ ആലാപന മാധുര്യം, മൗനത്തിൻ്റെ മൊഴികളാലും ഈ ഗാനം സമ്പന്നമാണ്. കൈതപ്രത്തിൻ്റെ വരികൾ, ഭാവതാരിണിയുടെ മനോഹരമായ ആലാപനം.

0: രചന എൻ അജിത്.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8:00.
7: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട്.

0: ഏത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440
1: 9400224440
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

0: Iran invites Prime Minister for Khamenei's July funeral. India yet to decide, writes the Tribune. Shiv Sena UBT to lose parliament office, reports the Pioneer. Oil back at pre-war levels as prices drop below $75, informs the Hindustan Times. Air India Delhi Amritsar flight strays into Pakistan airspace. DGCA initiates action as crew ATC fail to report incident, headlines the Tribune. The Statesman headlines, India-US edge towards trade truce as Jameson Greer concludes Delhi visit. RBI breather for Tata Sons, but asset size hurdle stares, reports the Financial Express. Adding, the new frameworks drops the access to public funds criterion that had been one of the factors pushing Tata Sons into the upper layer classification. The Hindu in its editorial, Razor's Edge, informs that high heat and low rainfall is threatening agricultural produce. The southwest monsoon deficit nationwide has increased from 35% to 43%, and extreme heat has been reducing farm labor productivity. The ideal sustainable strategies are to switch from rain-centric to water-centric organizations, reduce dependence on water-intensive crops, and improve resilience. And finally, a large asteroid called 1997 NC1 will be visible to stargazers using a small telescope or large binoculars on 27th June, the European Space Agency announced. The asteroid will be speeding along at nearly 9 kilometers a second, posing no threat to Earth as any chance of an impact has been ruled out, writes the Asian Age. And with that, it's back to you, Shagun.
1: Thank you, Saira. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi reviews infrastructure projects worth around 30,000 crore rupees at Pragati meeting, pushes for AI-driven TB elimination and stronger cyber fraud response. Samvidhan Hatya Divas being observed to pay homage to those who suffered during emergency. India-China border trade via Lipu Lake Pass in Uttarakhand to resume after 6 years, 26 trade passes issued. US federal judge bars Trump administration from implementing proof of citizenship requirement to vote. Powerful 7.5 magnitude earthquake hits Venezuela, causing collapse of multiple buildings. And in cricket, India to take on Bangladesh in Group A match of ICC Women's T20 World Cup in Manchester this evening. And with that, we end the morning news. Have a nice day.
2: Akashavani Kozhikode, ippol samayam 8 mani kazhinja 30 minute 10 second.
3: Art Cafe. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: അനസ് അബൂബക്കർ ചിത്രകാരനാണ്, സംഗീതജ്ഞനാണ്, വിദ്യാർത്ഥിയുമാണ്. അനസിന് ചിത്രകല പാരമ്പര്യ തുടർച്ചയെന്നോണം കൈവന്നത്. തന്റെ ജീവിത പരിസരങ്ങളിൽ നിന്നുള്ള വിഹ്വലതകളെ, അനുഭവങ്ങളെ എല്ലാം ചായങ്ങളിലേക്ക് ആവാഹിക്കുന്നു ഈ യുവാവ്. കോഴിക്കോട്ടുകാരനായ അനസ് അബൂബക്കർ തന്റെ കലാജീവിതത്തെ പറ്റി സംസാരിക്കുന്നു ഇന്നത്തെ ആർട്ട് കഫേയിൽ.
5: ഹായ്, ഐ എം അനസ് അബൂബക്കർ. കോഴിക്കോട് ജില്ലയിലെ ചെലവൂർ എന്ന സ്ഥലമാണ് എൻ്റെ സ്വദേശം. ഞാനൊരു വിഷ്വൽ ആർട്ടിസ്റ്റാണ്, അതേപോലെ തന്നെ മ്യൂസിക് സ്റ്റുഡൻറ്റുമാണ്. ഗവൺമെൻറ് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് തൃശ്ശൂരിൽ നിന്നും ബി എഫ് എ പെയിൻറ്റിങ്ങിൽ ഗ്രാജുവേറ്റ് ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ കറൻ്റ്ലി ജാമിയ മിലിയ ഇസ്ലാമിയയിൽ എം എഫ് എ പെയിൻറ്റിങ് സ്റ്റുഡൻ്റാണ്. ചിത്രകല ചെറുപ്പം മുതലേ തന്നെ കൂടെയുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദർ എല്ലാ ദിവസവും രാവിലെ ഇരുന്ന് കാലിഗ്രഫി ചെയ്യുമായിരുന്നു. ഒരു പേജ് സൈഡിൽ ബോർഡറൊക്കെ വരച്ച് ഖുറാൻ്റെ ഓരോ പേജസ് ഓരോ ദിവസമായിട്ട് ഇങ്ങനെ എഴുതുമായിരുന്നു. അപ്പം അവിടെ മുതലേ ആ പാറ്റേൺസിൻ്റെ ഇൻസ്പിറേഷനും ഒക്കെ എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ആൾ മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഫാദർ ഒരു ചിത്രകാരനായിരുന്നു. ചെറുപ്പത്തിൽ ഒരുപാട് വരച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. കുറേ ഫിഗേഴ്സ് ആയിരുന്നു വരയ്ക്കാറുണ്ടായിരുന്നത്. ഫാമിലിയിൽ അത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഉള്ളതുകൊണ്ടാവണം ഞാനും ചിത്രകലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ സമയത്താണ് ഞാൻ കൂടുതൽ ചിത്രകല പ്രാക്ടീസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബി ആർക്ക് എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് വിസ്മയം കോളേജിൽ ചെന്നപ്പോഴാണ് ഒരു ഫൗണ്ടേഷൻ കിട്ടുന്നത്, പെർസ്പെക്റ്റീവും ലൈൻസ് ഫോംസിനെ കുറിച്ചൊക്കെ ഉള്ളത്. പിന്നെ ഞാൻ അവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ ബി ആർക്കിന് ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ നിന്നുള്ള ഫൗണ്ടേഷൻ ക്ലാസ്സസ് എന്നെ ശരിക്കും ഫൈൻ ആർട്സ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള അതിനുള്ളൊരു പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ഫൗണ്ടേഷൻ ക്ലാസ്സസും അവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ ഗൈഡൻസും

0: എന്നെ ഫൈൻ ആർട്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തേർഡ് സെമ കഴിയും ബി ആർക്ക് ഡ്രോപ്പ് ചെയ്ത് ഗവൺമെൻറ് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് തൃശ്ശൂരിലേക്ക് ബി എഫ് എ പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അവിടുത്തെ 4 വർഷത്തെ ബി എഫ് എ പെയിൻറിങ്ങിലുള്ള പ്രാക്ടീസും അതേപോലെ തന്നെ കറൻ്റ്ലി ഇപ്പോൾ ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ പെയിൻറ്റിങ്സ് പഠിക്കുന്നതിലുള്ള പ്രാക്ടീസും ഒക്കെ എൻ്റെ ജീവിതത്തിലെ വൈത്തിരിവുകളാണ്. മെറ്റേണൽ സൈഡിൽ നിന്നാണ് എനിക്ക് മ്യൂസിക് കിട്ടുന്നത്. ആക്ച്വലി ചെറുപ്പം മുതലുള്ള മാലപ്പാട്ട് മാപ്പിളപ്പാട്ട് ഒക്കെ പാടിയിട്ടുള്ള ശീലവും കേട്ടിട്ടുള്ള ശീലവും ഒക്കെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കർണാടക ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട് സജിത മാമിൻ്റെ അടുത്ത് കോഴിക്കോട് തന്നെ ജോയിൻ ചെയ്യുന്നത്. കുറച്ച് കാലം അവിടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു. പിന്നെ ഞാൻ ഹിന്ദുസ്ഥാനി പഠിക്കാൻ വേണ്ടിയിട്ട് ഹാർമോണിയം പഠിക്കാൻ വേണ്ടിയിട്ട് റഫീഖ് മാഷ് എടുത്ത് കോഴിക്കോട് കീബോർഡിസ്റ്റാണ് അവരെടുത്ത് ജോയിൻ ചെയ്തു. ഹാർമോണിയം എനിക്ക് തോന്നുന്നു ഞാനൊരു 4 ഉസ്താദ്മാരെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. എന്നാലും പൂർണ്ണമല്ല, ബേസിക്സ് പഠിച്ച് പിന്നെ ഷിഫ്റ്റ് ചെയ്യായിരുന്നു. അബ്ബാഖരാനയിലെ ഉസ്താദ് ഹാരിസ് ഭായിൻ്റെ അടുത്ത് കുറച്ച് കാലം പഠിച്ചു. പിന്നെ പണ്ഡിത് ദീപക് മറാത്തയുടെ അടുത്ത് കുറച്ച് കാലം പഠിച്ചു. കുന്നമംഗലത്തുള്ള ഉബൈദ് മാഷിൻ്റെ അടുത്ത് കുറച്ച് കാലം പഠിച്ചു. തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഗായകി മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു താമസവും ഒക്കെ. അപ്പോൾ അവിടെയുള്ള ഗുരുക്കന്മാരുടെ കൂടെ ഉള്ള സഹവാസം എന്നെ ഒരുപാട് മ്യൂസിക്കിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നികിത നടരാജൻ മാമിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് കാലം ഹിന്ദുസ്ഥാനി വോക്കൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അവിടുന്നും ഗ്രാജുവലി ഞാൻ സിത്താർ എന്ന ഇൻസ്ട്രുമെൻറ്റിനെ കേട്ട് കേട്ടും അതിനോടുള്ള ഇഷ്ടം കൂടി കൂടി വരികയും സിത്താർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. പോൾസൺ കെ ജെ കേരളത്തിലെ പ്രശസ്തനായ സിത്താർ വാദകനാണ്. ഒരുപാട് ഫിലിമിലും കച്ചേരികളും ഒക്കെ ആയിട്ട് നിരന്തരം വേദികൾ പങ്കിടുന്ന വ്യക്തി കൂടിയാണ്. അവരുടെ അടുത്തായിരുന്നു സിത്താറിൻ്റെ ആദ്യ പാഠങ്ങൾ ഞാൻ പഠിക്കുന്നത്. പിന്നെ ഡൽഹിയിലേക്ക് മാറിയതിന് ശേഷം ഇപ്പോൾ പണ്ഡിത് സൗമിത്ര താക്കൂറിൻ്റെ അടുത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു സിത്താർ. റീസെൻ്റ്ലി കേരള ലളിതകല അക്കാദമിയുടെ കണ്ടംപററി സോളോ ആർട്ട് എക്സിബിഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഡെസിബെൽസ് ഓഫ് ദി ഇൻവിസിബിൾ എന്ന ടൈറ്റിൽ എൻ്റെ ഏകാംഗ കലാ പ്രദർശനം ഇവിടെ കോഴിക്കോട് ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ വെച്ച് നടക്കുകയുണ്ടായി. ആസ് എ വിഷ്വൽ ആർട്ടിസ്റ്റ് ഇതെൻ്റെ 5-ാമത്തെ കലാപ്രദർശനമാണ്. ഇതിനു മുമ്പേ ഒരു സോളോ എക്സിബിഷനും ബാക്കി ഗ്രൂപ്പ് എക്സിബിഷൻസും ആണ് നടന്നിട്ടുണ്ടായിട്ടുള്ളത്. ഈ എക്സിബിഷൻ്റെ കോണ്ടെക്സ്റ്റ് 2 ധ്രുവങ്ങളിലാണ് നടക്കുന്നത്. ടൈറ്റിൽ പറയും പോലെ തന്നെ ഡെസിബൽസ് ഓഫ് ദി ഇൻവിസിബിൾ. ഈ ഡെസിബൽ എന്ന് പറയുന്നത് സൗണ്ടിൻ്റെ ഒരു അളവുകോലാണല്ലോ. ഒരു ഫ്രീക്വൻസിയുടെ മുകളിലുള്ള സൗണ്ട്സ് നമുക്ക് കേൾക്കാനാവില്ല, അതുപോലെ അതിൻ്റെ താഴെയുള്ളത് നമുക്ക് കേൾക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അനുഭവിക്കാൻ നമ്മുടെ പരിമിതികൾക്കപ്പുറമുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മളെ പരിമിതിയിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളും രണ്ടും ഡിസ്കസ് ചെയ്യുന്ന ഒരു മെർജിങ് പോയിന്റാണ് ഡെസിബൽസ് ഓഫ് ദി ഇൻവിസിബിൾ. വളരെ പെരിഫറലായിട്ടുള്ള സംഘർഷങ്ങളും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ആത്മസംഘർഷങ്ങളും അതിൽ നിന്നുണ്ടായിട്ടുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എല്ലാം ഈ സ്പേസിൽ ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതലായും വാട്ടർ കളർ, ചാക്കോൾ, ഓയിൽ പെയിൻറ്റിങ്, അക്രിലിക് പിന്നെ പലതരം മെറ്റീരിയൽസ് ഞാൻ പരീക്ഷിക്കാറുണ്ട്. ഈ എക്സിബിഷനിൽ എനിക്ക് തോന്നുന്നു കൂടുതലും വാട്ടർ കളർ, നാച്ചുറൽ പിഗ്മെൻറ്റ്സ് പിന്നെ ചാക്കോളൊക്കെയാണ്, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വർക്കുകളാണ്. ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട്ടുകാരുടെ കലയോടുള്ള സമീപനം എന്നെ വളരെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. ചിത്രകലയാവട്ടെ സംഗീതമാവട്ടെ ഇപ്പോഴും എൻ്റെ നാട്ടിലൊക്കെ തട്ടുംപുറത്ത് എന്നും വൈകുന്നേരങ്ങളിൽ മുംബൈയുടെ ഗസലുകളും റഫി സാബിൻ്റെ ഗസലുകളും ഹദി ഹസൻ സാബ്, ഗുലാം അലി എല്ലാവരുടെയും ഗസലുകളൊക്കെ ഇന്നും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പേസ് കൂടുതലാണ്.
1: ചിത്രകാരനും സംഗീതജ്ഞനുമായ അനസ് അബൂബക്കർ തന്റെ കലാജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. പട്ടണക്കാട് പുരുഷോത്തമൻ പാടിയ ഗാനം. രചന കാവാലം നാരായണ പണിക്കർ. സംഗീതം ദർശൻ രാമൻ.

ലളിത ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സിറിയക് ടി സൈമൺ പാടിയ ഗാനം. ഗാനരചന മുഖവൂർ വേണു, സംഗീതം ഹരിപ്പാട് കെ പി എൻ പിള്ളേ.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിൽ കെ ജെ യേശുദാസ് സംഗീതം നൽകി ആലപിച്ച ഗാനം. ചിത്രം സഞ്ചാരി. ഗാനരചന യൂസഫലി കേച്ചേരി.

ചാമരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും വാണി ജയരാമൻ പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആയിരപ്പറ എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം. കാവാലം നാരായണ പണിക്കരുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

ചിത്രം മഴമേഘപ്രാവുകൾ. ശ്രീരാമും ബേബി ശ്രീരാമും പാടിയ ഗാനം. ഈണമൊരുക്കിയത് ശ്രീരാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

0: ചൂണ്ട എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപും രാധിക തിലകും പാടിയ ഗാനമാണ് കേട്ടത്. യൂസഫ് അലി കെച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം. ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം നാളെ. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ അവസാന ഘട്ടത്തിലേക്ക്. പ്രധാനമന്ത്രി ജന്മൻ പദ്ധതിയിൽ പുതിയ വീടുകൾ. അന്തർദേശീയ ഒളിമ്പിക് ദിനാചരണം. നാളെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലോകത്താകമാനം ദശലക്ഷക്കണക്കിനാളുകളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന വിപത്താണ് ലഹരിയുടെ ഉപയോഗവും അതിന്റെ ക്രയവിക്രയവും. ലഹരിക്കെതിരായ പ്രവർത്തനങ്ങളിൽ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തുന്നതിനാണ് 1989 മുതൽ ഐക്യരാഷ്ട്രസഭ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത്. ലോക മയക്കുമരുന്ന് വിഷയം, നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, പുതിയ വെല്ലുവിളികൾ, നൂതന പ്രതികരണങ്ങൾ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വിവിധ വകുപ്പുകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ജില്ലകൾ തോറും വൈവിധ്യമാർന്ന പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് സംസ്ഥാന മുൻ എക്സൈസ് വിജിലൻസ് ഓഫീസർ കെ മുഹമ്മദ് ഷാഫി.
2: 1987 യുണൈറ്റഡ് നേഷൻസ് മയക്കുമരുന്നുകളുടെ വ്യാപനത്തിനും അതിന് തടയുന്നതിനുമായിട്ട് ഒരു അന്താരാഷ്ട്ര ദിനം, അത് ജൂൺ 26 തീരുമാനിക്കുന്നത്. അന്നുകൊണ്ട് ഇന്ന് വരെ ഓരോ തീം ഓരോ വർഷവും പ്രഖ്യാപിക്കാറുണ്ട്. ലോകത്ത് ഒരുപാട് മാഫിയകളുണ്ട്. ആ മാഫിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാഫിയ എന്ന് പറയുന്നത് ആയുധ മാഫിയയാണ്. ആയുധ മാഫിയ കഴിഞ്ഞാൽ ലോകത്ത് കീഴടക്കിയിരിക്കുന്ന ഏറ്റവും വലിയ മാഫിയ എന്ന് പറഞ്ഞാൽ ഏകദേശം 165 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഏകദേശം 50,000 crore ഒരു മാർക്കറ്റാണ്, ഒരു മാഫിയ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്.
3: മയക്കുമരുന്ന് എന്ന് പറയുന്നത് വലിയൊരു കണ്ണിയാണ്. ആ കണ്ണിയിൽ ഒരിക്കൽ പെട്ടുപോയാൽ അതിന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ തന്നെ വിചാരിച്ചാൽ മാത്രമേ അതിന് രക്ഷപ്പെടാൻ പറ്റൂ. അപ്പോ ഏറ്റവും പ്രധാനം ആ കണ്ണിയിൽ ഭാഗമാവാതിരിക്കുക. അങ്ങനൊരു കണ്ണി വന്നു കഴിഞ്ഞാൽ ആ കണ്ണി മുറിക്കാനായി പരിശ്രമിക്കുക. അതിനെ കുടുംബം സപ്പോർട്ട് ചെയ്യുക. അപ്പോ നല്ലൊരു നാളേക്ക് വേണ്ടി, നല്ലൊരു കേരളത്തിന് വേണ്ടി, ലഹരി വിമുക്ത കേരളത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പരിശ്രമിക്കാം.
1: സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് കുടുംബ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിന് ഏർപ്പെടുത്തിയ സെൽഫ് എന്യൂമറേഷൻ

0: സൗകര്യം ഈ മാസം 30 അവസാനിക്കും. മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് sc.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സ്വയം സമർപ്പിക്കാനാണ് ഇപ്പോൾ സൗകര്യമുള്ളത്. ജൂലൈ 1 മുതൽ എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി 2 ഘട്ടമായാണ് സെൻസസ് പൂർത്തിയാക്കുക. ആദ്യഘട്ടത്തിൽ ജൂലൈ 30 മുമ്പ് വീടുകളുടെ പട്ടിക തയ്യാറാക്കി ഭവന സെൻസസ് നടത്തും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് അടുത്ത വർഷം ഫെബ്രുവരിയോടെ പൂർത്തിയാക്കും. എന്യൂമറേറ്റർമാർ വീടുകളിലെത്തുന്നതിനു മുമ്പ് തന്നെ വീട്ടുകാർക്ക് ഓൺലൈനിൽ വിവരങ്ങൾ നൽകാൻ ഒരുക്കിയ സൗകര്യമാണ് ഈ മാസം 30 അവസാനിക്കുന്നത്. സെൻസസിന്റെ പ്രസക്തിയെക്കുറിച്ച് സംസ്ഥാന മുൻ സെൻസസ് ഡയറക്ടർ ഷീല തോമസ്.
1: നമ്മുടെ രാജ്യത്തിന്റെ ആകെ പ്ലാനിങ് അതിന്റെ വികസന പ്രവർത്തനങ്ങൾ എല്ലാം അടിസ്ഥാനമാക്കുന്നത് സെൻസസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിലൂടെയാണ്. ഏറ്റവും വലിയൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ആണ് സെൻസസ്. എല്ലാ ആളുകളെയും എണ്ണുന്നതും എല്ലാ ആളുകളുടെയും വിവരം ശേഖരിക്കുന്നതുമായ മറ്റ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡും ഇല്ല. നമ്മൾ ഒരാളെ പോലും വിട്ടുപോകാതെ ഇവിടെ വരുന്ന ടൂറിസ്റ്റിനെ ഉൾപ്പെടെ ഏത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായാലും എല്ലാവരെയും ഒന്നൊഴിയാതെ എണ്ണി തിട്ടപ്പെടുത്തി എന്നുള്ളത് മാത്രമല്ല, അതിനകത്തെ ഒരു വളരെ ചെറിയ കാര്യമാണ്, അവരെ കുറിച്ചുള്ള ഒരു വലിയ വെൽത്ത് ഓഫ് ഇൻഫർമേഷൻ സെൻസസിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിന് വളരെ ഗൗരവത്തോടുകൂടി കാണുകയും അവരെ സംബന്ധിച്ച ശരിയായ വിവരങ്ങൾ നൽകേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഈ വിവരങ്ങൾ ഒരിക്കലും ഒരു വ്യക്തിയുടെ വിവരം സെൻസസിലൂടെ ആർക്കും ചോർന്ന് കിട്ടുകയില്ല. അതൊരു അതിനെ കമ്പൈൻ ചെയ്തിട്ടുള്ള വിവരശേഖരണമാണ്, അത് മാത്രമേ എവിടെയായാലും പബ്ലിഷ് ചെയ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെ കുറിച്ചുള്ള, ഞാനായാലും ആരായാലും, അവരെക്കുറിച്ചുള്ള യഥാർത്ഥമായ എല്ലാ വിവരങ്ങളും നൽകുക. ഹൗസ് ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു വിവരത്തിൽ കൂടി കിട്ടുന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ഒരു എക്കണോമിക് സിറ്റുവേഷൻ അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ രാജ്യത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും. ഏത് മേഖലയ്ക്കാണ് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ളൊരു വളരെ വിപുലമായ വിവരശേഖരണത്തിൽ നിങ്ങളെല്ലാവരും പങ്കുകാരാകണം. കഴിഞ്ഞ സെൻസസ് വരെ എന്യൂമറേറ്റർ വന്നാണ് ഈ വിവരശേഖരണം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും എന്യൂമറേറ്റേഴ്സ് വരും, പക്ഷെ അതിനു മുമ്പ് നിങ്ങൾക്ക് സ്വയമായിട്ട് ഓൺലൈനായി നിങ്ങളുടെ വിവരം നൽകാനുള്ള അവസരമുണ്ട്. അത് കേരളത്തിൽ ജൂൺ 16 മുതൽ ജൂൺ 30 വരെയാണ്. സ്വന്തമായി സമാധാനമായി നിങ്ങളുടെ വീടിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകാം. ആ ഒരു അവസരം നിങ്ങൾ എല്ലാവരും വിനിയോഗിക്കണമെന്നുകൂടി പ്രത്യേകം ഓർപ്പിക്കുന്നു. അതാണ് ഏറ്റവും നല്ല വിവരശേഖരണം സ്വയം നൽകുന്നത്.
0: പൊതുജനങ്ങൾ സെൻസസിൽ പങ്കാളികളാവേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി.
2: നമ്മൾ സെൻസസ് 2027 തുടക്കം കുറിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് സെൻസസിന്റെ വിവരങ്ങൾ ഇപ്പോൾ സെൻസസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റും. ഇതിന് സെൽഫ് എന്യൂമറേഷൻ എന്നാണ് പറയുന്നത്. ജൂൺ 16 മുതൽ ജൂൺ 30 വരെയാണ് ഇതിന് അവസരമുള്ളത്. sc.census.gov.in എന്നുള്ളതാണ് വെബ്സൈറ്റിന്റെ പേര്. അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ ജൂൺ 30 മുന്നേ തന്നെ ഈ ഒരു അവസരം നിങ്ങൾ മുതലാക്കണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന.
0: വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീ.
3: 2027 സെൻസസ് നമ്മുടെ ജില്ലയില് വളരെ ഭംഗിയായിട്ട് നടന്നു വരുന്നുണ്ട്. അതിന്റെ തുടക്കം ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോ എല്ലാ തവണ ചെയ്യുന്ന സെൻസസിന്റെ വ്യത്യസ്തമായിട്ട് ഈ തവണ നമുക്ക് സെൽഫ് എന്യൂമറേഷൻ ഭാഗമായിട്ട് നമ്മളെ ഡീറ്റെയിൽസ് നമുക്ക് തന്നെ കൊടുക്കാൻ സാധിക്കും. CMS പോർട്ടൽ വഴിയില് ജൂൺ 16 മുതൽ താങ്കൾ എല്ലാവരും ലോഗിൻ ചെയ്തിട്ട് താങ്കളുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാം ഘട്ടമായിട്ട് ജൂലൈ 1 മുതൽ എന്യൂമറേറ്റേഴ്സ് നിങ്ങളുടെ വീട്ടില് എത്തും. അവരെത്തുമ്പോൾ എല്ലാവരും താങ്കളുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. സെൻസസ് വളരെ ഭംഗിയായിട്ട് നമ്മുടെ ജില്ലയിൽ വിജയിപ്പിക്കാൻ എല്ലാവരും തങ്ങളുടെ ഭാഗത്തിൽ നിന്നും ആവശ്യമായിട്ടുള്ള നടപടി എടുക്കണം.
0: പ്രധാനമന്ത്രി ജന്മൻ പദ്ധതിയുടെ ഭാഗമായി വയനാട് കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിലെ മാടക്കുന്ന് ജവഹർ ഉന്നതിയിൽ പൂർത്തിയാക്കിയ സമ്പൂർണ്ണ ഭവനങ്ങൾ ഗുണഭോക്താക്കൾക്ക് കൈമാറി. നിർമ്മാണം പൂർത്തീകരിച്ച 5 വീടുകളുടെ താക്കോൽദാനം മന്ത്രി T.സിദ്ദിഖ് നിർവഹിച്ചു. ഗോത്ര പട്ടികജാതി തീരദേശ മേഖലകളിൽ പ്രത്യേകം ഭവന പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചതായി മന്ത്രി പറഞ്ഞു.
4: ബഡ്ജറ്റിന്റെ പ്രഖ്യാപനം വന്നു. ആ ബഡ്ജറ്റിൽ പള്ളിക്കുന്ന് വണ്ടിയോട് റോഡിന് വേണ്ടി 5 കോടി രൂപ സ്റ്റേറ്റ്മെന്റില്ല. ബാക്കിയുള്ള നടപടികളും അത് സെന്റ് ജോഡ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വയനാടിന്റെ മലബാറിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം. ആ തീർത്ഥാടന കേന്ദ്രം അതുമായി ബന്ധപ്പെട്ട 10,000 ആളുകൾ നമ്മുടെ പള്ളിക്കുന്ന് ലൂർദ്മാതാ ചർച്ചിലേക്ക് യാത്ര ചെയ്തു. അപ്പൊ അതിനനുസരിച്ച് ആ റോഡിന്റെ വികാസം ഉണ്ടായില്ല എന്നുള്ളത് കുട്ടികൾ നാട്ടുകാർ ജോലിക്കാർ ഒക്കെ പോകുന്ന സ്ഥലം എന്നുള്ള രീതിയിൽ അതിന് പ്രത്യേകമായിട്ടുള്ള കരുതലുണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ള റോഡുകളും അപ്രോച്ച് റോഡുകളും അതെല്ലാം തന്നെ കൃത്യതയോടുകൂടി ഇടപെട്ട് പൂർണ്ണതയിലെത്തിക്കാനുള്ള നടപടി ഉണ്ടാകും എന്നുള്ളത്.

0: എടുത്തു പറയുക. കൃഷിയോട്ടം കിട്ടുന്ന എന്തെല്ലാം പദ്ധതികൾ വേണം, ചുരുങ്ങിയതായ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ ആ കാര്യം മുഴുവൻ നിർവഹിച്ചു തരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുക എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പ്രത്യേകം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ്.
1: മലപ്പുറം ജില്ലാ ഭരണകൂടം, ജില്ലാ സ്പോർട്സ് കൌൺസിൽ, ഒളിമ്പിക് അസോസിയേഷൻ, കാലിക്കറ്റ് സർവകലാശാല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അന്തർദേശീയ ഒളിമ്പിക് ദിനാചരണം സംഘടിപ്പിച്ചു. മലപ്പുറം MSP ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നാരംഭിച്ച ഒളിമ്പിക് റാലി ജില്ലാ കലക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒളിമ്പിക് റണ്ണിൽ പങ്കെടുത്ത നൂറുകണക്കിനാളുകൾ പ്രതിജ്ഞയും ചൊല്ലി. ദിനാചരണത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളും സംഘടിപ്പിച്ചു. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി സി സുരേഷ്:
2: അടുത്ത മാസം ആരംഭിക്കാൻ പോകുന്ന ഏഷ്യൻ ഗെയിംസിന്റെ മുന്നോടിയായിട്ട് നാം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒളിമ്പിക് ഗെയിംസിന്റെ ഒളിമ്പിക്സിന്റെ ഒരുക്കവുമൊക്കെ ആയിട്ടാണ് കേരളത്തിലെ ഒളിമ്പിക് അസോസിയേഷൻ ഇപ്രകാരം വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. വളരെ പ്രത്യേകമായിട്ട് 23rd ഒളിമ്പിക് ഡേയുടെ ആഘോഷത്തിന്റെ മുന്നൊരുക്കമായിട്ട് ഈ ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക.
1: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് VK സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് സിയാബ് പൊയിൽക്കാവ്.

അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആകാശവാണി, സമയം ഇപ്പോൾ 10 മണി. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി.

0: സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് June 25 വേൾഡ് വിറ്റിലിഗോ ഡേ. വെള്ളപ്പാണ്ട് എന്ന രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റി ശരിയായ അവബോധം നൽകുന്നതിനും അവരെ നമുക്കൊപ്പം സമൂഹത്തിൽ ചേർത്ത് നിർത്തുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ദിനാചരണം നടത്തിവരുന്നത്. വെള്ളപ്പാണ്ട് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതികളെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു ഡെർമറ്റോളജിസ്റ്റായ ഡോക്ടർ ആതിര മോഹൻ.
2: ഇന്ന് June 25 ലോക വിറ്റിലിഗോ ദിനമായി ആചരിക്കുന്നു. ഈ വർഷത്തെ ലോക വിറ്റിലിഗോ ദിനത്തിന്റെ സന്ദേശം ഫ്രം സ്റ്റിഗ്മ ടു സ്ട്രെങ്ത്, അതായത് രോഗത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക, തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കുക, വെള്ളപ്പാണ്ടുള്ള വ്യക്തികൾക്ക് സമൂഹത്തിൽ തുല്യതയും ആത്മവിശ്വാസവും ഉറപ്പാക്കുക എന്നതാണ്. ഈ അവസരത്തിൽ ഞാൻ വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് എന്ന രോഗത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി, വിറ്റിലിഗോ എന്നാൽ എന്താണ്? നമ്മുടെ ചർമ്മത്തിന് നിറം നൽകുന്ന മെലാനിൻ എന്ന പിഗ്മെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന മെലനോസൈറ്റ് എന്ന കോശങ്ങൾ നശിക്കുകയോ പ്രവർത്തനരഹിതമാവുകയോ ചെയ്യുന്നത് കാരണം ചർമ്മത്തിൽ വെളുപ്പു നിറത്തിലുള്ള പാടുകൾ വരുന്ന രോഗമാണ് വിറ്റിലിഗോ. ഇതൊരു ഓട്ടോ ഇമ്യൂൺ കണ്ടീഷനാണ്, അതായത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിന്റെ വ്യതിയാനങ്ങൾ മൂലം ആണ് ഈ മെലനോസൈറ്റ് കോശങ്ങൾ നശിക്കുന്നത്. അതിന്റെ ഫലമായാണ് വിറ്റിലിഗോ ഉണ്ടാവുന്നത്. വിറ്റിലിഗോ എല്ലാവർക്കും ഒരേ രീതിയിലല്ല കാണപ്പെടുന്നത്. ഇത് പലതരത്തിലുണ്ട്. സാധാരണ വളരെ കോമൺ ആയി കാണുന്നത് നോൺ സെഗ്മെന്റൽ വിറ്റിലിഗോ, വിറ്റിലിഗോ വൾഗാരിസ് എന്ന് പറയാം. ശരീരത്തിന്റെ ഇരുവശങ്ങളിലും ഏകദേശം സമാനമായ പാടുകൾ വരുന്ന ഒരു ടൈപ്പാണിത്. കൈകൾ, കാലുകൾ, കൈകാൽ മുട്ടുകൾ, മുഖം, കണ്ണിനു ചുറ്റും, വായയ്ക്കു ചുറ്റും തുടങ്ങിയ ഭാഗങ്ങളിൽ സാധാരണമായി കാണപ്പെടുന്നു. രോഗം പുതിയ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനും സാധ്യതയുണ്ട്. രണ്ടാമതായി, സെഗ്മെന്റൽ വിറ്റിലിഗോ. ഇത് ശരീരത്തിന്റെ ഒരു വശത്ത് മാത്രം കൺഫൈൻഡ് ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് വിറ്റിലിഗോ ആണ്. സാധാരണ കുട്ടികളിൽ അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ കണ്ടുവരുന്ന ഒരു ടൈപ്പാണിത്. ബാധിത ഭാഗത്തെ നാഡികളിൽ നിന്ന് പുറപ്പെടുന്ന ചില ന്യൂറോ കെമിക്കൽ മീഡിയേറ്റേഴ്സ് ആണ് ഈ മെലനോസൈറ്റ് നശിക്കുന്നതിനുള്ള കാരണമെന്ന് കരുതുന്നു.

തുടക്കത്തിൽ വ്യാപിച്ച ശേഷം പലപ്പോഴും സ്ഥിരത കൈവരിക്കുന്ന ഒരു ടൈപ്പാണിത്. അതിനാൽ തന്നെ ചികിത്സാ രീതികൾ ഇതിന് വ്യത്യസ്തമായിരിക്കും. ഇനി ലോക്കലൈസ്ഡ് അല്ലെങ്കിൽ ഫോക്കൽ വിറ്റിലേഗോ എന്നൊന്നുണ്ട്. ഒന്നോ രണ്ടോ ചെറിയ ഭാഗങ്ങളിൽ മാത്രം പരിമിതപ്പെടുന്ന ഒരു ടൈപ്പാണിത്. മറ്റൊന്ന് എക്രോഫേഷ്യൽ വിറ്റിലേഗോ. ഇതും കോമൺ ആണ്. വിരലുകൾ, കൈകാലുകളുടെ അറ്റങ്ങൾ, ചുണ്ടുകൾ, കണ്ണിനു ചുറ്റുമുള്ള ഭാഗങ്ങൾ എന്നിവയെ ബാധിക്കുന്ന വിറ്റിലേഗോ ആണിത്. ലാസ്റ്റ് ആയിട്ട് യൂണിവേഴ്സൽ വിറ്റിലേഗോ. വളരെ അപൂർവമാണിത്. ശരീരത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളിലും നിറം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണിത്. വിറ്റിലിഗോ എന്ന രോഗത്തെ പറ്റി പലതരത്തിലുള്ള മിഥ്യാധാരണകളും ഇന്ന് നിലവിലുണ്ട് അല്ലെ? അതിൽ പ്രധാനപ്പെട്ടത് എന്തെന്നാൽ, ഒന്ന്, വിറ്റിലിഗോ ഒരു പകർച്ചവ്യാധിയാണ് എന്നുള്ളതാണ്. ഇത് വളരെ തെറ്റാണ്. വിറ്റിലിഗോ ഒരിക്കലും പകരുന്ന രോഗമല്ല. സ്പർശനം അല്ലെങ്കിൽ ഭക്ഷണം പങ്കിടൽ, ഒരുമിച്ച് താമസിക്കൽ എന്നിവയിലൂടെ ഒന്നും ഇത് മറ്റൊരാളിലേക്ക് പകരുന്നില്ല. ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജിൽ വിറ്റിലിഗോ പാച്ചിനോട് ചേർന്ന് മുറിവോ അല്ലെങ്കിൽ തൊലി പോവുകയോ മറ്റോ ചെയ്താൽ അവിടെ വെള്ള നിറമായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിറ്റിലിഗോ ആക്റ്റീവായി ഉള്ളപ്പോൾ മാക്സിമം പാടുകൾ തേച്ചുരയ്ക്കാനോ മുറിവുകൾ ദേഹത്തുണ്ടാകാതെയും നോക്കുന്നത് പ്രധാനമാണ്. രണ്ടാമത്തായി, വളരെ വ്യാപകമായുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ചില പ്രത്യേക ഭക്ഷണങ്ങൾ കഴിച്ചതുകൊണ്ട് ഈ വിരുദ്ധാഹാരം എന്നൊക്കെ പറയാറുണ്ട് പലരും. അതുകൊണ്ടാണ് വെള്ളപ്പാണ്ട് ഉണ്ടാകുന്നത് എന്ന്. ഇതും തെറ്റാണ്. മറിച്ച് നിറയെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും, അതായത് ആന്റി ഓക്സിഡൻസ് അടങ്ങുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണ രീതി ഈ രോഗത്തിന് വളരെയധികം ഫലപ്രദമാണ്, ഗുണം ചെയ്യും. അതുപോലെ വിറ്റിലിഗോ തികച്ചും ഒരു മെഡിക്കൽ അവസ്ഥയാണ്. ഇതിന് മതപരമോ ആത്മീയമോ ആയ കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ല. വിറ്റിലിഗോ ശരീരത്തിന്റെ നിറത്തെ മാത്രമാണ് ബാധിക്കുന്നത്. അത് വ്യക്തിയുടെ കഴിവുകളെയോ ബുദ്ധിശക്തിയെയോ ജീവിത നിലവാരത്തെയോ ഒന്നും ബാധിക്കുന്നില്ല. അതുകൊണ്ട് വിറ്റിലിഗോ ഉള്ളവർക്ക് സാധാരണ ജീവിതം തന്നെ നയിക്കാൻ കഴിയും. എന്നാൽ വിറ്റിലിഗോ രോഗത്തെക്കാൾ പലപ്പോഴും രോഗികൾ അനുഭവിക്കുന്നത് സാമൂഹികവും മാനസികവുമായ സമ്മർദ്ദങ്ങളാണ്. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ, തുറിച്ചുനോട്ടം, വിവാഹ സംബന്ധമായ ആശങ്കകൾ, ആത്മവിശ്വാസക്കുറവ്, കുട്ടികളിൽ സ്കൂൾ തലത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവ. അതിനാൽ രോഗിക്ക് ചികിത്സയ്ക്ക് പുറമെ മാനസിക പിന്തുണയും പ്രധാനമായും കുടുംബത്തിന്റെ പിന്തുണയും ഒരുപോലെ തന്നെ ആവശ്യമാണ്. വിറ്റിലിഗോയ്ക്ക് ചികിത്സയില്ല എന്നുള്ളതും വളരെ വ്യാപകമായ ഒരു മിഥ്യാധാരണയാണ്. വിവിധ തരത്തിലുള്ള ഫലപ്രദമായ ചികിത്സകൾ ഇന്ന് ലഭ്യമാണ്. മരുന്നുകൾ, ഫോട്ടോതെറാപ്പി, എക്സൈമർ ലൈറ്റ് തെറാപ്പി, ഓട്ടോ ഇമ്യൂൺ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ചികിത്സകൾ, ശസ്ത്രക്രിയകൾ എന്നിങ്ങനെ. രോഗിയുടെ പ്രായം, രോഗത്തിന്റെ വ്യാപ്തി, സ്റ്റെബിലിറ്റി, അതായത് എത്ര നാളായി രോഗം വ്യാപിക്കാതെ സ്റ്റേബിളായി നിൽക്കുന്നു എന്നത്, പിന്നെ രോഗത്തിന്റെ ദൈർഘ്യം എന്നിവയെ ആശ്രയിച്ചാണ് ചികിത്സ തിരഞ്ഞെടുക്കുന്നത്. ഉദാഹരണത്തിന്, ഒന്നോ രണ്ടോ പാച്ചസ് മാത്രമാണെങ്കിൽ പലപ്പോഴും പുറമേ പുരട്ടുന്ന ലേപനങ്ങൾ മാത്രം മതിയാകും. വളരെ വേഗത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന രോഗമാണ് എങ്കിൽ ഉള്ളിൽ കഴിക്കുന്ന സ്റ്റീറോയിഡ് പോലെയുള്ള മരുന്നുകൾ, ഫോട്ടോതെറാപ്പി എന്നിവ വേണ്ടിവരും. ഒരു വർഷത്തിലധികമായി മാറ്റമൊന്നും വരാതെ നിൽക്കുന്ന പാടുകൾക്ക് സർജറിയും സാധ്യമാണ്. ഈ സർജറി തന്നെ പലതരത്തിലുണ്ട്. മറ്റ് നോർമൽ സ്കിൻ, പലപ്പോഴും തുടയിൽ നിന്ന് അല്ലെങ്കിൽ ചെവിയുടെ പിറകിൽ നിന്ന് തൊലിയുടെ കുറച്ച് ഭാഗം പാണ്ട് ബാധിച്ച സ്കിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സർജറി ഉണ്ട്. അതുപോലെ ഒരു വലിയ ഏരിയ നമുക്ക് കവർ ചെയ്യണമെങ്കിൽ അങ്ങനെ എടുക്കുന്ന സ്കിന്നിൽ നിന്നും മെലനോസൈറ്റ് കോശങ്ങളെ വേർതിരിച്ചോ അല്ലെങ്കിൽ അവയെ കൾച്ചർ ചെയ്ത് ഇരട്ടിപ്പിച്ച് കോശങ്ങളായി തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന സർജറിയും ഉണ്ട്. ആദ്യം പറഞ്ഞ കുട്ടികളിൽ കൂടുതലായി കാണുന്ന സെഗ്മെന്റൽ വിറ്റിലിഗോ എന്ന ടൈപ്പ് മെഡിക്കൽ ട്രീറ്റ്മെന്റിനോട് സാധാരണ പ്രതികരിക്കാറുണ്ട്. ഇതിന് സർജിക്കൽ ഓപ്ഷൻസ് വളരെ ഫലപ്രദമായി കാണാറുണ്ട്. ഇനി ശരീരത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളിലും നിറം നഷ്ടപ്പെടുന്ന യൂണിവേഴ്സൽ വിറ്റിലിഗോ എന്ന ടൈപ്പിന് മെലാനിൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ചികിത്സയേക്കാൾ പ്രാക്ടിക്കൽ മിച്ചമുള്ള ചെറിയ ഭാഗത്തെ മെലാനിൻ കൂടി ബ്ലീച്ച് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് ആണ്. ഇതിനായി ചില ലേസർ ട്രീറ്റ്മെന്റ്സ്, അതുപോലെ മോണോബെൻസൈൽ ഈതർ ഓഫ് ഹൈഡ്രോക്വിനോൺ എന്നിവ ഉപയോഗിക്കാറുണ്ട്. മൈക്കിൾ എന്ന സിനിമ കണ്ടാൽ ഓർക്കുന്നുണ്ടാവും. അതിൽ മൈക്കൽ ജാക്സൺ ഡോക്ടറോട് താൻ വിറ്റിലിഗോയ്ക്ക് ബെനോക്യുൻ ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അത് തന്നെയാണിത്. 2009 ജൂൺ 25 മൈക്കൽ ജാക്സൺ അന്തരിച്ചതിന് ശേഷം വിറ്റിലിഗോ രോഗത്തെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാനും സാമൂഹിക വിവേചനത്തിനെതിരെ ശബ്ദമുയർത്താനും വേണ്ടിയാണ് ജൂൺ 25 ലോക വിറ്റിലിഗോ ദിനമായി ആചരിക്കാൻ ആരംഭിച്ചത്. അപ്പൊ പറഞ്ഞു വന്നത് ഇതെല്ലാമാണ് വിറ്റിലിഗോയുടെ
ട്രീറ്റ്മെന്റ്

0: രീതികൾ. പിന്നെ വിറ്റിലേക്ക് പൂർണ്ണമായി മാറുമോ എന്ന ചോദ്യത്തിന് ഉത്തരം എല്ലാ ശരീരഭാഗങ്ങളിലും ഒരുപോലെയല്ല. ചില ഭാഗങ്ങളിൽ നിറം തിരികെ വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഉദാഹരണം, മുഖം, കഴുത്ത്, ശരീരത്തിന്റെ നടുഭാഗങ്ങളിൽ, ഹെയർ ഫോളിക്കിൾസ് കൂടുതലായുള്ള ഏരിയാസിൽ ചികിത്സയ്ക്ക് നല്ല പ്രതികരണം ലഭിക്കാറുണ്ട്. എന്നാൽ ചില ഭാഗങ്ങളിൽ ചികിത്സയ്ക്ക് പ്രതികരണം കുറവായിരിക്കും. വിരലുകളുടെ അറ്റങ്ങൾ, കൈകാൽ പത്തികൾ, ചുണ്ടുകൾ, ജനനേന്ദ്രിയ ഭാഗം, ബോണി പ്രോമിനൻസസ് എന്നിവ ഈ ഭാഗങ്ങളിൽ ഹെയർ ഫോളിക്കിൾസ് കുറവായതിനാൽ നിറം തിരികെ വരുന്നത് ബുദ്ധിമുട്ടാണ്. മുടിയുടെ നിറം കൂടി വെള്ളയായ ഭാഗങ്ങളിലും ചികിത്സയോടുള്ള പ്രതികരണം വൈകും. പിന്നെ സ്ഥിരത അറ്റൈൻ ചെയ്തതിന് ശേഷം ഈ ഭാഗങ്ങളിൽ സർജിക്കൽ ഓപ്ഷൻസ് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വിറ്റിലിഗോ ദിനത്തിൽ സമൂഹത്തോടുള്ള സന്ദേശം എന്തെന്നാൽ, വിറ്റിലിഗോ ഉള്ള വ്യക്തികളെ രോഗത്തിന്റെ പേരിൽ വിലയിരുത്തരുത്. അവർക്ക് ആവശ്യം സഹതാപമല്ല, അംഗീകാരമാണ്. അകറ്റി നിർത്തലല്ല, ഉൾക്കൊള്ളലാണ്. ഒരു വ്യക്തിയുടെ സൗന്ദര്യവും കഴിവും മൂല്യവും ചർമ്മത്തിന്റെ നിറം കൊണ്ട് നിർണയിക്കപ്പെടുന്നില്ല. ഈ ലോക വിറ്റിലിഗോ ദിനത്തിൽ നമുക്ക് ഈ പ്രതിജ്ഞ എടുക്കാം. വിറ്റിലിഗോയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അവസാനിപ്പിക്കാം, ശാസ്ത്രീയമായ അറിവ് പ്രചരിപ്പിക്കാം. നന്ദി.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: പോളിയോ രോഗത്തിൽ നിന്നും രക്ഷ നേടുന്നതിനായി നമ്മുടെ സംസ്ഥാനത്ത് ജൂൺ 28 ഞായറാഴ്ച പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ്. 5 വയസ്സിന് താഴെ പ്രായമുള്ള നിങ്ങളുടെ കുട്ടികൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകാനുള്ള അവസരമാണിത്. ഈ അവസരം പാഴാക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ പോളിയോ രോഗത്തിൽ നിന്നും സംരക്ഷിക്കാം. വാക്സിനേഷൻ കുഞ്ഞുങ്ങളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി കൈകൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയിലെ നിയോനെറ്റോളജി വിഭാഗം നഴ്സിംഗ് ഓഫീസർ ശ്യാം രാജ്.
3: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. നമ്മൾ പലരും നിസ്സാരമെന്ന് കരുതുമെങ്കിലും വളരെ ഗൗരവമേറിയതും പ്രാധാന്യം അർഹിക്കുന്നതുമായ കാര്യമാണ് ഹാൻഡ് ഹൈജീൻ അഥവാ കൈകളുടെ ശുചിത്വം. ഇക്കാര്യത്തിൽ കോവിഡ് സമയത്ത് നാം ഓരോരുത്തരും വളരെയധികം ശ്രദ്ധാലുക്കൾ ആയിരുന്നു. രോഗാണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള പ്രധാന ഭാഗമാണ് കൈകൾ. രോഗാണു ഉള്ള പ്രതലത്തിൽ നാം സ്പർശിക്കുന്നത് വഴി രോഗാണുക്കൾ കൈകളിൽ ആവുകയും അത് ശരീരത്തിലേക്ക് മൂക്കിലൂടെയും വായിലൂടെയും മറ്റും പ്രവേശിക്കുകയും ചെയ്യുന്നു. ശരിയായ രീതിയിൽ കൈകൾ കഴുകിയാൽ 80% രോഗങ്ങളും പകരുന്നത് തടയുവാൻ സാധിക്കും. വയറിളക്കം പോലെയുള്ള രോഗങ്ങൾ 40%, ശ്വാസകോശ സംബന്ധമായുള്ള രോഗങ്ങൾ 20% വരെയും കുറയ്ക്കുവാനും സാധിക്കും. ഹംഗേറിയൻ ഡോക്ടറായിരുന്ന ഇഗ്നസ് ഫിലിപ്പ് സെമൽവേസ് ആണ് കൈ കഴുകുന്നത് രോഗങ്ങളെ ചെറുക്കുമെന്ന് ആദ്യമായി കണ്ടെത്തിയത്. എപ്പോഴൊക്കെയാണ് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? സമൂഹത്തിലും വീടുകളിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യമായി പറയാം. ആദ്യമായി ഭക്ഷണം കഴിക്കുന്നതിനും പാചകം ചെയ്യുന്നതിനും മുൻപ് കൈകൾ ശുചിത്വമാക്കേണ്ടതുണ്ട്. ശൗചാലയങ്ങൾ ഉപയോഗിച്ചതിന് ശേഷവും അതുപോലെ തന്നെ രോഗികളുമായുള്ള സമ്പർക്കത്തിന് ശേഷവും വളർത്തുമൃഗങ്ങളെ പരിപാലിച്ചു കഴിഞ്ഞതിന് ശേഷവും കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, പേന, പണം തുടങ്ങിയവ ഉപയോഗിച്ച ശേഷവും കൈ ശുചിത്വം പാലിക്കേണ്ടതാണ്. അതേപോലെ തന്നെ കഫ് എറ്റിക്വറ്റ്, കൈകൾ പൊത്തി ചുമച്ചതിന് ശേഷവും കൈ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. ആശുപത്രികളിൽ ജോലി ചെയ്യുമ്പോൾ പ്രധാനമായും ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ പരിചരിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരും കൈ ശുചിത്വം നിർബന്ധമായും ഉറപ്പാക്കേണ്ടതാണ്. 1, രോഗികളെ സ്പർശിക്കുന്നതിന് മുൻപായി കൈ വൃത്തിയാക്കേണ്ടതാണ്. ക്ലീൻ അഥവാ അസെപ്റ്റിക് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതിന് മുൻപ് കൈ ശുചിത്വം പാലിക്കേണ്ടതാണ്. ഒരു പ്രൊസീജിയർ കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ശരീരസ്രവവുമായി കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ കൈ ശുചിത്വം പാലിക്കേണ്ടതാണ്. രോഗികളെ സ്പർശിച്ച ശേഷം അതേപോലെ രോഗികളുടെ പരിസരത്തിൽ സ്പർശിച്ച ശേഷവും കൈ ശുചിത്വം പാലിക്കേണ്ടതാണ്. ഫലപ്രദമായി കൈ കഴുകുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മളിൽ മിക്കവരും 5 മുതൽ 6 സെക്കൻഡ് വരെയാണ് കൈകൾ കഴുകാൻ ചെലവഴിക്കുന്നത്. അതിൽ 33% പേരും സോപ്പ് ഉപയോഗിക്കാതെയാണ് കൈകൾ കഴുകുന്നത്. എന്നാൽ രോഗപ്രതിരോധത്തിന് വേണ്ടി സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ അണുബാധ പകരുന്നത് ഏറെക്കുറെ നിയന്ത്രിക്കുവാൻ സാധിക്കും. കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ കൈകൾ നന്നായി കഴുകി ശീലിപ്പിക്കേണ്ടതുണ്ട്. ഇത് എങ്ങനെയെന്ന് നോക്കാം. കൈകൾ കഴുകേണ്ട സ്റ്റെപ്പുകൾ 2 രീതിയിൽ ഉള്ള മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം. സാനിറ്റൈസർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സോപ്പ് ലായനി ഉപയോഗിച്ചോ

0: കൈകൾ വൃത്തിയാക്കാവുന്നതാണ്. ആദ്യമായി കൈകൾ നന്നായി നനയ്ക്കുക. സോപ്പ് ലായനി അല്ലെങ്കിൽ സാനിറ്റൈസർ ഏതാണോ ഉപയോഗിക്കുന്നത് കൈക്കുമ്പിളിൽ ബോട്ടിലിൽ നിന്നും അത് ആവശ്യത്തിന് പ്രസ് ചെയ്തെടുക്കുക. ആദ്യമായി ഉള്ളം കൈയിൽ നന്നായി പുരട്ടി തിരുമുക. അടുത്തതായി ഇരു കൈകളുടെയും കൈപ്പത്തിക്ക് മുകളിലായി നന്നായി തിരുമുക. അതിനുശേഷം വിരലുകൾക്കിടയിൽ നന്നായി തിരുമുക. കൈകൾ ശരിക്ക് കോർത്തു പിടിച്ച് വിരലുകൾക്ക് പിറകിലായി നന്നായി തിരുമുക. ഇരു കൈകളുടെയും പെരുവിരലുകൾ നന്നായി തിരുമുക. കൈവിരലുകൾ കൂട്ടിപ്പിടിച്ച് ഉള്ളം കൈകളിൽ വൃത്താകൃതിയിൽ ഇരുവശത്തേക്കും തിരുമുക. അവസാനമായി കൈകൾ രണ്ടും ഉണങ്ങാൻ അനുവദിക്കുക. ഉണങ്ങിക്കഴിഞ്ഞാൽ കൈകൾ സുരക്ഷിതമായി. കൈശുചിത്വം അണുബാധ തടയുന്നതിനുള്ള ലളിതവും എന്നാൽ ശക്തവുമായ ഒരു ഉപകരണമാണ്. കൈശുചിത്വത്തിൻ്റെ ഘട്ടങ്ങൾ പാലിക്കുന്നതിലൂടെയും അത് പതിവായി പരിശീലിക്കുന്നതിലൂടെയും നമുക്ക് നമ്മെയും നമ്മുടെ രോഗികളെയും നമ്മുടെ സമൂഹത്തെയും സംരക്ഷിക്കുവാൻ കഴിയും. കൈശുചിത്വത്തിന് മുൻഗണന നൽകുകയും സുരക്ഷിതവും ആരോഗ്യകരവുമായ ഒരു ലോകം സൃഷ്ടിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. ഇറാന് ഇനിയൊരിക്കലും ആണവായുധമുണ്ടാകില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഇറാനുമായി ഉണ്ടാക്കിയ കരാർ ചരിത്രപരമാണെന്ന് വാഷിംഗ്ടൺ DC റാലിയെ അഭിസംബോധന ചെയ്യവേ ട്രംപ് അറിയിച്ചു. US ഇറാൻ കരാറിന് ശേഷം ഓഹരി വിപണി കുതിച്ചുയരുകയാണെന്നും എണ്ണവില താഴ്ന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരാറോടെ ലോകം സുരക്ഷിതമായ സ്ഥലമാകുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വെനസ്വേലയിലെ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലും രാവിലെയുണ്ടായ ഭൂചലനത്തെ തുടർന്ന് പ്രസിഡന്റ് ഡെൽസിൽ റോഡ്രിക്സ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. റിക്ടർ സ്കെയിലിൽ 7.2 7.5 തീവ്രത രേഖപ്പെടുത്തിയ രണ്ട് തുടർ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. വിദ്യാർത്ഥികളുടെ ക്ലാസുകളും അത്യാവശ്യമല്ലാത്ത പ്രവർത്തനങ്ങളും നിർത്തിവച്ചതായി റോഡ്രിക്സ് അറിയിച്ചു. നിരവധി കെട്ടിടങ്ങൾ തകർന്നതായും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും അധികൃതർ അറിയിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അർമേനിയൻ പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിലൂടെ അഭിനന്ദനം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിക്കാൻ സൌകര്യമൊരുക്കിയതിന് പ്രധാനമന്ത്രി അദ്ദേഹത്തിന് നന്ദി അറിയിച്ചു. ഇന്ത്യയും അർമേനിയയും തമ്മിൽ ഊഷ്മളവും ബഹുമുഖവുമായ പങ്കാളിത്തം പ്രധാന മേഖലകളിൽ വ്യാപിപ്പിക്കുന്നതിന് പരസ്പര പ്രതിബദ്ധത അറിയിച്ചതായി പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. 1975 June 25 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലായാണ് എല്ലാ വർഷവും June 25 സംവിധാൻ ഹത്യാ ദിവസായി ആചരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ദുരിതമനുഭവിച്ചവരെ ആദരിക്കാനും ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച് പൌരന്മാരെ ബോധവൽക്കരിക്കാനുമാണ് ദിനാചരണം. ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം പാക് വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതായി വ്യോമയാന മന്ത്രാലയം സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച രാത്രി അമൃത്സർ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം. ഇക്കാര്യം അധികൃതരെ അറിയിക്കാതിരിക്കുന്നതിന് അമൃത്സറിലെ ബന്ധപ്പെട്ട എയർ ട്രാഫിക് കൺട്രോളർക്കും ഓപ്പറേറ്റിംഗ് ക്രൂവിനുമെതിരെ താൽക്കാലിക അച്ചടക്ക നടപടി സ്വീകരിച്ചതായി മന്ത്രാലയം അറിയിച്ചു. മറ്റൊരു വിമാനത്തിൽ പക്ഷിയിടിച്ചതിനെ തുടർന്ന് റൺവേയിൽ പരിശോധന നടക്കുന്നതിനാൽ എയർ ട്രാഫിക് കൺട്രോൾ വിമാനത്തോട് ലാൻഡിംഗ് മാറ്റിവെച്ച് വട്ടമിട്ടു പറക്കാൻ നിർദ്ദേശിച്ചതിനെയാണ് വിമാനം അബദ്ധത്തിൽ പാക് വ്യോമ മേഖലയിലേക്ക് കടന്നത്. പാകിസ്ഥാൻ ATC അധികൃതരുമായി പ്രവർത്തനം ഏകോപിപ്പിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനാവും. രാജ്യത്തെ മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്തുന്നതിനുമാണ് യോഗം സംഘടിപ്പിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു. വാരണാസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആദ്യത്തെ ഇസി കണക്ട് വിമാനം കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു ഉദ്ഘാടനം ചെയ്തു. വാരണാസിയെ ഡൽഹി വഴി ലോകവുമായി ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ ഹബ് ആൻഡ് സ്പോക്ക് വിമാനമാണ് ഉദ്ഘാടനം ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത്.

ഞായറാഴ്ച രാവിലെ 11:00. മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ മൈ ജിഒവി നമോ ആപ്പ് 1800117800 എന്ന ട്രോൾ ഫ്രീ നമ്പറിലൂടെയും അറിയിക്കാം. ഈ മാസം 30 ആരംഭിക്കുന്ന SIR ഭവന സന്ദർശന സർവേയുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അശോക് കുമാറിന്റെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. അർഹരായ ഒരു പൌരനും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടരുതെന്നും അർഹതയില്ലാത്ത ഒരാളെയും ഉൾപ്പെടുത്തരുതെന്നും അശോക് കുമാർ ന്യൂഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് നിപ്പ പ്രതിരോധ നടപടികൾ ശക്തമായി തുടരുന്നതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ വളരെ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരും ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 14 പേരും ക്വാറന്റൈനിലാണ്. കുറഞ്ഞ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 75 പേരും നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. നിപ്പ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 86 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. പത്തനംതിട്ട ജില്ലയിലെ വന്യജീവി മനുഷ്യ സംഘർഷം മനസ്സിലാക്കുന്നതിനും ദുരിതബാധിതരുടെ പരാതി കേൾക്കുന്നതിനും ഇന്ന് മന്ത്രിമാരായ ഷിബു ബേബിജോൺ, ബിന്ദു കൃഷ്ണ എന്നിവർ കോന്നി, റാന്നി തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനവാസ മേഖലകൾ സന്ദർശിക്കും. രാവിലെ വടശ്ശേരിക്കര ഫോറസ്റ്റ് ഓഫീസിൽ പഴക്കുളം മധു MLA അധ്യക്ഷതയിൽ ചേരുന്ന അവലോകന യോഗം മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഗവിയിൽ പീഡന ശ്രമത്തിനിടെ കൊല്ലപ്പെട്ട അംഗനവാടി ജീവനക്കാരിയുടെ കുടുംബത്തെയും ബിന്ദു കൃഷ്ണ സന്ദർശിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് ഞായറാഴ്ച വിതരണം ചെയ്യും. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായി. 5 വയസ്സിൽ താഴെ പ്രായം വരുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓരോ ഡോസ് തുള്ളിമരുന്ന് നൽകുന്നുവെന്ന് ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. 19,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും പരിശീലനം നൽകി നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകളും 283 മൊബൈൽ ബൂത്തുകളും എന്നിവയും ക്രമീകരിക്കും. മലപ്പുറം ജില്ലയിൽ ഈ മാസം പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണം 500,000 കടന്നു. ബുധനാഴ്ച വരെ 51,436 പേർ പനിബാധിതരായി OP ചികിത്സ തേടിയിട്ടുണ്ട്. 186 പേരെ കിടത്തി ചികിത്സയ്ക്കും വിധേയമാക്കി. കണ്ണൂർ പുതിയങ്ങാടിയിൽ ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് സാധ്യതാ പഠനം നടത്തുമെന്ന് മന്ത്രി വി അബ്ദുൾ ഗഫൂർ അറിയിച്ചു. ഈ ആവശ്യമുന്നയിച്ച് MVG നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിൽ തരിശായി കിടക്കുന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നതിന്റെ വിതയുത്സവം ഇന്ന് മന്ത്രി T. സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. പുനർജനി പദ്ധതിയിലൂടെയാണ് പാടശേഖരത്തിന് പുതുജീവൻ നൽകുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ 133 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 139 പേർ അറസ്റ്റിലായി. ഇവരിൽ 71 ഗ്രാമിലധികം MDMA 3 കിലോയിലധികം കഞ്ചാവും 0.3 ഗ്രാം ഹെറോയിനും 2 കഞ്ചാവ് ചെടിയും പിടിച്ചെടുത്തു. ഇതുവരെ 3,790 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 4,070 അറസ്റ്റുകളും നടന്നു. മലപ്പുറം മഞ്ചേരിയിൽ ഇന്നോവ കാറിൽ നിന്ന് 16 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. കാളികാവ് സ്വദേശി നിഹാലിനിയാണ് നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ T ചോദ്യം ചെയ്യലിന് വീണ്ടും കൊച്ചിയിലെ ED ഓഫീസിലെത്തി. ഇത് 2 തവണയാണ് വീണ ED മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവുന്നത്. ഈ മാസം 29 ഹാജരാകാനാണ് ED നോട്ടീസ് നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് കേസ് സംബന്ധമായ SFIO രേഖകൾ ED ലഭിച്ചത്. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായി സംഘടിപ്പിച്ച 36th ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിൽ പുരസ്കാരം സ്വീകരിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോ ചെക്കിയെ എതിരില്ലാത്ത 3 ഗോളിനും പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് സി മത്സരത്തിൽ മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ ബ്രസീൽ സ്കോട്ട്ലാന്റിനെ എതിരില്ലാത്ത 3 ഗോളിന് പരാജയപ്പെടുത്തിയിരുന്നു. ഇതേ ഗ്രൂപ്പിൽ അറ്റ്ലാന്റയിൽ മറ്റൊരു മത്സരത്തിൽ മൊറോക്കോ 2-4 ഗോളിന് ഹെയ്ത്തിയെയും തോൽപ്പിച്ചു. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബോസ്നിയ ഹെർസോഗോവിന 1-3 ഗോളിന് ഖത്തറിനെയും സ്വിറ്റ്സർലാൻഡ് 1-2

0: ഗോളിന് കാനഡയെയും തോൽപ്പിച്ചു. നാളെ പുലർച്ചെ 1:30 കുറസാവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. 4:30 ടുണേഷ്യ നെതർലാൻഡുമായും ജപ്പാൻ സ്വീഡനുമായും ഏറ്റുമുട്ടും. ICC വനിതാ 2020 ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ന് മാഞ്ചസ്റ്ററിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 7:00 മത്സരം. ഹർമൻപ്രീത് കൗർ നയിക്കുന്ന ടീം ഗ്രൂപ്പ് എയിൽ നിലവിൽ 2 സ്ഥാനത്താണ്. അഹമ്മദാബാദിൽ ഏഷ്യൻ കപ്പ് വോളിബോൾ മത്സരത്തിൽ തുടർച്ചയായി 4 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ സെമി ഫൈനലിൽ എത്തി. പൂൾ എയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബഹ്റൈനെ തോൽപ്പിച്ചാണ് ഇന്ത്യ സെമിയിൽ ഉറപ്പാക്കിയത്. പൂളിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ രാത്രി 9:00 ഓസ്ട്രേലിയയെ നേരിടും. പ്രവാസി നിക്ഷേപമാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നട്ടെല്ലെന്നും ഇതിന് കാരണക്കാരായ പ്രവാസികളെ അവഗണിക്കുന്ന സമീപനമാണ് ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നും ഇന്തോ അറബ് കോൺഫെഡറേഷൻ കോഴിക്കോട് സംഘടിപ്പിച്ച പ്രവാസികളും ബജറ്റും ചർച്ചാ സമ്മേളനം അഭിപ്രായപ്പെട്ടു. സീനിയർ ജേർണലിസ്റ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സെക്രട്ടറിയും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ NP ചേക്കുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട പന്തളത്തെ പൈവഴി കുളനട ഉള്ളന്നൂർ പ്രദേശങ്ങളിലായി 6 കടിച്ച തെരുവുനായക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. ഇന്നലെ രാവിലെ വ്യത്യസ്ത സമയങ്ങളിലായാണ് ആക്രമണം നടന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10:00 കഴിഞ്ഞ് 25:14. 438.6 മീറ്ററിൽ 684 kHz ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം 12:00 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ഷോപ്പിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
6: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
5: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
7: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്
8: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
7: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം, പാവങ്ങാട്, കോഴിക്കോട്.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്ത്വെയർസ്.
4: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
5: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായ പരീക്ഷണം നേരിട്ട കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ് അടിയന്തരാവസ്ഥയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വെനസ്വേലയിലെ ഭൂചലനത്തിൽ 32 പേർ മരിച്ചു, 700+ പേർക്ക് പരിക്ക്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നാടൊന്നാകെ അണിചേരണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എയിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയം. ഗ്രൂപ്പ് ഇ മത്സരങ്ങൾ നാളെ പുലർച്ചെ. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. 1975 ജൂൺ 25 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തലായാണ് എല്ലാ വർഷവും ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസ് ആയി ആചരിക്കുന്നത്. അടിയന്തരാവസ്ഥാ കാലത്ത് ദുരിതമനുഭവിച്ചവരെ ആദരിക്കാനും ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച് പൗരന്മാരെ ബോധവൽക്കരിക്കാനുമാണ് ദിനാചരണം. അടിയന്തരാവസ്ഥാകാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഉറച്ചുനിന്ന എല്ലാ ധീരാത്മാക്കൾക്കും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ആദരാഞ്ജലി അർപ്പിച്ചു. ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായി പരീക്ഷണം നേരിട്ട കാലഘട്ടത്തിൻ്റെ ഗൗരവമേറിയ ഓർമ്മയാണ് അടിയന്തരാവസ്ഥയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിലൊന്നാണ് അടിയന്തരാവസ്ഥാകാലമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ തത്വങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഭാവിയിൽ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും മേൽ ആക്രമണം ഉണ്ടാകാതിരിക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. വെനസ്വേലയിലെ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലും രാവിലെയുണ്ടായ ഭൂചലനത്തിൽ 32 പേർ മരിക്കുകയും 700+ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി വെനസ്വേലൻ പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗ്സ് പറഞ്ഞു. ഭൂചലനങ്ങളെ തുടർന്ന് പ്രസിഡന്റ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. റിക്ടർ സ്കെയിലിൽ 7.2 ഉം 7.5 ഉം തീവ്രത രേഖപ്പെടുത്തിയ 2 തുടർ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. നിരവധി കെട്ടിടങ്ങൾ തകർന്നതായും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും അധികൃതർ അറിയിച്ചു. ഭൂചലനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖമറിയിച്ചു. ദുരിതബാധിതർക്ക് ഇന്ത്യ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വാരാണസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആദ്യത്തെ ഇസി കണക്ട് വിമാനം കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു ഉദ്ഘാടനം ചെയ്തു. വാരാണസിയെ ഡൽഹി വഴി ലോകവുമായി ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ ഹബ് ആൻഡ് സ്പാക്ക് വിമാനമാണ് ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായി സംഘടിപ്പിച്ച 36-ാമത് ദേശീയ യുവജന പാർലമെൻറ് മത്സരത്തിൻ്റെ സമ്മാനങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയം പുരസ്കാരം സ്വീകരിക്കും. നാർക്കോ കോർഡിനേഷൻ സെൻ്ററിൻ്റെ 10-ാമത് ഉന്നതതല യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനാകും. രാജ്യത്തെ മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്താനുമാണ് യോഗം സംഘടിപ്പിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നാടൊന്നാകെ അണിചേരണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോഹണ്ട് പദ്ധതിയുടെ 2-ാം ഘട്ടമായ നിയോജകമണ്ഡലാടിസ്ഥാനത്തിലെ പ്രചാരണ പരിപാടികൾ എറണാകുളം സെൻറ്റ് തെരേസാസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾക്ക് തൂഫാൻ പ്രതിജ്ഞയും മന്ത്രി ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ പ്രത്യേകം തെരഞ്ഞെടുത്ത 3 വിദ്യാർത്ഥികൾക്കും വിവിധ സ്ഥാപനങ്ങൾക്കും അദ്ദേഹം തൂഫാൻ വാരിയർ ബാഡ്ജുകൾ സമ്മാനിച്ചു. മദ്യനികുതി കുറയ്ക്കലിൽ UDF തീരുമാനമെടുക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ നയങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് UDF ആണെന്നും സ്വകാര്യ മേഖലയ്ക്ക് ഖനനാനുമതി നൽകുമെന്ന് ബജറ്റിൽ എവിടെയും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് വിദ്യാർത്ഥി സമരത്തിനിടെ ബ്ലേഡ് കണ്ടെത്തിയതിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നും ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് കണ്ടെത്തുമെന്നും ചെന്നിത്തല കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറയ്ക്കുന്നത് സംബന്ധിച്ച് UDFൽ ചർച്ച ചെയ്തതിനു ശേഷം വേണമായിരുന്നു തീരുമാനമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ അഭിപ്രായപ്പെട്ടു. നിയമസഭയിൽ ധനബിൽ അവതരിപ്പിക്കുമ്പോൾ നികുതി ഇളവ് പിൻവലിച്ച് പ്രഖ്യാപനം നടത്തണമെന്ന് സുധീരൻ ആവശ്യപ്പെട്ടു. ആലപ്പുഴ തീരത്ത് കരിമണൽ ഖനനം ഉണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ച UDF ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വീര്യം കുറഞ്ഞ മദ്യനികുതി

0: കുറക്കലിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ ആരോപിച്ചു. ഈ നടപടി സംസ്ഥാനത്ത് മദ്യവ്യാപനത്തിന് കാരണമാകുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. സ്വന്തം പാർട്ടിയിലോ മുന്നണിയിലോ അറിയാതെയാണ് മുഖ്യമന്ത്രി VD സതീശൻ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറക്കാൻ തീരുമാനം എടുത്തതെന്ന് മുൻമന്ത്രി MP രാജേഷ് ആരോപിച്ചു. ഇതു സംബന്ധമായ ഫയൽ നീക്കം ദ്രുതഗതിയിലായിരുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഇയിൽ നാളെ പുലർച്ചെ 1:30 കുറാസോവ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. ഗ്രൂപ്പ് എഫിൽ 4:30 ടുണീഷ്യ നെതർലാൻഡുമായും ജപ്പാൻ സ്വീഡനുമായും ഏറ്റുമുട്ടും. രാവിലെ 7:30 ഗ്രൂപ്പ് ഡിയിൽ തുർക്കിയെ അമേരിക്കയെയും പരാഗ്വേ ഓസ്ട്രേലിയയും നേരിടും. ഇന്ന് ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ 1-0 തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോ ചെക്കിയയെ എതിരില്ലാത്ത 3-0 തോൽപ്പിച്ചു. ഗ്രൂപ്പ് സി മത്സരത്തിൽ പുലർച്ചെ ബ്രസീൽ സ്കോട്ട്ലാൻഡിനെ എതിരില്ലാത്ത 3-0 പരാജയപ്പെടുത്തി. ഇതേ ഗ്രൂപ്പിൽ അറ്റ്ലാന്റയിൽ മറ്റൊരു മത്സരത്തിൽ മൊറോക്കോ 2-4 ഹെയ്ത്തിയെയും തോൽപ്പിച്ചു. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിന 1-3 ഖത്തറിനെയും സ്വിറ്റ്സർലാൻഡ് 1-2 കാനഡയെയും തോൽപ്പിച്ചു. ICC വനിതാ 2020 ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ന് മാഞ്ചസ്റ്ററിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 7:00 മത്സരം. ഹർമൻപ്രീത് കൗർ നയിക്കുന്ന ടീം ഗ്രൂപ്പ് എയിൽ നിലവിൽ 2-ാം സ്ഥാനത്താണ്. അഹമ്മദാബാദിൽ ഏഷ്യൻ കപ്പ് വോളിബോൾ മത്സരത്തിൽ തുടർച്ചയായി 4 ജയിച്ച് ഇന്ത്യ സെമി ഫൈനലിൽ എത്തി. പൂൾ എയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബഹ്റിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ സെമി ഉറപ്പാക്കിയത്. പൂളിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ രാത്രി 9:00 ഓസ്ട്രേലിയയെ നേരിടും. കണ്ണൂർ ജില്ലയിൽ 7 മാസത്തിനിടയിൽ 9,248 റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി. ജില്ലയിലെ 3 റേഷൻ വിതരണത്തിൻ്റെ തോത് ശരാശരി 90%. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: ജില്ലയിലാകെ 692,330 റേഷൻ കാർഡുകളാണുള്ളത്. മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിൽ 8,630 പിങ്ക് കാർഡും 618 AAY കാർഡുമാണ്. 860 റേഷൻ കടകളും 110 കെസ്റ്റോറുകളുമാണ് ജില്ലയിലുള്ളത്. കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ കെസ്റ്റോറുകൾ വഴി 1,89,00,000 രൂപയുടെ വിൽപ്പന നടത്താൻ കഴിഞ്ഞുവെന്നും ജില്ലാ സിവിൽ സപ്ലൈസ് അധികൃതർ അറിയിച്ചു. 4 സുഭിക്ഷാ ഹോട്ടലുകളിലൂടെ 30 രൂപയ്ക്കാണ് ഊണ് നൽകുന്നത്. 1 ഊണിന് 5 രൂപ നിരക്കിലാണ് സർക്കാർ സബ്സിഡി. മാസം ശരാശരി 31,000 ഊൺ വിൽപ്പന നടത്തുന്നുണ്ട്. സഞ്ചരിക്കുന്ന റേഷൻ കട മുഖേന 9 ഗോത്രവർഗ ഉന്നതികളിൽ 348 കുടുംബങ്ങൾക്കായി നിലവിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു.
0: പത്തനംതിട്ട ഗവിയിൽ അങ്കണവാടി ഹെൽപ്പർ കൊല്ലപ്പെട്ടത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ സംഭവമാണെന്നും അവരുടെ കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുമെന്നും മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഇടം പിടിച്ച ഗവിയിൽ പ്രദേശവാസികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പ്രവർത്തനങ്ങൾ നടത്താൻ ഗവൺമെന്റ് ആലോചിച്ചു വരുന്നതായും മന്ത്രി പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യയാത്ര പ്രഖ്യാപിച്ചപ്പോൾ കൊല്ലത്തെ ജനങ്ങൾക്കൊപ്പം സന്തോഷം പങ്കിട്ട വേളയിൽ അവിചാരിതമായാണ് പായസം തലയിൽ വീണതെന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും സുരക്ഷാവീഴ്ച ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. സംഭവത്തിൽ പരാതിയില്ലാത്തതിനാൽ അന്വേഷണം അവസാനിപ്പിക്കണമെന്ന് DGPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. CMRL എക്സാലോജിക്ക് മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ടി ചോദ്യം ചെയ്യലിന് വീണ്ടും കൊച്ചിയിലെ ED ഓഫീസിൽ എത്തി. ഇത് 2-ാം തവണയാണ് വീണ ED മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. ഈ മാസം 29 ഹാജരാകാനാണ് ED നോട്ടീസ് നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് കേസ് സംബന്ധമായ SFIO രേഖകൾ ED ലഭിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനവ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ 133 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 139 പേർ അറസ്റ്റിലായി. ഇവരിൽ നിന്ന് 71 ഗ്രാമിലധികം MDMA 3 കിലോയിലധികം കഞ്ചാവും ഹെറോയിനും 2 കഞ്ചാവ് ചെടിയും പിടിച്ചെടുത്തു. ഇതുവരെ 3,790 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 4,070 അറസ്റ്റുകളും ഉണ്ടായി. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ കോഴിക്കോട് സൗത്ത് മണ്ഡലം ഉദ്ഘാടനം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂരിൽ കസ്റ്റംസിനെ വെട്ടിച്ച് എമർജൻസി ലാമ്പിൽ ഒളിപ്പിച്ചു കടത്തിയ 10 സ്വർണ ബിസ്ക്കറ്റ് പോലീസ് പിടികൂടി. ദുബൈയിൽ നിന്നും ഫ്ലൈനാസ് വിമാനത്തിൽ കരിപ്പൂരിലെത്തിയ മലപ്പുറം കിഴിശ്ശേരി സ്വദേശി അസ്ലമാണ് പോലീസിന്റെ പിടിയിലായത്. മലപ്പുറം മഞ്ചേരിയിൽ ഇന്നോവ കാറിൽ നിന്ന് 16 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. സംഭവത്തിൽ കാളികാവ് സ്വദേശി നിഹാലിനെ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാന ഹത്യാ ദിവസ് ആചരിക്കുന്നു. ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായ പരീക്ഷണം നേരിട്ട കാലഘട്ടത്തിന്റെ ഓർമ്മയാണ് അടിയന്തരാവസ്ഥയെന്ന്

ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വെനസ്വേലയിലെ ഭൂചലനത്തിൽ 32 പേർ മരിച്ചു, 700+ പേർക്ക് പരിക്ക്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നാടൊന്നാകെ അണിചേരണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയം. ഗ്രൂപ്പ് ഇ മത്സരങ്ങൾ നാളെ പുലർച്ചെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
3: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
4: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
5: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
5: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
6: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: മോദിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനുള്ള അവസരം ഇനി 5 കൂടി. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ 32 മരണം, 700 പേർക്ക് പരിക്ക്. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. 1975 അടിയന്തരാവസ്ഥയിൽ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഉറച്ചുനിന്ന എല്ലാ ധീര വ്യക്തിത്വങ്ങൾക്കും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായി പരീക്ഷിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ ഗൌരവമേറിയ ഓർമ്മപ്പെടുത്തലായി അടിയന്തരാവസ്ഥ നിലകൊള്ളുന്നുവെന്ന് ശ്രീ രാധാകൃഷ്ണൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൊന്നായി ഈ ദിനത്തെ പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ വിശേഷിപ്പിച്ചു. അടിയന്തരാവസ്ഥ ഭരണഘടനയ്ക്കെതിരായ നേരിട്ടുള്ള ആക്രമണമായിരുന്നുവെന്ന് ശ്രീ മോദി പറഞ്ഞു. ഈ ദിനം സംവിധാൻ ഹത്യാ ദിവസമായി മോദി സർക്കാർ ആചരിക്കുന്നതിന്റെ പിന്നിൽ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും മേൽ ഇത്തരമൊരു ആക്രമണം വീണ്ടും ആവർത്തിക്കപ്പെടരുതെന്ന ഉദ്ദേശത്തോടെയാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് സന്ദർശനം. UKയുടെ വ്യാപാര വ്യവസായ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ലണ്ടനിൽ നടക്കുന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിന്റെ ഉദ്ഘാടന പ്ലീനറി സെഷനിൽ ശ്രീ ഗോയൽ സംസാരിക്കും. ഉത്തർപ്രദേശിലെ വാരാണസി ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ AC കണക്ട് വിമാന സർവീസ് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു ഉദ്ഘാടനം ചെയ്തു. ഡൽഹി വഴി വാരാണസിയിൽ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ ഹബ് ആൻഡ് സ്പോക്ക് സർവീസാണിത്. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും ഇത് അടുത്ത 10 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: The number of tourists that are coming here, number of devotees that are coming here, number of people that are coming here is increasing month by month. And in our vision, we also have the new Udaan scheme, which is going to come, launch very soon and going to be there for the next 10 years, which is going to help us create 100 new airports through Udaan scheme. So you are seeing that we are not at any point of completing the transformation journey. We are going to do this for the next 10 years also.
0: പകർച്ചവ്യാധികൾ, ഭീകരവാദം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവ ഉയർത്തുന്ന ഭീഷണികളെ ചെറുക്കാൻ ആഗോള കൂട്ടായ്മ അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സുസ്ഥിരത ഉറപ്പാക്കാനും കൃത്യമായ അജണ്ടകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ കൊറിയയിൽ നടന്ന ജെജു ഫോറം ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. കപ്പൽ നിർമ്മാണം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, ആരോഗ്യം, അടിസ്ഥാന സൗകര്യ വികസനം, പ്രതിരോധം എന്നീ മേഖലകളിൽ ഇന്ത്യയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കും സംയുക്തമായി വലിയ സംഭാവനകൾ നൽകാൻ സാധിക്കുമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. ഗുരുഗ്രാമിൽ നടന്ന 11th ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ചെലവ് കുറഞ്ഞതും വിശ്വസനീയവും സുസ്ഥിരവുമായ ഊർജ്ജം അനിവാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. ഊർജ്ജ മേഖലയിലുടനീളം ഇന്ത്യ നടത്തുന്ന നിക്ഷേപങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞ മനോഹർ ലാൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ വൽക്കരിക്കപ്പെട്ട വൈദ്യുതി സംവിധാനങ്ങളിലൊന്നിന് ഇന്ത്യ അടിത്തറയിടുകയാണെന്നും വ്യക്തമാക്കി. ശക്തമായ ഭൂകമ്പ പരമ്പരയെ തുടർന്ന് വെനസ്വേലയിൽ 32 പേർ മരിച്ചു, 700 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ഇന്ത്യ ദുരന്തബാധിതർക്കൊപ്പം നിലനിൽക്കുന്നുവെന്നും വെനസ്വേലയ്ക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഇന്ന് ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36th ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാനം ഇന്ന് ന്യൂഡൽഹിയിൽ പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ നിർവഹിക്കും. ദേശീയ

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസം ആചരിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി ഉറച്ചു നിന്നവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി.

0: ദലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലഹരിക്കെതിരായ പോരാട്ടത്തിൽ കേരളം ഒന്നാകെ അണിചേരണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ രണ്ടാം ഘട്ടമായ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടികൾ എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾക്ക് തുഫാൻ പ്രതിജ്ഞയും ആഭ്യന്തരമന്ത്രി ചൊല്ലിക്കൊടുത്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. ആദ്യഘട്ടത്തിൽ കുടുംബത്തിന്റെ താമസ സൌകര്യങ്ങളുടെ അവസ്ഥകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. ഒരു റിപ്പോർട്ട്.
2: സെൻസസ് ഉദ്യോഗസ്ഥർ ജൂലൈ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ വീടുകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാൻ സാധിക്കും. ഏകദേശം 15-20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാം. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കാം. തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തി ഫോം സമർപ്പിക്കുക. സമർപ്പിക്കുമ്പോൾ H-ൽ തുടങ്ങുന്ന 11 അക്കങ്ങളുള്ള സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. ഈ ID SMS വഴിയും ഇമെയിൽ വഴിയും ലഭ്യമാകും. തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ എന്യൂമറേറ്റർ വീടുകൾ സന്ദർശിക്കുന്ന സമയത്ത് ചെയ്യാവുന്നതാണ്. കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും കുറിച്ചുള്ള വിവരങ്ങൾ 2027 ഫെബ്രുവരിയോടെ നടക്കുന്ന രണ്ടാം ഘട്ടത്തിലാണ് ഉണ്ടാവുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ നാളെ 1 മണി വരെ ഈ ട്രഷറി ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടും. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തടസ്സം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീം നിലവിൽ ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങളിൽ 2 എണ്ണം വിജയിച്ച് 2-ാം സ്ഥാനത്താണ്. ബംഗ്ലാദേശ് 4-ാം സ്ഥാനത്താണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എയിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ എതിരില്ലാത്ത 3 ഗോളിന് കീഴടക്കി മെക്സിക്കോ നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ്, കാനഡ, ബോസ്നിയ ടീമുകളും ഗ്രൂപ്പ് സിയിൽ നിന്ന് ബ്രസീലും മൊറോക്കോയും നോക്കൌട്ട് യോഗ്യത ഉറപ്പാക്കി. ഇന്ന് പുലർച്ചെ നടന്ന മത്സരങ്ങളിൽ കാനഡയ്ക്കെതിരെ സ്വിറ്റ്സർലൻഡും ഖത്തറിനെതിരെ ബോസ്നിയ ഹെർസഗോവിനയും വിജയിച്ചു. മൊറോക്കോയ്ക്കെതിരെ പരാജയപ്പെട്ട ഹേതി ലോകകപ്പിൽ നിന്ന് പുറത്തായി. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകൾ കൈകാര്യം ചെയ്തതിനെക്കുറിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കാൻ സുപ്രീംകോടതി ഇന്ന് വിസമ്മതിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി ഉറച്ചുനിന്നവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനുള്ള അവസരം ഇനി 5 ദിവസം കൂടി. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ 32 മരണം, 700-ലധികം പേർക്ക് പരിക്ക്. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

FM പ്രധാന വാർത്തകൾ. ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായി പരീക്ഷിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ ഗൌരവമേറിയ ഓർമ്മപ്പെടുത്തലായിരുന്നു അടിയന്തരാവസ്ഥയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഉറച്ചുനിന്ന എല്ലാ ധീരാത്മാക്കൾക്കും അദ്ദേഹം ആദരാഞ്ജലി അർപ്പിച്ചു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നാടൊന്നാകെ അണിചേരണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് രണ്ടാംഘട്ടമായ നിയോജക മണ്ഡല പ്രചാരണ പരിപാടികൾ എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ട ഗവിയിൽ അംഗണവാടി ഹെൽപ്പർ കൊല്ലപ്പെട്ടത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ സംഭവമാണെന്നും അവരുടെ കുടുംബത്തിനു വേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. ഗവിയിൽ പ്രദേശവാസികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പ്രവർത്തനങ്ങൾ നടത്താൻ ഗവൺമെന്റ് ആലോചിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയിൽ CPIM BJP കൌൺസിലർമാർ തമ്മിൽ സംഘർഷം. മേയർ ഓഫീസിലേക്ക് കയറുന്നത് LDF കൌൺസിലർമാർ തടയുകയും BJP കൌൺസിലർമാർ മേയർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്തതോടെയാണ് സംഘർഷാവസ്ഥയുണ്ടായത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ കോഴിക്കോട് സൌത്ത് മണ്ഡലം ഉദ്ഘാടനം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലയിൽ ഈ മാസം പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണം 600,000 കടന്നു. ബുധനാഴ്ച വരെ 51,436 പേർ പനി ബാധിതരായി OP ചികിത്സ തേടിയിട്ടുണ്ട്. 186 പേരെ കിടത്തി ചികിത്സയ്ക്കും വിധേയമാക്കി. കണ്ണൂർ ജില്ലയിൽ 7 മാസത്തിനിടയിൽ 9,248 റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി. ജില്ലയിലെ 3 മാസത്തെ റേഷൻ വിതരണത്തിന്റെ തോത് ശരാശരി 90%. മലപ്പുറം മഞ്ചേരിയിൽ ഇന്നോവ കാറിൽ നിന്ന് 16 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. കാളിക്കാവ് സ്വദേശി നിഹാലിനെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. നമസ്കാരം. ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ പരിപാടിയിലേക്ക് നിങ്ങൾക്കറിയാം എൻ്റെ രീതി എങ്ങനെയാണെന്ന്, ഒരു വാട്സപ്പിലൊരു ഹായ് ഇടുകയാണ്, അതിലെ ആ നമ്പർ നോക്കി ഞങ്ങൾ തിരിച്ചു വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ധാരാളം സന്ദേശങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കഴിയുന്നത്ര പേരെ വൈകാതെ നമ്മൾ തിരിച്ചു വിളിക്കും. ഒരു പാട്ട് കേട്ടുകൊണ്ട് നമുക്കതിലേക്ക് കടന്നു വരാം. ആദ്യം 1983 എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും വാണി ജയറാമും പാടിയ പാട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതിലും മറ്റൊരു സാങ്കത്യമുണ്ടെന്ന് പ്രിയ ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാവും. ഇന്ത്യ ആദ്യമായി ലോകകപ്പ് നേടിയത് ആ വർഷമാണ്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കാണ് ഈ ഒരു ചിത്രത്തിൻ്റെ പ്രമേയവും അതുതന്നെയാണ്. ലോകകപ്പ് നേടുന്നതല്ല, ഈ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഒരു ഇഷ്ടവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവിതമൊക്കെയാണല്ലോ അതിൻ്റെ ഒരു പ്രമേയ പശ്ചാത്തലം. അപ്പോൾ ആ ഒരു ദിവസത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. തുടർന്ന് പരിപാടിയിലേക്ക് കടന്നു പോവാം.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം.
1: ഹലോ.
0: ആ ഹലോ, ജിൻസിയാണോ?
1: അതെ
0: ജിൻസി ഫിലിപ്പ്, പറമ്പിൽ ബസാർ.
1: അതെ. ആ
0: ഹാ, എന്തൊക്കെയുണ്ട്? ഉഷാറായിരിക്കുന്നു?
1: അതെ.
0: എന്തൊക്കെയാണ് ജിൻസി, അവിടെ ജോലി നാളാണോ അതോ?
1: അല്ല, ഹൗസ് വൈഫ് ആണ്.
0: ഹൗസ് വൈഫ് ആണ്. അതൊരു വലിയ എൻഗേജ്മെൻ്റ് അല്ലേ? അല്ലേ, ഇപ്പം നമ്മൾ സുപ്രീം കോടതി വരെ ആ കാര്യത്തെക്കുറിച്ച് വലിയൊരു റെക്കഗ്നിഷൻ നടത്തുകയും അതിനെക്കുറിച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ജിൻസിക്ക് അങ്ങനെ തോന്നാറുണ്ടോ?
1: തോന്നാറുണ്ട്.
0: എന്താ സംശയം അല്ലേ, നമ്മളല്ലേ അത്രയും കഷ്ടപ്പെടുന്നത്. അപ്പം അതിൽ തോന്നാതിരിക്കുന്നത് എങ്ങനെ? ഓക്കെ, നമ്മുടെ റിയൽ എഫ് എമ്മിൻ്റെ ഒരു പ്രിയ ശ്രോതാവാണ്. ഓക്കെ, അപ്പം നമുക്കിന്ന് ഏത് പാട്ടാണ് കേൾക്കണ്ടേ? കഥയില്ലേ? ആ, ജിൻസിയുടെ സ്വദേശം ഇവിടെ തന്നെയാണോ? കോഴിക്കോട് തന്നെയാണോ?
1: അതെ അതെ, കോഴിക്കോട് തന്നെയാ.
0: ആ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. വേറെന്താ? ഉഷാറായിരിക്കുന്നു. ഒരു പാട്ട് കേൾക്കാനുള്ള ഒരു ആഗ്രഹത്തിന് ഒരു മെസ്സേജ് ഇട്ടു.
1: അതെ, ഞാൻ ഈ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, അപ്പൊ ഒന്ന് കേൾക്കാൻ തോന്നി.
0: അതെ, ഇപ്പൊ ഈ മഴയെ നമ്മളിങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്ത് പറഞ്ഞു പറഞ്ഞിട്ട് അവസാനം ഇപ്പൊ പൊരി വെയിലും കൊടിയെടുത്ത് നടക്കേണ്ട അവസ്ഥയിലാണ് മഴക്കാലം. ഇന്നിപ്പോ ചെറുതായിട്ട് ഇങ്ങനെ കനക്കല്ല, ഇങ്ങനെ ചാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും പെയ്തില്ലെങ്കിൽ

0: ഇനി എപ്പോ എന്നുള്ളതാണ് അല്ലേ? ഓക്കെ, നമുക്ക് ആ പാട്ട് കേട്ടല്ലോ. അത് ചിത്ര പാടിയ പാട്ടാന്ന് തോന്നുന്നു, അല്ല സുജാത, സോറി, ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, ഉസേപ്പച്ചന്റെ സംഗീതം, കഥ എന്ന ചിത്രത്തിൽ സുജാത. അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം വീട്ടിലുള്ളവരോടൊക്കെ പറയൂട്ടോ.
1: ഓക്കെ
0: ഓക്കെ ഓക്കെ റൈറ്റ്.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം?
1: ഹലോ സാർ.
0: ആ നമസ്കാരം. ആരാണ്?
1: എന്റെ പേര് ഉഷ എന്നാണ്.
0: ആ എവിടുന്ന ഉഷ?
1: കോഴിക്കോട് പന്തിരങ്കാവ്.
0: പന്തിരങ്കാവ് എന്നാണ് അല്ലേ?
1: നമ്മള് കിട്ടുന്നില്ല
0: ഞങ്ങള് ഇതുപോലെ എല്ലാരെയും

0: കുറെ പേര് നമ്മളെ ഒരേ സമയം നമ്മളോട് സംസാരിക്കാൻ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്കും തീർച്ചയായും പ്രിയ ശ്രോതാക്കളുമായി ഇതുപോലെയൊക്കെ സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാവരെയും ഒരേ സമയത്ത് പറ്റുന്നില്ല, അതാണ് പ്രശ്നം. നമ്മൾ കുറെ മുമ്പ് ഉഷ നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ കുറെ മുമ്പ്?
1: അപ്പൊ ഞങ്ങൾ വിളിക്കാറുണ്ട്, അമ്മയൊക്കെ വിളിക്കാറുണ്ട്.
0: ഓ ശരി. അപ്പൊ അന്ന് മുതൽ
1: ശബ്ദം കേൾക്കുമ്പോ ഭയങ്കര എന്താ പറയാൻ പറ്റില്ല, അത്ര സുഖമുണ്ട്.
0: എന്തായാലും ഇങ്ങനെ വളരെ താല്പര്യത്തോടും സ്നേഹത്തോടും കൂടി ഒരുപാട് പേര് ആകാശവാണിയെ കേൾക്കാൻ കാത്തിരിക്കുന്നു എന്ന് അറിയുന്നതിലാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. അവർക്ക് ഒരു സന്തോഷം നൽകാൻ, അവർക്കൊരു ഒരു എന്താ പറയുക, പാട്ട് കേൾക്കാൻ ഒരു അവസരം കൊടുക്കാൻ പറ്റുന്നല്ലോ എന്നാലോചിക്കുമ്പോൾ അതൊരു വലിയ ആഹ്ലാദമുള്ള കാര്യമാണ്. വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഈ സമയത്ത്?
1: ആയിക്കോട്ടെ
0: ആയിക്കോട്ടെ.
1: ഞാൻ മോളോട് ഫ്രെയിൽ ചെയ്യും, മോളെ ഒന്ന് പറയാനാ ഭയങ്കര എന്താ പറയുകയും
0: പറയുന്നില്ലേ.
1: ശബ്ദം കേൾക്കാൻ
0: വേണ്ടിട്ട് ഭയങ്കര. മോളുടെ പേരെന്താ? മോളുടെ പേരെന്താ?
1: മോളെ മനീഷ.
0: മനീഷ, മനീഷ വലിയ കുട്ടിയാണോ? വലിയ കുട്ടിയാണോ?
1: ആ വലിയ കുട്ടിയാണ്. രണ്ട് മോളുണ്ട്, ചെറിയ മോളുണ്ട് ചിന്നു.
0: ചിന്നുവിന്റെ ശരിക്കുള്ള പേരെന്താ? ചിന്നുവിന്റെ ശരിക്കുള്ള പേരെന്താ?
1: ജിനീഷ.
0: ജിനീഷ, മനീഷ, ജിനീഷ, രണ്ട് കുട്ടികളാ അല്ലേ?
1: ജിനീഷാണ് മനീഷ.
0: ഓക്കെ,
1: മിന്നു മനീഷന്റെ പേര്.
0: മിന്നു, ചിന്നു,
1: പിന്നെ അതെ രണ്ട് കുട്ടികളുണ്ട്,
0: മൂന്ന് കുട്ടികളെ. ഓക്കെ,
1: അപ്പൊ
0: എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞല്ലോ, വളരെ സന്തോഷം. നമുക്ക് നാടോടി നാടോടിക്കാട്ടിലെ പാട്ട് പാട്ടാണ് ആവശ്യപ്പെട്ടെ കൊടുക്കാം കേട്ടോ. പറയാട്ടോ, പറയാ പറയാ പറയാ. അപ്പൊ പേരക്കുട്ടികളൊക്കെ വരുമ്പോ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ കേട്ടോ. ചോദിച്ചതായിട്ട് പറയൂ കേട്ടോ. ആയിക്കോട്ടെ, എന്നാ പാട്ട് കേൾക്കാം. ഓക്കെ ശരി, റൈറ്റ്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിരുന്നു. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയട്ടെ, 9400244440 ഇതാണ് വാട്സപ്പ് നമ്പർ, ഇതിലാണ് ഹായ് ഇടേണ്ടത്. ഹലോ രവീന്ദ്രൻ, നമസ്കാരം.
1: ഹലോ സാർ, നമസ്കാരം.
0: ഇതെവിടെ, അനിലക്കടവോ?
1: അനിലക്കടവ്, രവീന്ദ്രനാണ്.
0: എവിടെയാ സ്ഥലം? അനിലക്കടവ് കൊയിലാണ്ടിയോ?
1: താമസം നന്മണ്ട.
0: എന്തൊക്കെയാണ് പരിപാടികൾ?
1: ഒരു മലയാളിത്തുള്ള പേരായതുകൊണ്ട് അത് ഇങ്ങനെ സൂക്ഷിക്കുകയാണ്.
0: നല്ലതല്ലേ, നമ്മുടെ ഈ ഇങ്ങനെയുള്ള ചില സ്വത്വം, നമ്മൾ നമ്മളൊരു ഐഡന്റിറ്റി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഉണ്ടാവുന്നത് നല്ലതല്ലേ? അങ്ങനെയൊക്കെയല്ലേ മനുഷ്യരെ മനുഷ്യരെ ഒരു തിരിച്ചറിയാനും അവനവനെ കുറിച്ച് ഒരു മതിപ്പുണ്ടാവാനൊക്കെ നല്ലതല്ലേ അതൊക്കെ?
1: അതെ അതെ.
0: ഇപ്പോ ജോലിയൊക്കെ കഴിഞ്ഞാണോ അതോ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ? എവിടുന്ന? എവിടെയായിരുന്നു?
1: ഗൾഫിലായിരുന്നു.
0: ഈ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ തന്നെയായിരുന്നോ?
1: മടവൂർ ഉണ്ടായിരുന്നു, ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട്. ബാലുശ്ശേരി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ
0: ഈ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ അല്ലേ?
1: കോഴിക്കോട് ജില്ലയിൽ തന്നെ. ആദ്യം ഫസ്റ്റ് പോസ്റ്റിംഗ് കാസർഗോഡായിരുന്നു. അത് വേറൊരു സ്കീമിലായിരുന്നു.
0: പിന്നീട്
1: അതിന്റെ ഒരു അത് കഴിഞ്ഞ് ഇന്റഗ്രേഷൻ പ്രക്രിയയുടെ ഭാഗമായിട്ട്
0: സമാന
1: തസ്തികകൾ ലയിപ്പിച്ചപ്പോ
0: ഹെൽത്തിലേക്ക് കിട്ടി. ഇപ്പൊ ഒഴിവ് സമയമൊക്കെ എന്താണ്? പാട്ടുകൾ കേൾക്കുന്നു, റേഡിയോ കേൾക്കുന്നു, കൂടാതെ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? വായന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൃഷി?
1: നേരത്തെ കൂടി തന്നെ റേഡിയോ കേൾക്കുന്ന ആളാ വളരെ മുമ്പ് തൊട്ടേ.
0: അതെ, ചെറുപ്പം മുതലുള്ള ഒരു കൂട്ടാണ് റേഡിയോ.
1: അതെ അതെ. പിന്നെ പഴയൊരു ആകാശവാണി ഓർമ്മയുണ്ട്.
0: എന്താത്?
1: അവിടെ ഒരു ന്യൂസ് റീഡറെ പാനൽ തയ്യാറാക്കാൻ ഒരു ഇന്റർവ്യൂ വന്നിരുന്നു.
0: ഓ അതെയോ?
1: 1986 കാലത്താ.
0: ഓഹോ, അത്രയും 10-40 കൊല്ലമായി.
1: അന്ന്
0: ഗ്രാജുവേഷൻ
1: അപേക്ഷിക്കാം. പിന്നെ അപേക്ഷിക്കായിരുന്നു താൽക്കാലിക പാനൽ തയ്യാറാക്കാൻ
0: വേണ്ടി.
1: അപ്പൊ അന്ന് അപേക്ഷിച്ചിരുന്നു. മൈക്രോഫോണിന് മുമ്പിൽ ആയിരുന്നു. മൈക്രോഫോണിന് മുമ്പിൽ വാർത്ത വായിച്ചതൊക്കെ ഓർമ്മയുണ്ട്.
0: എന്തായാലും അന്ന് മുതലേ ഉള്ളൊരു കമ്പമാണ് റേഡിയോ.
1: അതെ അതെ അതെ. വളരെ മുമ്പോട്ടെ വീട്ടിൽ റേഡിയോ ഉണ്ട്. പിന്നെ അത് പഴയ പുതിയ പുതുക്കും.
0: ആ താല്പര്യം ഇപ്പൊ അടുത്ത തലമുറയിലേക്കുണ്ടോ? അവർക്കുണ്ടോ ഇൻട്രസ്റ്റ്?
1: തലമുറയിലെങ്കിലും
0: വീട്ടില് കുടുംബത്തിൽ അത് തുടരുന്നുണ്ട്.
1: യുവാക്കളെ പുതിയ ട്രെൻഡ്
0: അല്ല, അതെ അല്ല, നാച്ചുറലി അപ്പൊ പുതിയ ആൾക്കാർക്ക് പുതിയ താല്പര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ലോകം അങ്ങനെയാണല്ലോ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇങ്ങനെ താല്പര്യപൂർവ്വം കാത്തിരുന്ന ഒരു മെസ്സേജ് ഇട്ടു, നമുക്ക് സംസാരിക്കാൻ ഒരു അവസരമായി. താങ്കൾ ആവശ്യപ്പെട്ട പാട്ട് മിസ് മേരിയിലെ മണിവർണ്ണനില്ലാത്ത വൃന്ദാവനം, അതല്ലേ? ജയചന്ദ്രനും സുശീലയും പാടിയ ഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ രചന, സംഗീതം ആർ കെ ശേഖർ. ഓ, ഏതാണ്? അതെ, യേശുദാസ് ജയചന്ദ്രൻ അല്ലേ? അതെ, മണിവർണ്ണൻ. അതെ, നമുക്ക് കേട്ടാലോ പാട്ട് കേൾക്കാം. എന്താ ശ്രീമതിയുടെ പേരെന്താ? ചേച്ചിയോട് ഞങ്ങളെ സ്നേഹാന്വേഷണം പറയണേ.
1: ഓ ആയിക്കോട്ടെ സാർ.
0: ഓക്കെ, ആയിക്കോട്ടെ,
1: തീർച്ചയായിട്ടും.
0: റൈറ്റ് റൈറ്റ്,
1: ശരി.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഹലോ, നമസ്കാരം.
1: ഹലോ.
0: ആ ഹലോ, ഒന്ന് പരിചയപ്പെടുത്താമോ?
1: ഇത് കൊയിലാണ്ടി എന്നാണ് വിളിക്കുന്നത്.
0: എന്താ പേര്?
1: പേര് ബേബി.
0: ബേബി കൊയിലാണ്ടി.
1: കൊയിലാണ്ടി.
0: എന്തൊക്കെയാണ് ബേബി അടുത്തിയ വിശേഷങ്ങൾ?
1: ഇവിടെ വിശേഷങ്ങൾ പറഞ്ഞാല് ഇതൊരു ടൈലറിംഗ് ഷോപ്പാ.
0: ആ, അപ്പൊ അവിടെ വിശേഷങ്ങളുടെ കലവറയാണ് അല്ലേ? കുറച്ച് പേരുണ്ടോ നിങ്ങള്?
1: ഇവിടെ രണ്ട് കുട്ടികളുണ്ട് സ്റ്റിച്ചിങ് പഠിക്കാൻ.
0: ഇപ്പൊ ഇത് ഈ മേഖലയില് പുതിയ ആൾക്കാരൊക്കെ കുറവാ കുറവാന്ന് ടൗണിലൊക്കെ ഉള്ളവരൊക്കെ പറയുന്നു, എന്താ സ്ഥിതി?
1: പക്ഷെ കുട്ടികൾക്ക് പഠിക്കാനുള്ള താല്പര്യമുണ്ട്, ആരും വന്ന് ചോദിക്കുന്നുണ്ട്.
0: ഇപ്പൊ എന്തായാലും നഗരത്തിലാണ് അതിന് ഇത്തിരി ക്ഷാമമുള്ളത് അല്ലേ? അല്ല, കൊയിലാണ്ടി നഗരമല്ല കേട്ടോ. കൊയിലാണ്ടിയും കോഴിക്കോടും തമ്മിലൊന്നും വലിയ വ്യത്യാസമില്ലാത്ത നഗരങ്ങളാണല്ലോ ഇപ്പോ. എന്തായാലും ആൾക്കാരുണ്ട് എന്നുള്ളൊരു നല്ല കാര്യം. നമുക്ക് ഇതുപോലെ പലതരം മേഖലകൾ, തൊഴിൽ മേഖലകളൊക്കെ നിലനിന്ന് പോണ്ടേ അല്ലേ? കൊറേയോ ഇങ്ങനെ ഷോപ്പ് നടത്തുന്നു?
1: ഇത് ഷോപ്പ് തുടങ്ങി അഞ്ചു വർഷം കഴിഞ്ഞ് സ്വന്തമായിട്ട്. അതിന്റെ മുന്നേ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്.
0: ആ, നമ്മള് ഈ കർമ്മരംഗം ഇത് തന്നെയാണ്.
1: ഇത് തന്നെയാണ്
0: നിങ്ങളെ ഷോപ്പ്.

0: എല്ലാവരും കൂടെ ഒരുമിച്ച് എന്തെങ്കിലും സ്പെഷ്യലൈസേഷൻ ഉണ്ടോ? അതായത് ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും മുതിർന്നവർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് സ്റ്റിച്ചിങ് ആണോ?
1: ഇല്ല, അങ്ങനെയൊന്നുമില്ല.
0: അല്ല അതല്ല ഞാൻ ചോദിച്ചത്, അങ്ങനെയല്ല തയ്ച്ചു കൊടുക്കുന്നതേ കുട്ടികളുടെ ഡ്രസ് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഡ്രസ് എന്ന് മാത്രമായിട്ട് അങ്ങനെയൊന്നും അല്ല അല്ലേ? പുതിയ പുതിയ ഫാഷനുകളൊക്കെ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കി കണ്ടുപിടിച്ച് ചെയ്യും അല്ലേ? ഏതാ, ഇൻസ്റ്റ ആണോ പ്രേരണ? ഇൻസ്റ്റാഗ്രാം ആണോ പുതിയ ഫാഷൻ തപ്പുന്ന സ്ഥലം?
1: ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ നോക്കുന്നുണ്ട്.
0: മുമ്പത്തേക്കാളൊക്കെ ബേബിയൊക്കെ ജോലി തുടങ്ങിയ കാലത്തുള്ളതിനേക്കാളൊക്കെ എത്രയോ അവസരങ്ങളാണല്ലോ അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനും ഒക്കെ അല്ലേ? ട്യൂട്ടോറിയൽ വീഡിയോസ് വരെ
1: യൂട്യൂബിലൊക്കെ നോക്കുമ്പോ,
0: അതെ എങ്ങനെ ചെയ്യണം അത് വരെ കൃത്യമായി യൂട്യൂബിലൊക്കെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ടല്ലോ. ഓക്കെ, എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. ചമ്പക്കുളം തച്ചനിലെ വെൽക്കം. ചമ്പക്കുളം തച്ചനിലെ പാട്ടല്ലേ വേണ്ടേ? അതെല്ലോ.
1: പിന്നെ ചമ്പക്കുളം തച്ചനിലെ ഒളിക്കുന്നുവോ എന്നുള്ളൊരു പാട്ടല്ലേ
0: യേശുദാസ് പാടിയത്. ബിച്ചു തിരുമല എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി അല്ലേ? കൊടുക്കാം
1: കേട്ടോ.
0: നമ്മളെ ശിഷ്യകളോടൊക്കെ പ്രത്യേക സ്നേഹാന്വേഷണം പറയൂ.
1: ആ രണ്ടു കുട്ടികളായ
0: ഓക്കെ, അവരോട് പറയൂ കേട്ടോ.
1: ഓ ആയിക്കോട്ടെ.
0: ഓക്കെ.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം?
1: സാറേ,
0: ഓ, ഇതാരാണ്?
1: ബേപ്പൂരിൽ നിന്നാണ്.
0: ബേപ്പൂരിൽ നിന്ന് ദിൽരൂപ.
1: ആ,
0: ദിൽരൂപ കുറെ കാലമായി തോന്നുന്നു കാത്തിരിക്കുന്നല്ലേ.
1: കുറേ കാലമായി സാറേ കാത്തിരിക്കണേ.
0: പ്രായമുള്ള ആളാണോ?
1: അല്ല, ഒരു 10-44 വയസ്സായി.
0: ചെറുപ്പക്കാരല്ലേ, 44 വയസ്സൊക്കെ ഒരു പ്രായമാണോ? അപ്പൊ ഞങ്ങളൊക്കെ മുത്തശ്ശൻ വിളിക്കേണ്ടി വരുമല്ലോ അങ്ങനെയാണെങ്കിൽ.
1: സന്തോഷം സാറേ.
0: എന്താ ദിൽരൂപ വിശേഷം?
1: ഓ, സുഖ, അൽഹംദുലില്ലാ, സുഖ.
0: ഉഷാറായിരിക്കുന്നു അല്ലേ. നമ്മളെ പാട്ട് കേൾക്കാൻ വേണ്ടി എപ്പോഴും റിയൽ എഫ് എം തന്നെയാണോ ആശ്രയം?
1: എപ്പോഴും ഞാൻ വെക്കുന്ന ആളാ. 11 മണി വെച്ച് വെക്കും.
0: എനിക്ക്
1: ഫോണില് അത് കേൾക്കാൻ
0: ഇഷ്ടമാണ്. നമ്മളെ ആപ്പ് ഉപയോഗിച്ച് വെക്കുവോ?
1: എല്ലാം റേഡിയോ തന്നെ ഉണ്ട്.
0: ആ, റേഡിയോ ഉണ്ടോ?
1: ഉണ്ട്. പിന്നെ മോളും അതിന് ഭയങ്കര ഇഷ്ടമുള്ളൂ. ഞാൻ എപ്പോഴും പാട്ടിന്റെ ആൾക്കാരാ.
0: നിങ്ങൾ രണ്ടുപേരും ഉമ്മയും മോളും പാട്ടുകാരാണ്?
1: ഓ, മോള് ഇവിടെ പഠിക്കാണ്.
0: എത്രല്ല?
1: മോള് പ്ലസ് ടു ഡിഗ്രിയാണ്, സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുക.
0: എവിടെയാ? അവിടെ തന്നെ കോഴിക്കോട്ട്
1: തന്നെയാ?
0: ഐടിഐ ബേപ്പൂര്.
1: സ്വദേശം
0: അവിടെ തന്നെയാണോ?
1: അല്ല, ഞാൻ മാത്തോട്ടാണ്. ഇവിടെ വാടകയ്ക്ക് താമസിക്കുക.
0: ആ, ഇവിടെ അങ്ങോട്ട് നടക്കാനുള്ള ദൂരല്ലേ ഉള്ളു.
1: ഓ,
0: അപ്പം അപ്പൊ മോള് കോളേജ് പോയിരിക്കും അല്ലേ?
1: അല്ല, ഇന്നില്ല, ക്ലാസ്സില്ല. പിന്നെ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ലീവിലാണ്.
0: അപ്പൊ ഇന്ന് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. പഠിപ്പൊക്കെ ഒന്ന് പുസ്തകമൊക്കെ ഒന്ന് പൂട്ടി വെച്ചിട്ട് പാട്ട് കേൾക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്താ മോളെ, മോളെ അവിടെ ഉണ്ടോ? ഒന്ന് കൊടുക്കൂ.
1: ആ, മോക്ക് കൊടുക്കാം. മോളെ വാ, മോളെ.
2: ഹലോ സാർ.
0: ആ, ഹലോ മോളെ. എന്താ പേര്?
2: ലിയ ജെബിൻ.
0: റിയ?
2: ലിയ, ലിയ.
0: ആ, ലിയ, ലിയ. ആഹാ, ലിയ ഏത് ഇയറാ?
2: ഞാൻ ഫസ്റ്റ് ഇയർ കഴിയാനായി, ഇനി സെക്കൻഡ് ഇയറിലേക്കാണ്.
0: അപ്പൊ ലിയയുടെ ഒരു ചോയ്സ് ആണിത് അല്ലേ?
2: അതെ, അതെ.
0: ആ, നല്ല കാര്യം, ഇഷ്ടമുള്ള ഒരു വിഷയം പഠിക്കാൻ പറ്റിയല്ലോ.
2: ഓ, ആയിക്കോട്ടെ.
0: പാട്ട് പാടുവോ?
1: ഞങ്ങൾക്ക് രണ്ടാക്കാതല്ല പണി.
0: അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടാണ്. പക്ഷെ ആരെങ്കിലും പറഞ്ഞ ചോദിച്ചാൽ ഇല്ല. ഈ അമ്മയും മോളും പാടിയാ പോരെ, ഇനി മൂപ്പരും കൂടി പാടണോ? എന്താ വാപ്പയുടെ പേരെന്താ?
1: ഫൈസൽ.
0: ഫൈസൽ അല്ലേ. ഫൈസൽ അവിടെ ഉണ്ടോ?
1: ഇല്ല, ഇപ്പൊ സ്ക്രാപ്പിന്റെ പരിപാടിയാ പോയതാ.
0: അപ്പൊ വരുമ്പോ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ.
1: ഓ, പറയണ്ട സാറേ.
0: ഇതല്ലേ ക്ഷണക്കത്തിലെ മംഗളങ്ങൾ അരുളും എന്നുള്ള പാട്ടല്ലേ വേണ്ടേ? ആയിക്കോട്ടെ, ആയിക്കോട്ടെ. എന്തായാലും സന്തോഷം കേട്ടോ മോളെ. മോളോട് പ്രത്യേക സ്നേഹാന്വേഷണം. ഓക്കെ,
1: ഓക്കെ.
0: ആ, ഓക്കെ, ബൈ.

0: The Real FM 103.6.
1: ഗാനോത്സവം. ഹലോ, നമസ്കാരം. ഹലോ
2: ഹലോ,
1: ആ ഇതാരാ? രാമേന്ദ്രനാണോ?
2: രാമേന്ദ്രനാണ്.
1: എവിടെയാ സ്ഥലം? ബാലുശ്ശേരി.
2: ബാലുശ്ശേരി പനങ്ങാട് പഞ്ചായത്ത് ഓഫീസിനടുത്താണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ അവിടെ വന്നു ആകാശവാണിയില്.
1: ആ പ്രോഗ്രാമിൽ വന്നിരുന്നോ?
2: ഒരു പ്രോഗ്രാം വന്നിരുന്നോ. ഈ വയലും വീടും പരിപാടിയിൽ ഞങ്ങളെ മഞ്ഞൾ കൃഷിനെ പറ്റി.
1: ആ ഹാ, പഞ്ചായത്തിലെ മഞ്ഞൾ കൃഷി.
2: ആ ഞങ്ങളുടെ ഒരു സംഘം ഉണ്ടായിരുന്നു ഇവിടെ.
1: ആ പൊതുസ്ഥലങ്ങളൊക്കെ
2: പറയുന്ന ഒരു സംഘം ഉണ്ട്, സ്വാശ്രയ സംഘം.
1: ആ അവര്
2: അതിന്റെ പേര് ഞങ്ങൾ മഞ്ഞൾ കൃഷി നടത്തി. അതിനെപ്പറ്റി ഒരു വയലും വീടും പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി വരുന്നു. നന്മണ്ടല് ആളുണ്ട്, എന്റെ ഒരു സുഹൃത്താണ് ആള്, നേരത്തെ ഒരു അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്.
1: അവര് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി വന്നു അല്ലേ?
2: ആ മഞ്ഞൾ വാങ്ങി മൂപ്പർ എന്നോട് പറഞ്ഞത്, ഞങ്ങൾ ആകാശവാണി വന്നിട്ട് ഞാൻ റെഡിയാക്കി തരാണ്.
1: അങ്ങനെ നമ്മുടെ ഇത്തരം പ്രദേശങ്ങളെ, നാട്ടുപ്രദേശങ്ങളിലുള്ള കൂട്ടായ്മകളൊക്കെ പരിചയപ്പെടുത്തേണ്ടതും നമ്മുടെ ആവശ്യമല്ലേ?
2: അപ്പൊ
1: മറ്റു ആൾക്കാർക്ക് ഇതുപോലെ താങ്കൾ ബാലുശ്ശേരിയിൽ ചെയ്ത പോലെ മറ്റു പല സ്ഥലങ്ങളിലും ആൾക്കാർക്ക് ഇതൊക്കെ ഒരു പ്രേരണ ആവുമല്ലോ.
2: തീർച്ചയായും.
1: ഇപ്പൊ കൃഷി നടക്കുന്നുണ്ടോ? ആ വിത്ത് തന്നിട്ട് അല്ലേ? ഇപ്പൊ അത് തുടരുന്നുണ്ടോ?
2: ഉണ്ട്.
1: മഞ്ഞൾ തന്നെയാ?
2: ആ മഞ്ഞളും പിന്നെ ചേന കൃഷിയൊക്കെ ഉണ്ട് ചെറിയ തോതിൽ.
1: മഞ്ഞൾ എന്നിട്ട് അത് പൊടിച്ചിട്ട്

0: അതോ എങ്ങനെയാ
1: പച്ച വിറ്റിട്ടുണ്ട്, അതുകൂടാണ്ട് ഉണക്കി ഉണക്കി പൊടിക്കുന്നില്ല, ഉണക്കിട്ട് ആവശ്യക്കാർ വരുമ്പം
0: കൊടുക്കും. രവീന്ദ്രൻ കൃഷി മേഖലയിലുള്ള ആളാണോ അതോ ഇതിലേക്ക് മാറിയത്?
1: അതൊരു ഞാന് ബാലുശ്ശേരി ഒരു പേരൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്.
0: അധ്യാപകനാണ്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് കൃഷിയിലുള്ള താല്പര്യം കൊണ്ട് അതിലേക്ക് കൂടി സമയം ചെലവഴിക്കുന്നു.
1: പിന്നെ സ്വാശ്രയ സംഘത്തിലായത് കൊണ്ട് സംഘം എന്തെങ്കിലും ചെയ്യേണ്ടത്.
0: അതൊരു നല്ല കാര്യല്ലേ, ഒരു നമ്മള് കൈകൊണ്ട് നമ്മള് മണ്ണിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ നമ്മളെ അത് സ്വാധീനിക്കുന്നില്ലേ. എന്താ വിഷയം, പഠിപ്പിക്കുന്ന വിഷയം എന്താ?
1: അക്കൗണ്ടിംഗ് ആണ്.
0: അക്കൗണ്ടിംഗ്? കുറെ കാലമായിട്ട് ഈ മേഖലയിൽ എല്ലാത്തിനുള്ള അക്കൗണ്ടിങ് പഠിപ്പിക്കുന്നു അല്ലേ? നല്ലൊരു അക്കൗണ്ടിങ് കോച്ചിങ് കിട്ടിക്കഴിഞ്ഞാൽ, നല്ലൊരു അധ്യാപകന്റെ കയ്യിൽ നിന്ന് ശിക്ഷണം കിട്ടിയാൽ പിന്നെ അത് ആജീവനാന്ത അതൊരു ഉപകാരമാണ്. പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഓ, അത്രയും സീനിയർ ആണ് അല്ലേ. അപ്പൊ എത്രയോ കുട്ടികൾക്ക് അത് അങ്ങയുടെ ഈ ശിക്ഷണം കൊണ്ട് കുറെ ഉപകാരം ഉണ്ടായിട്ടുണ്ടാവും.

0: കൂടി സമയം ചെലവഴിക്കുന്നു എന്ന് മാത്രം.
1: ആ പിന്നെ സ്വാശ്രയ സംഘത്തിലായത് കൊണ്ട് സംഘം എന്തെങ്കിലും ചെയ്യേണ്ടത് വെച്ചാൽ ഞങ്ങളിവിടെ
0: നല്ല കാര്യം
1: ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ.
0: അതെ, അതൊരു നല്ല കാര്യമല്ലേ. ഒരു നമ്മൾ കൈകൊണ്ട് നമ്മൾ മണ്ണിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ നമ്മളത് സ്വാധീനിക്കുന്നില്ലേ.
1: അതെ.
0: എന്താ വിഷയം, പഠിപ്പിക്കുന്ന വിഷയം എന്താ?
1: അക്കൗണ്ടിംഗ് ആണ്.
0: അക്കൗണ്ടിംഗ്? ആ, കുറെ കാലമായിട്ട് ഈ മേഖലയിൽ.
1: പ്ലസ് വൺ ഡിഗ്രി ബികോം.
0: ആ, എല്ലാത്തിനുള്ള അക്കൗണ്ടിംഗ് പഠിപ്പിക്കുന്നു അല്ലേ. നല്ലൊരു അക്കൗണ്ടിംഗ് കോച്ചിങ് കിട്ടിക്കഴിഞ്ഞാൽ, നല്ലൊരു അധ്യാപകന്റെ കയ്യിൽ നിന്ന് ശിക്ഷണം കിട്ടിയാൽ പിന്നെ അത് ആജീവനാന്ത അതൊരു ഉപകാരമാണ്. പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഓ, അത്രയും സീനിയർ ആണല്ലേ. ആ ഹാ, അപ്പൊ എത്രയോ കുട്ടികൾക്ക് അത് അങ്ങയുടെ ഈ ശിക്ഷണം കൊണ്ട് കുറെ ഉപകാരം ഉണ്ടായിട്ടുണ്ടാവും, സംശയമില്ല.
1: എവിടെ അറിയുന്നില്ല, പക്ഷെ
0: അതെ, എവിടെയെങ്കിലൊക്കെ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ഇതുപോലുള്ള പ്രൊഫഷണൽ ഒരു സ്കില്ല് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്ന നല്ല കാര്യമല്ലേ. അപ്പോ ഞങ്ങൾക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയതിൽ പ്രത്യേക സന്തോഷം.
1: സന്തോഷമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് നമ്പറൊക്കെ ചോദിച്ച് രണ്ടര വരെ കഴിഞ്ഞ ദിവസമൊക്കെ വിളിച്ചു, പക്ഷെ എന്നാലും പെട്ടെന്ന് കിട്ടിയത് വളരെയധികം സന്തോഷമുണ്ട്.
0: പാട്ട് ആവശ്യപ്പെട്ടത് മറ്റേ കളിത്തോഴിലെ പാട്ടല്ലേ അല്ലേ.
1: ആ, ജയേന്ദ്രൻ പാടിയ പാട്ടുണ്ടല്ലോ,
0: മഞ്ഞല.
1: മഞ്ഞലയിൽ മുങ്ങി തോർത്തി മാസ ചന്ദ്രിയ വന്നു.
0: പി ഭാസ്കരൻ, ജി ദേവരാജൻ
1: ടീമിന്റെ
0: പാട്ടാണ് അല്ലേ. കേട്ടാലോ.
1: ഓക്കെ,
0: അപ്പൊ ഞങ്ങള് കൃഷി കൂട്ടുകാരോടൊക്കെ ഞങ്ങള് സ്നേഹാന്വേഷണം പറയണേ.
1: ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ.
0: ഓക്കെ.

0: ആ റേഞ്ച് കട്ടായി പോകുന്നുണ്ടോ?
1: കുറച്ച് റേഞ്ചിലേക്ക്.
0: ആ ഹാ ഹാ നിങ്ങൾ എന്താ ജോലി സ്ഥലമാണോ?
1: ഞാൻ ടൈലറാണ്.
0: ടൈലറിംഗ്?
1: അതെ അതെ.
0: ആ ഹാ അവിടെ കുറേ പേരെ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുന്ന അവിടെ കുറെ സ്റ്റോപ്സ് ഉണ്ടല്ലോ അല്ലേ?
1: അഞ്ചാറ് ആൾക്കാരുണ്ട്.
0: ആ എനിക്കറിയാം.
1: ബാക്കി സ്റ്റാഫിലൊക്കെ ലേഡീസ് ആണ്.
0: ആ
1: ലേഡീസ് ടൈലറിംഗ് ആണ്.
0: ആ അപ്പൊ താങ്കളാണ് അവിടുത്തെ മറ്റേ മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ. കട്ടിംഗ് ഒക്കെ കട്ടിംഗ് ആണോ നിസാമിന്റെ ജോലി?
1: അതെ അതെ കട്ടിംഗ് ആണ്.
0: കട്ടിംഗ് എന്താ സ്ത്രീകൾക്ക് വിട്ടു കൊടുക്കാത്തത്?
1: ഒരുക്കൊക്കെ അറിയാം, പണി അറിയാഞ്ഞിട്ടൊന്നല്ല.
0: എന്നാലും
1: നടത്തുന്നത്
0: ആ അങ്ങനെ. അപ്പൊ എന്നാലും ഇപ്പൊ നമ്മളൊന്ന് ചെയ്തു കൊടുത്താൽ അവർക്കൊരു സന്തോഷം, ഒരു തൃപ്തി.
1: പിന്നെ ഇവിടെയുള്ളവരെല്ലാരും പാട്ടിന്റെ ആൾക്കാരാണ്. അപ്പോ ഒരേ ഒരു വാറന്റാ നമ്മള് ഇതില്
0: വിളിക്കുന്നത്.
1: എല്ലാരും പേരൊന്ന് പറയട്ടെ സാർ?
0: ആ പറയോ, പറയൂ പറയൂ.
1: അതെ, പിന്നെ ജസ്ന, ഷീന, വസന്ത, പ്രബിത, ഭവിത, എത്ര ആൾക്കാരുണ്ട്.
0: ഓക്കെ, ഇവരൊക്കെ നല്ല കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോയാൽ മുതലാളി എന്ത് ചെയ്തു കൊടുക്കും? അങ്ങനെയാ? ഓക്കെ, അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഫുഡ് ഓഫർ ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടോ? അതൊക്കെ ഉണ്ട്. നമ്മുടെ ജോലിക്കാരുടെ കൂടെ നിൽക്കുന്നവരുടെ സന്തോഷം വളരെ വലുതല്ലേ? നിസാം കുറെ കാലമായോ ഈ ഷോപ്പായിട്ട്? ഒരു കൂട്ടായ്മയാണ്, ഒരു കുടുംബമാണ്.
1: ഓക്കെ,
0: അപ്പൊ ഞങ്ങളുടെ സ്നേഹാന്വേഷണം അവരൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാരോടും പറയൂ. അപ്പൊ പാട്ട് ആവശ്യപ്പെട്ടത് താരകരൂപിണിയല്ലേ? ആ, ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു ആ സിനിമയിലെ അല്ലേ? ബ്രഹ്മാനന്ദം പാടിയ പാട്ട്, ശ്രീകുമാരൻ തമ്പിയുടെ രചന, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. എന്നാ കേട്ടാലോ? ഓക്കെ നിസാം, താങ്ക് യു.
1: താങ്ക് യു.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: നിസാമാ,
1: അതെ നിസാമ,
0: ഇവിടെ കോഴിക്കോട് കോർട്ട് റോഡ് അല്ലേ? ഹലോ.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം?
1: ഹലോ.
0: ആ, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? പറഞ്ഞോ, പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. വത്സല? എവിടുന്ന്? ആരോ ചെറിയ കുട്ടി ആരോ പറഞ്ഞിട്ടാണ് വത്സല ചേച്ചിയെ കൊണ്ട് വിളിപ്പിക്കുന്നത് അല്ലേ? ആ, മോളെ മോള് എത്രാം ക്ലാസ്സിലാ?
1: പത്തില്.
0: ഓ, മിടുക്കിയാണ്. അപ്പൊ ഞങ്ങളെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുക. വൈഗ അവിടെ ഉണ്ടോ?
1: ഓ,
0: ഹോ ഹോ.
2: ഹലോ.
0: ആ, ഹലോ വൈഗ. ആ, അപ്പൊ വൈഗ നല്ലൊരു നല്ല രീതിയിൽ പരീക്ഷയൊക്കെ പാസ്സായതിൽ പ്രത്യേക അഭിനന്ദനങ്ങൾ കേട്ടോ. മോള് ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? വെള്ളിമാട്. ആ, ഇനിയിപ്പോ എന്താ, പ്ലസ് വൺ എവിടെയാ തുടങ്ങിയോ? ഇല്ലല്ലോ. എവിടെയാ കൊടുത്തിട്ടുള്ളേ? ആ, ഏത് സ്ട്രീം എടുക്കാനാ ഉദ്ദേശിക്കുന്നേ?
2: സയൻസ്.
0: അപ്പൊ അതിലേക്ക് റെഡി ആയിരിക്കുകയാണ് അല്ലേ? അപ്പൊ അമ്മമ്മയുടെ പേരെന്താ? ആ, നേരത്തെ പറഞ്ഞല്ലോ. വൈകക്ക് ഏത് പാട്ടാ വേണ്ടത്? നമ്മളിപ്പ സമയം ഏതാണ്ട് തീരാറായി. പാട്ട് പാട്ട് അത് ഏത് പടത്തിലെ? നമുക്കൊരു പാട്ട് കേൾപ്പിച്ചുതരാം കേട്ടോ. ആ, നമ്മുടെ സമയം കുറഞ്ഞു പോയി, അതുകൊണ്ടാട്ടോ.
2: താങ്ക് യു.
0: ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് കേട്ടോ.
2: താങ്ക് യു.
0: റൈറ്റ്.

0: ഗാനോത്സവം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2 മുതൽ 2 മണി വരെയാണ്. നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, സാങ്കേതിക സഹായം പ്രവീൺ. ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഇനി മിഡ് ഡേ ന്യൂസ്.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Samvidhan Hatya Divas being observed today. Prime Minister Narendra Modi pays homage to those who defended democratic values during the emergency. External Affairs Minister Dr. S. Jaishankar calls for stronger collaboration amid global challenges, invokes Vasudhaiva Kutumbakam at Jeju Forum in South Korea. BRICS Energy Ministers meeting begins in Gurugram under India's BRICS 2026 chairship. Powerful earthquakes strike Venezuela back-to-back, causing multiple building collapses, state of emergency declared. South

0: കുറ്റം കൂട്ടുകാരി സോണിയയോട് ഏറ്റുപറയുമ്പോൾ തൊട്ടടുത്ത മുറിയിൽ ഒളിച്ചിരുന്ന സ്വിഡ്രികയിലോക്ക് അത് കേട്ടു. പീറ്റേഴ്സ്ബർഗിലെ ആ കുപ്രസിദ്ധ കൊലപാതക രഹസ്യം ചോർന്നു കിട്ടിയ അയാൾ അതുവച്ച് നിക്കോവിന്റെ പങ്ങൾ ഡോണിയയുടെ വിവാഹസമ്മതത്തിന് വിലപേശുകയാണ്. മുൻപ് ഈ ചെറിയ പെൺകുട്ടിയെ സ്വന്തമാക്കാനായി സ്വന്തം ഭാര്യയെ വിഷം കൊടുത്തു കൊന്നയാളാണ് സുഡ്രിക ലോക്ക് എന്നോർക്കണം. പൊന്നാങ്ങളിയുടെ ജീവൻ വെച്ചൊരു തുറുപ്പ് ചീട്ട്. കളത്തിലിറക്കാൻ എന്തെങ്കിലുമുണ്ടോ ഡോണിയയുടെ കയ്യിൽ? അടുത്തെങ്ങും ആരുമില്ലാത്തൊരു രാത്രിയിൽ അയാളുടെ പൂട്ടിയ മുറിയിൽ അവൾ അകപ്പെട്ടിരിക്കുകയാണ്.
1: ഡോണിയ, നീയൊരു മാലാഖയാണ്. നിന്റെ ചേട്ടനെ പറ്റി നിനക്കെന്ത് തോന്നുന്നു? രക്ഷിക്കാനാവും?
2: തീർച്ചയായും. അത് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞു വരുന്നത്,
1: അല്ല, അയാളുടെ സ്വന്തം വാക്കുകൾ മാത്രമാണ് ഇതിനെല്ലാം അടിസ്ഥാനം. അയാൾ സോണിയായോട് എല്ലാം പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. അയാളൊരു കൊലയാളിയാണ്. പലിശയ്ക്ക് പണം കൊടുക്കുന്ന വൃദ്ധയെ കൊന്നു. അവരുടെ സഹോദരി ലിസയെയും.
2: തികച്ചും അസംഭവ്യം. ഒരിക്കലും അങ്ങനെയാകാൻ വഴിയില്ല. ഞാനിത് വിശ്വസിക്കില്ല.
1: അയാൾ അവളെ കൊള്ളയടിച്ചു, പണവും സാധനങ്ങളും കവർച്ച ചെയ്തു.
2: എന്നാലും എന്റെ സഹോദരന് എങ്ങനെ കൊല ചെയ്യാനും കൊള്ളയടിക്കാനും സാധിച്ചു?
1: ഡോണിയ, ഈ ലോകത്ത് പലതരത്തിലുള്ള ആളുകളുണ്ട്. സാമാന്യമായി പറഞ്ഞാൽ ഒരു കള്ളന് താൻ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം. എന്നാൽ കൊള്ളയടിക്കുന്ന മാന്യന്മാർ അത് അന്തസ്സുള്ള പണിയായിട്ടാണ് കരുതുന്നത്.
2: ഞാൻ ഇറങ്ങുക.
1: ഡോണിയ, നീ എങ്ങോട്ടാണ് പോകുന്നത്?
2: എനിക്കിപ്പോ തന്നെ സോണിയെ കാണണം. അവളുടെ മുറിയിലേക്ക് എങ്ങനെയാണ് പോവുക? അവള് വന്നു കാണും.
1: എന്തായാലും രാത്രിയാവും മുമ്പ് അവൾ തിരിച്ചെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ വളരെ വൈകും, വന്നില്ലെന്നും ഇരിക്കും.
2: ഓഹോ, അപ്പോ നിങ്ങൾ മനഃപൂർവ്വം നുണ പറയുകയായിരുന്നു. എനിക്കറിയാം, നുണ പറയുകയാ. ഇപ്പോഴും നുണ തന്നെ. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നില്ല, ഒട്ടും വിശ്വസിക്കേയില്ല. ഒരു നുണ കൂമ്പാരം.
1: ഡോണിയ, ഡോണിയ, എന്താണിത്? സ്വയം നിയന്ത്രിക്കൂ. ഇതാ വെള്ളം, കുറച്ച് കുടിക്കൂ.
3: എന്തിനാണ് ഇങ്ങനെ വികാരം കൊള്ളുന്നത്? ശാന്തയാകൂ, എന്നെ വിശ്വസിക്കൂ.
2: ഇല്ല, നിങ്ങൾ വഞ്ചകനാ.
3: അയാൾക്ക് സുഹൃത്തുക്കളുണ്ട്, നമ്മൾ അയാളെ രക്ഷിക്കും. ഞാൻ അയാളെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത് നിനക്കിഷ്ടമാണ്. എന്റെ കയ്യിൽ ധാരാളം പണമുണ്ട്. 3 ദിവസത്തിനുള്ളിൽ ഞാൻ അതിനുവേണ്ട കടലാസുകൾ നീക്കാം. നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല.
2: ക്രൂരൻ, നീ ഞങ്ങളെ പുച്ഛിക്കുകയാണ്. മാറി നിൽക്കാൻ ഞാൻ പോട്ടെ.
3: നീ എവിടേക്കാണ് പോകുന്നത്?
2: ചേട്ടന്റെ അടുത്തേക്ക്. എവിടെയാണ് അദ്ദേഹം നിങ്ങൾക്കറിയാമോ? അറിയാം അല്ലേ? അല്ല, എന്റെ ഈ വാതിൽ അടഞ്ഞുകിടക്കുന്നത്? നമ്മൾ ആ വാതിലിലൂടെയാ വന്നത്. ഇപ്പോ അത് പൂട്ടിയിരിക്കുന്നു. നിങ്ങൾ എപ്പോഴാ അത് പൂട്ടിയത്?
3: ഇത്തരം ഒരു വിഷയത്തെക്കുറിച്ച് നീ ഒച്ചയിടരുത്. അതൊരിക്കലും ബുദ്ധിപൂർവമായിരിക്കില്ല. ഞാൻ നിന്നെ പരിഹസിക്കുകയല്ല, സമാധാനമായിരിക്കൂ. അയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. നമുക്ക് അയാളെ രക്ഷിക്കാം.
2: നിങ്ങൾക്കെങ്ങനെ അദ്ദേഹത്തെ രക്ഷിക്കാനാകും? നിങ്ങളുടെ വാക്കുകൾ ശരിക്കും ഞാൻ എങ്ങനെ വിശ്വസിക്കും?
3: അതെല്ലാം ഡോണിയ നിന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നിന്നെ മാത്രം.
2: എങ്ങനെ?
3: നിന്നിൽ നിന്ന് അനുകൂലമായ ഒരു വാക്ക്,

0: ഒരു വാക്കുമതി, എന്നാൽ തീർച്ചയായും അയാൾ രക്ഷപ്പെടും. ഞാൻ അയാളെ രക്ഷിക്കും. അവനും നീയും ഞാനും നിന്റെ അമ്മയും നമുക്കെല്ലാവർക്കും കൂടി രാജ്യം വിടാം. എന്തിനാണ് നിനക്ക് റസുമിഹിൻ? ഞാനും നിന്നെ പ്രേമിക്കുന്നു. എല്ലാത്തിനേക്കാൾ കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ ഉടുപ്പിന്റെ അറ്റം ഞാനൊന്ന് ചുംബിച്ചോട്ടെ? അത് നിന്നെ അനുവദിക്കൂടോണിയ. നിന്റെ വസ്ത്രാഞ്ജലം ഇളകുമ്പോഴുള്ള മർമ്മരം തന്നെ എനിക്ക് ധാരാളം. പറയൂ, വേണ്ടത് ചെയ്തോളൂ എന്ന്. എങ്കിൽ നിനക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും. ഈ നോട്ടത്തിലൂടെ നീ എന്നെ കൊല്ലുകയാണെന്ന കാര്യം നിനക്കറിയാമോ?
1: വാതിൽ തുറക്കൂ, ദയവ് ചെയ്ത് വാതിൽ തുറക്കൂ.
0: ഈ വീട്ടിൽ ആരുമില്ല, വീട്ടുടമസ്ഥ പുറത്തു പോയിരിക്കുകയാണ്. ഇങ്ങനെ വിളിച്ചു പോകുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല.
1: താക്കോൽ എവിടെയാ? ആഭാസ, വാതിൽ തുറക്ക്! അയ്യോ, വേഗം വാതിൽ തുറക്ക്! വാതിൽ തുറക്കാൻ!
0: എന്റെ കയ്യിൽ നിന്ന് താക്കോൽ എവിടെയോ പോയി. എത്ര ശ്രമിച്ചിട്ടും അത് കണ്ടെത്താനാവുന്നില്ല. തുറക്കാത്ത വാതിൽ!
1: ഇത് ക്രൂരതയാ. ഇത് നിങ്ങൾ മനപ്പൂർവ്വം ഒരുക്കിയൊരു കെണിയാ.
0: നീ ഇപ്പോൾ കെണി എന്നൊരു വാക്കിനെ കുറിച്ച് പറഞ്ഞില്ലേ? അപ്പോൾ ഞാൻ വേണ്ട മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്ന് നീ ഉറപ്പിച്ചു കാണും. സോണിയ വീട്ടിലില്ല, മറ്റാരും മുറികളിലില്ല. നിന്നേക്കാൾ ഇരട്ടി ശക്തി എനിക്കുണ്ട്. എനിക്ക് പേടിക്കാനൊന്നുമില്ല. നീ സ്വന്തം സഹോദരനോ ഒറ്റിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവോ? അല്ലെങ്കിലും ഒരു പുരുഷൻ സ്ത്രീയെ ബലാത്കാരം ചെയ്തു എന്നത് തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നില്ല. കണ്ടോ, എട്ടടി അകലമുണ്ട് നമ്മൾ തമ്മിൽ.
1: നിങ്ങളൊരു ചതിയനാ, ക്രൂരനാ, ദുഷ്ട. നിന്റെ മനസ്സിലിരിപ്പ് മനസ്സിലായി.
0: നീ എന്താണ് തോക്ക് ചൂണ്ടുന്നത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ധോണിയാ, എന്റെ പ്രിയപ്പെട്ടവളെ, തോക്ക് താഴെയിട്.
1: നിങ്ങൾ ഏത് നിമിഷം എന്തും ചെയ്യും. നിങ്ങൾ ചതിയനാ.
0: ഓഹോ, അപ്പോൾ അതാണ് ഉത്തരം. കൊള്ളാം, കാര്യങ്ങളെല്ലാം പാടെ മാറ്റിമറിക്കപ്പെടുന്നു. നീ എല്ലാം എനിക്ക് വളരെ എളുപ്പമാക്കി. എന്നാൽ എവിടെ നിന്നാണ് നിനക്ക് തോക്ക് കിട്ടിയത്? എന്താ ഇത് നിനക്ക് റസുമുഖിൻ വച്ചേക്കാൻ തന്നതാണ്? ഇത് എന്റെ പഴയ തോക്കാണല്ലോ. ഞാനത് എത്രയോ തിരഞ്ഞു. ഗ്രാമത്തിൽ വച്ച് നിന്നെ ഞാൻ തോക്കുപയോഗിക്കാൻ പഠിപ്പിച്ചത് വെറുതെ ആയില്ലല്ലോ.
1: ഇത് നിങ്ങളുടെ തോക്കല്ല. വൃത്തികെട്ടവനെ, നിങ്ങൾ നിർദ്ദയം കൊന്ന നിങ്ങളുടെ ഭാര്യയുടെ തോക്ക്. അവരുടെ വീട്ടിൽ നിങ്ങളുടേതായി ഒന്നുമില്ല. നിങ്ങളുടെ ദുരുദ്ദേശത്തിൽ സംശയം തോന്നിയപ്പോ തന്നെ ഞാനത് കൈക്കലാക്കി. ഒരടി മുന്നോട്ട് വെച്ചാൽ ഞാൻ നിങ്ങളെ കൊല്ലും. അതുറപ്പാ, വെടിവെക്കും ഞാൻ.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 55-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും

0: സ്വിഡ്രിഗെയ്ലോഗ്, അനന്തപുരം രവി, ഡോണിയ, കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: വൺ 103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസലുകൾ കേൾക്കാം. കെ എസ് ചിത്രയും ജഗജിത് സിംഗും പാടിയത്.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45.

0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:07. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: Work from home, high salary, ഒരു ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ഇനി കേൾക്കാം കാൽപന്തോളം. ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം.
4: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
5: ചില ടീമുകൾ നോക്കൗട്ട് ഉറപ്പിച്ച, ചില ടീമുകൾ പൂർണ്ണമായും പുറത്തായി കഴിഞ്ഞ, ചില ടീമുകൾക്ക് ഇപ്പോഴും പ്രതീക്ഷ ബാക്കിയുള്ള മറ്റൊരു മത്സര ദിനം കൂടെ പിന്നിട്ടിരിക്കുന്നു ലോകകപ്പിൽ. കടുത്ത പോരാട്ടങ്ങൾ നേടുന്ന ദിവസത്തിന്റെ വിശേഷങ്ങളിലേക്ക്. സ്വിറ്റ്സർലാൻഡ് കാനഡ ഈ ലോകകപ്പിലെ തങ്ങളുടെ 2-ാം ജയത്തോടെ ഗ്രാനിറ്റ് സാക്കയുടെ സ്വിറ്റ്സർലാൻഡിന് നോക്കൌട്ട് ഘട്ടത്തിലേക്ക് പ്രവേശനം. തങ്ങളുടെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ആതിഥേയരായ കാനഡയെയാണ് സ്വിസ്സുകാർ തോൽപ്പിച്ചത്. സ്കോർ 2-1. തോറ്റെങ്കിലും ഒരു സമനിലയും ഒരു ജയവും സ്വന്തമുള്ള കാനഡയും അടുത്ത ഘട്ടത്തിൽ കടന്നു. ആദ്യ പകുതിയിലെ മികച്ച അവസരം വന്നത് സ്വിസ്സിനാണ്. മധ്യനിരയിൽ നിന്ന് തള്ളിക്കിട്ടിയ പന്തുമായി മുന്നോട്ട് കയറിയ എംബോളോ ഗോളടിച്ചെന്ന് തോന്നി. പക്ഷെ ക്ലോസ് റേഞ്ചിൽ വെച്ച് ക്രൂപ്പിയർ കാനഡയെ രക്ഷിച്ചു. 2-ാം പകുതി ഉണർന്നത് സ്വിസ്സിന്റെ ഗോളോടെയാണ്. ജോൺ മൻസാബിയുടെ പാസിൽ റൂബൻ ബർഗാസിന്റെ ഫിനിഷ്. 1-0. 10 മിനിറ്റ് ശേഷം സ്വിറ്റ്സർലാൻഡിന് 2-ാം ഗോൾ കണ്ടു. ആദ്യ ഗോളിന് പിന്തുണ നൽകിയ മൻസാബിയാണ് 2-ാം ഗോൾ നേടിയത്. യഥാർത്ഥത്തിൽ ഗോളിന്റെ ക്രെഡിറ്റ് പാതിയും എംബോളോയ്ക്ക് അവകാശപ്പെട്ടതായിരുന്നു. ഉജ്ജ്വല മെയ്വഴക്കത്തോടെ ബോക്സിൽ പന്ത് വരുതിയിൽ നിർത്തിയ ശേഷം എംബോളോ നൽകിയ പാസാണ് മൻസാബി ഗോളിലെത്തിച്ചത്. 76-ാം മിനിറ്റിൽ സലീബായുടെ അസിസ്റ്റിൽ ഡേവിഡാണ് ആതിഥേയരുടെ ആശ്വാസ ഗോൾ നേടിയത്. അവസാന സ്കോർ 2-1. ബോസ്നിയ ഖത്തർ. ഗ്രൂപ്പ് ബിയിലെ തങ്ങളുടെ മത്സരം ഖത്തറിനെതിരെ 3-1 ജയിച്ച് ബോസ്നിയ ഹെർസഗോവിന അടുത്ത ഘട്ടത്തിൽ കടക്കാനുള്ള സാധ്യതകൾ സജീവമാക്കി. കാനഡയ്ക്കൊപ്പം 4 പോയിന്റുള്ള ബോസ്നിയ ഗോൾ വ്യത്യാസത്തിൽ മാത്രമാണ് 3-ാമത് നിൽക്കുന്നത്. 18-വയസ്സുകാരൻ അലബോഗോവിച്ചിന്റെ തണ്ടർബോൾട്ട് വലങ്കാലൻ ഡ്രൈവിൽ 29-ാം മിനിറ്റിൽ ബോസ്നിയ ലീഡെടുത്തു. 34-ാം മിനിറ്റിൽ ബോസ്നിയയുടെ ആത്മവിശ്വാസം ഉയർത്തി വീണ്ടും ഗോൾ പിറന്നു. ഡെക്കോ പോസ്റ്റിലേക്ക് തൊടുത്തപ്പോൾ എതിർ ഡിഫൻഡർ സുൽത്താൻ അൽബ്രാക്കിന്റെ കാലിൽ തട്ടി സ്വന്തം വലയിൽ കയറി. 2-0. തൊട്ടു പിന്നാലെ അൽബോഗോവിച്ചിന്റെ ഗോൾ ശ്രമം ഗോളിയെ കീഴടക്കിയെങ്കിലും പോസ്റ്റിൽ തട്ടി മടങ്ങി. 1-ാം പകുതി തീരും മുമ്പേ ഖത്തർ ഒരു ഗോൾ മടക്കി. ബോക്സിൽ നിന്നും ഹസൻ ഹൽഫുദൂസിന്റെ ഗോൾ. 2-ാം പകുതിയിൽ രണ്ടു ടീമുകളും ആക്രമണ ഫുട്ബോൾ സജീവമാക്കിയപ്പോൾ ഏതു നിമിഷവും ഗോൾ പിറക്കുമെന്ന് തോന്നി. ഖത്തറിന്റെ, ഹഫീഫിന്റെയും ബോസ്നിയയുടെ ഡെമാർ റോക്കിന്റെയും അടികൾ ഗോളിൽ കലാശിച്ചില്ല. 80-ാം മിനിറ്റിൽ മഹാമിക് ബോസ്നിയയുടെ പട്ടിക പൂർത്തിയാക്കി.

ഇനി ഇവർക്ക് മികച്ച മൂന്നാം സ്ഥാനക്കാരിൽ ഉൾപ്പെട്ട് നോക്കൌട്ടിൽ പ്രവേശിക്കാനുള്ള വർദ്ധിച്ച പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ബ്രസീലും സ്കോട്ട്ലൻഡും തമ്മിലായിരുന്നു അടുത്ത മത്സരം. ഏറെ കാത്തിരിപ്പിന് ശേഷം നെയ്മർ മൈതാനത്തിറങ്ങിയ മത്സരത്തിൽ തുടർച്ചയായി രണ്ടാം കളിയും ജയിച്ച് ബ്രസീലിന് നോക്കൌട്ട് പ്രവേശം. 3-0 കാനറികളുടെ ജയം. 7-ാം മിനിറ്റിൽ തന്നെ വിനീഷ്യസ് ജൂനിയറിന്റെ ഗോളിൽ ബ്രസീൽ മുമ്പിലെത്തി. ഗോൾ കിക്കിനെ തുടർന്ന് വലതുഭാഗത്തേക്ക് നൽകിയ പന്ത് ബോക്സിൽ മക്കനയ്ക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കാതെ പ്രസ് ചെയ്ത റയാനാണ് ഗോളിന്റെ ക്രെഡിറ്റ്. മക്കനയിൽ നിന്ന് പന്ത് രാജിയ റയാൻ ബോക്സിൽ വിനീഷ്യസ് ജൂനിയറിന് നൽകി. വളരെ എളുപ്പത്തിൽ ഗോളിയെ കബളിപ്പിച്ച് വിനീഷ്യസിന്റെ ഗോൾ. ബ്രസീൽ 1-0. അതിവേഗത്തിൽ എതിർ ബോക്സിലേക്ക് നീക്കം നടത്തുന്ന കളി തന്നെ ബ്രസീൽ ഈ മത്സരത്തിലും തുടർന്നു. 22-ാം മിനിറ്റിൽ വിനീഷ്യസ് വീണ്ടും പന്ത് വലയിൽ എത്തിച്ചെങ്കിലും വാറിൽ ഗോൾ റദ്ദു ചെയ്യപ്പെട്ടു. ആദ്യ അരമണിക്കൂറിന് ശേഷം എതിർ ഗോളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയ സ്കോട്ട്ലൻഡ് 3 കോർണറുകൾ നേടിയെടുത്തുവെങ്കിലും ഗോൾ മടക്കാനായില്ല. മറുഭാഗത്ത് 43-ാം മിനിറ്റ് വരെ ഒരടി പോലും ബ്രസീലിന് ഗോളിന് നേരെ തൊടുക്കാനായില്ല. വിനീഷ്യസ്, റയാൻ, കുനിയ തുടങ്ങിയവരുടെ എല്ലാം ശ്രമങ്ങൾ പോസ്റ്റിനെ അകന്ന് അപകടമുണ്ട്.

മിനിറ്റിൽ വിനീഷ്യസ് വീണ്ടും പന്ത് വലയിലെത്തിച്ചെങ്കിലും വാറിൽ ഗോൾ റദ്ദു ചെയ്യപ്പെട്ടു. ആദ്യ അരമണിക്കൂറിന് ശേഷം എതിർഗോളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയ സ്കോട്ട്ലാന്റ് മൂന്ന് കോർണറുകൾ നേടിയെടുത്തുവെങ്കിലും ഗോൾ മടക്കാനായില്ല. മറുഭാഗത്ത് 43-ാം മിനിറ്റ് വരെ ഒരടി പോലും ബ്രസീലിന് ഗോളിന് നേരെ തൊടുക്കാനായില്ല. വിനീഷ്യസ്, റയാൻ, കുനിയ തുടങ്ങിയവരുടെ എല്ലാം ശ്രമങ്ങൾ പോസ്റ്റിനെ അകന്ന് അപകടമുണ്ടാക്കാതെ പുറത്തേക്ക് പോയി. 43-ാം മിനിറ്റിൽ ഫെർഗൂസൺ രണ്ടാം ഗോൾ വഴങ്ങുന്നതിൽ നിന്ന് ഗോൾ ലൈൻ സേവ് നടത്തി സ്കോട്ട്ലൻഡിനെ രക്ഷപ്പെടുത്തി. പക്ഷേ ആശ്വാസത്തിന് അധികം ആയുസുണ്ടായില്ല. പരിക്കു സമയത്ത് വീണ്ടും ബ്രസീൽ ഗോളടിച്ചു. പ്രതിരോധത്തിൽ നിന്നും പന്ത് പൂർണ്ണമായും ക്ലിയർ ചെയ്യാൻ സ്കോട്ട്ലൻഡ് താമസിച്ചപ്പോൾ ബ്രൂണോ ഗ്യുമറസിന്റെ പാസ് ആയാസരഹിതമായി ഹെഡ് ചെയ്ത് വലയിലെത്തിച്ച് വിനീഷ്യസ് ബ്രസീലിന്റെ ലീഡ് ഇരട്ടിയാക്കി. തൊട്ടടുത്ത മിനിറ്റിൽ റയാന് ഗോളടിക്കാൻ അവസരം കിട്ടി. പക്കറ്റയുടെ പാസ് പിടിച്ച് ഗോളിയുമായി മുഖാമുഖം വന്ന റയാൻ നടത്തിയ ശ്രമം സ്കോട്ട്ലൻഡ് ഗോളി ഗോൺ വിഫലമാക്കി. 50-ാം മിനിറ്റിൽ ഡീനിയുടെ ക്രോസിൽ മക്ടോമിനി ഹെഡ് ചെയ്തെങ്കിലും നേരിട്ട് ഗോൾ കീപ്പർ അലിസന്റെ കയ്യിലേക്കായിരുന്നു. 51-ാം മിനിറ്റിൽ പക്വറ്റയുടെ ത്രൂ ബോൾ പിടിച്ച് വിനീഷ്യസ് ഗോളിലേക്ക് കുതിച്ചുവെങ്കിലും ഗൂൺ മറ്റൊരു മികച്ച സേവ് കൂടി പുറത്തെടുത്തു. 60-ാം മിനിറ്റിൽ ബ്രസീൽ 3-ാം ഗോളും അടിച്ചു. സുന്ദരമായ ഗോൾ. ബോക്സിലേക്ക് പന്തുമായി കുതിച്ച ബ്രൂണോ ഗ്യുമറസ് രണ്ട് കളിക്കാരെ കബളിപ്പിച്ച് നൽകിയ പാസ് മത്യാസ് കുനിയ വലയിലേക്ക് എത്തിച്ചു 3-0. 63-ാം മിനിറ്റിൽ ഫെർഗൂസിന്റെ ഫ്രീ കിക്ക് അലിസൺ കോർണർ വഴങ്ങി രക്ഷപ്പെടുത്തി. അടുത്ത നിമിഷം മക്ടോമിനിയുടെ അടിയും അലിസൺ തടഞ്ഞിട്ടു. 76-ാം മിനിറ്റിൽ നെയ്മർ ആദ്യമായി ഇറങ്ങി. പിന്നാലെ രണ്ടു വട്ടം വിനീഷ്യസ് ഹാട്രിക്കിനടുത്തെത്തിയെങ്കിലും നീക്കങ്ങൾ ഗോളിൽ കലാശിച്ചില്ല. അവസാന നിമിഷങ്ങളിൽ വിനീഷ്യസിന്റെ നീക്കങ്ങൾ ഗോളിലെത്താതെ പോയതോടെ മത്സരത്തിൽ 3-0 ബ്രസീൽ വിജയത്തോടെ സമാപനം. മൊറോക്കോ ഹെയ്തി. ഇടയ്ക്ക് രണ്ടു വട്ടം മുമ്പിൽ വന്നുവെങ്കിലും മത്സരഫലം മാറ്റിക്കുറിക്കാനോ മൊറോക്കോയുടെ വഴിമുടക്കാനോ ഹെയ്തിക്ക് കഴിഞ്ഞില്ല. നേരത്തെ തന്നെ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി കഴിഞ്ഞ ഹെയ്തിയെ 2-4 തകർത്ത് മൊറോക്കോ ഗ്രാൻഡ് സ്റ്റൈലിൽ നോക്കൌട്ടിൽ കടന്നു. മൊറോക്കോയെ ഞെട്ടിച്ചുകൊണ്ട് ആദ്യം ഗോളടിച്ചത് ഹെയ്തിയായിരുന്നു. ബൊനായൂനിന്റെ ദേഹത്തു നിന്നും സ്വന്തം വലയിൽ പന്ത് കയറിയപ്പോൾ മൊറോക്കോ പിന്നിൽ പോയി. സമനിലയ്ക്കായി പൊരുതി കയറിയ മൊറോക്കോക്കാർ 39-ാം മിനിറ്റിൽ അത് നേടി. അഷ്റഫി ഹക്കീമിയുടെ ഗോൾ 1-1. 1-ാം പകുതി തീരും മുമ്പേ പിന്നെയും അടിയും തിരിച്ചടിയും കണ്ടു. വിൽസൺ ഇസിദോറിന്റെ അതിശയ ഗോൾ. ബോക്സിന് പുറത്തുനിന്നും വലങ്കാലൻ റോക്കറ്റ്. ഈ ടൂർണമെന്റ് ഇതുവരെ കണ്ട മികച്ച ഗോളുകളിലൊന്ന്. ഹെയ്തി 2, മൊറോക്കോ 1. 1-ാം പകുതിയുടെ പരിക്കു സമയത്ത് മൊറോക്കോ വീണ്ടും സമനില പിടിച്ചു. വലതു വിങ്ങിൽ നിന്നുള്ള ക്രോസിൽ സൈബാരിയുടെ തകർപ്പൻ ഫിനിഷ്. 2-2. ഇടവേളയ്ക്ക് ശേഷം രണ്ടു ടീമുകളും ഗോൾദാഹത്തോടെ കളിച്ചു. പക്ഷേ സ്കോർ ചെയ്തത് മൊറോക്കോ മാത്രമാണ്. റഹീമി 78-ാം മിനിറ്റിലെ ഗോളിലൂടെ അവരെ മുന്നിലെത്തിച്ചു. 89-ാം മിനിറ്റിൽ മറ്റൊരു ഉഗ്രൻ ഫിനിഷിലൂടെ യാസീൻ ആഫ്രിക്കൻ കരുത്തരുടെ ജയം സമ്പൂർണമാക്കുകയും ചെയ്തു. മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക്. ചെക്ക് റിപ്പബ്ലിക്കിനെ മറുപടിയില്ലാത്ത 3 തകർത്ത് മെക്സിക്കോ 1-ാം സ്ഥാനം ഉറപ്പിച്ച് നോക്കൌട്ടിൽ പ്രവേശിച്ചു. 8-ാം മിനിറ്റിൽ ചെക്കിന്റെ വിസിൻസ്കിയുടെ അടി പോസ്റ്റിനെ ഒഴിഞ്ഞുപോകുന്നത് കണ്ടുകൊണ്ടാണ് കളി തുടങ്ങിയത്. 14-ാം മിനിറ്റിൽ വിസിൻസ്കി തന്നെ പ്രതീക്ഷയോടെ മറ്റൊരു ശ്രമവും നടത്തിയെങ്കിലും അതും പാഴായി. 39-ാം മിനിറ്റിൽ മെക്സിക്കോയുടെ ഒരു ശ്രമവും കണ്ടു. പക്ഷേ സാഞ്ചസിന് ഗോളിയെ പ്രയാസത്തിലാക്കാനായില്ല. ഗോളും ജയവും അത്യാവശ്യമായിരുന്നത് ചെക്കിനായിരുന്നുവെങ്കിലും ഗോളടിച്ചത് മെക്സിക്കോയാണ്. അതും ഒരു ഉഗ്രൻ ഗോൾ. ബാക്ക് ലൈനിൽ നിന്ന് ഉയർത്തി നൽകിയ പന്ത് മൈതാനമധ്യത്തിൽ പിടിച്ചെടുത്ത ലോമോ 3 എതിർകളികാരുടെ വളയത്തിൽ നിന്ന് വിദഗ്ധമായി ഷാവോസിന് നൽകുന്നു. ഒറ്റയ്ക്ക് കുതിച്ച ഷാവോസ് എതിർ ഗോളിയെ വിദഗ്ധമായി കബളിപ്പിച്ച് ഗോൾ നേടുന്നു 1-0. 60-ാം മിനിറ്റിൽ മെക്സിക്കോ ലീഡ് ഇരട്ടിയാക്കി. കുതിപ്പിനൊടുവിൽ സാഞ്ചസിന്റെ ശ്രമം ഗോളി തടഞ്ഞിട്ടപ്പോൾ റീബൗണ്ട് വലയിലാക്കി ക്വിനോൺസ് സ്കോർ 2-0. അവസാന 15 മിനിറ്റിൽ പരിചയസമ്പന്നനായ സുപ്രസിദ്ധ ഗോൾ കീപ്പർ ഒച്ചാവോയെ മെക്സിക്കോ കളത്തിലിറക്കി. മെക്സിക്കൻ ഫുട്ബോളിലെ ഈ ഇതിഹാസ താരത്തിന്റെ 6-ാമത്തെ ലോകകപ്പാണിത് എന്ന പ്രത്യേകതയുമുണ്ട്. 93-ാം മിനിറ്റിൽ മെക്സിക്കൻ ജയം രാജകീയമാക്കിയ ഗോൾ പിറന്നു. ഹിമിനസിന്റെ അടി ഗോളി തടുത്തിട്ടപ്പോൾ റീബൗണ്ട് തകർപ്പൻ ഷോട്ടിലൂടെ ഫിഡാൽ വലയിലെത്തിച്ചു 3-0. 3 3 ജയിക്കുകയും 9 നേടുകയും ചെയ്ത ഉജ്ജ്വല ഫോമിലാണ് മെക്സിക്കോയുടെ നോക്കൌട്ട് പ്രവേശം. ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയ. അടുത്ത റൗണ്ട് ഉറപ്പിക്കാൻ സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഒരു സമനില മാത്രം മതിയായിരുന്നു ദക്ഷിണ കൊറിയയ്ക്ക്. ആദ്യ കളിയിൽ ജയം നേടി തുടങ്ങിയ കൊറിയക്കാർ തുടർച്ചയായി 2-ാം കളിയിലും ഒറ്റ ഗോളിന് തോറ്റതോടെ പുറത്താവലിന് വക്കത്തായി. സൌത്ത് ആഫ്രിക്കയ്ക്ക് 1 ജയത്തോടെ അടുത്ത റൗണ്ടിൽ പ്രവേശം. ഇത് അവരുടെ ഫുട്ബോൾ ചരിത്രത്തിലെ ആദ്യത്തേത് എന്ന വിശേഷവുമുണ്ട്. 2 ബോക്സുകളിലേക്കും നിരന്തരമായി പന്തുകയറി ഇറങ്ങിയ കളിയിൽ ധാരാളം ഗോൾ അവസരങ്ങളും പിറന്നു. പക്ഷേ ഒരേ ഒരു ഗോൾ മാത്രമേ പിറന്നുള്ളൂ. 63-ാം മിനിറ്റിൽ മസേക്കയുടെ ഗോൾ. അതാവട്ടെ ചരിത്രമാവുകയും ചെയ്തു. യോഗ്യതയുറപ്പിക്കാനുള്ള സമനിലയ്ക്കായി കൊറിയക്കാർ ആഞ്ഞു പൊരുതാതിരുന്നില്ല. ലീയും ഹാങ്ങുമെല്ലാം തൊടുത്ത എണ്ണം പറഞ്ഞ അടികൾ ആഫ്രിക്കയുടെ കീപ്പർ വില്യംസ് രക്ഷപ്പെടുത്തി. ലീഡ് ഉയർത്താൻ സൌത്ത് ആഫ്രിക്കയ്ക്ക് ലഭിച്ച ശ്രമങ്ങളും പാഴായി. ഒടുവിൽ റഫറി ഫക്കുണ്ടോ ടെല്ലോ ഫൈനൽ വിസിൽ മുഴക്കിയപ്പോൾ സൌത്ത് ആഫ്രിക്കയ്ക്ക് ചരിത്ര നിമിഷം. കൊറിയയ്ക്ക് ചെറിയ പ്രതീക്ഷ ഇപ്പോൾ

ഇപ്പോഴും ബാക്കിയുണ്ട്. അതിനു പക്ഷേ മറ്റു ഗ്രൂപ്പുകളിലെ അവസാന മത്സരങ്ങൾ കഴിയുന്നതുവരെ കാത്തിരിക്കണമെന്ന് മാത്രം. ഇനി ഇന്നത്തെ മത്സരങ്ങളിലേക്കും ടീമുകളുടെ സാധ്യതകളിലേക്കും പോയി വരാം. ഡി ഇ എഫ് ഗ്രൂപ്പുകളിലായി 6 മത്സരങ്ങളാണ് ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ മുതൽ അരങ്ങേറുന്നത്. കുറോസോ ഐവറി കോസ്റ്റ് മത്സരവും ഇക്വഡോർ ജർമ്മനി മത്സരവും ഒരേ സമയം നടക്കുന്നു. ജർമ്മനിയോട് 1-7 ഗോളുകൾക്ക് തകർന്നുകൊണ്ടാണ് കുറോസോയുടെ തുടക്കം. പക്ഷെ ഇക്വഡോറിനെ ഗോൾരഹിത സമനിലയിൽ പൂട്ടിയതോടെയാണ് അവരെ ലോകം കാര്യമായി ശ്രദ്ധിക്കുന്നത്. ഐവറി കോസ്റ്റ് കടുത്ത എതിരാളിയാവും എങ്കിലും കുറോസോയ്ക്ക് ജയം അപ്രാപ്യമൊന്നുമല്ല. മികച്ച ജയം നേടാനാവുന്ന പക്ഷം അടുത്ത ഘട്ടത്തിൽ കടക്കാനുള്ള സാധ്യതയും സജീവമാവും. ഗ്രൂപ്പിൽ രണ്ടാമതുള്ള ഐവറി കോസ്റ്റ് നോക്കൌട്ടിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇക്വഡോറിനെ 90 മിനിറ്റിലെ ഗോളിൽ നിന്ന് മറികടന്ന ഐവറികൾ ജർമ്മനിയോട് തോറ്റതും അവസാന മിനിറ്റിലെ ഗോളിനാണെന്നത് വൈരുദ്ധ്യം. മികച്ചൊരു പ്രകടനം പുറത്തെടുത്ത് സംശയങ്ങളില്ലാതെ അടുത്ത റൌണ്ടിൽ കടക്കുക എന്നതുതന്നെയാവും ഐവറി കോസ്റ്റ് ലക്ഷ്യമെടുത്തത്. ഇക്വഡോറും ജർമ്മനിയും ഏറ്റുമുട്ടുന്ന ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ സമ്മർദ്ദം അത്രയും ഇക്വഡോറിനാണ്. അവർക്ക് വമ്പൻ എതിരാളികളെ മറിച്ചിട്ടാൽ മാത്രം പോരാ ഗ്രൂപ്പിലെ മറ്റു മത്സരത്തിന്റെ ഫലം അനുകൂലമാവുകയും വേണം. ജർമ്മനി ആദ്യമേ തന്നെ നോക്കൌട്ട് ഉറപ്പിച്ചതിനാൽ അവർക്ക് സമ്മർദ്ദമേതുമില്ലാതെ കളിക്കാം. പകരക്കാരുടെ ബെഞ്ചിന്റെ ശക്തി പരീക്ഷിക്കുകയുമാവാം. തുണീഷ്യയും നെതർലാൻഡും തമ്മിലാണ് അടുത്ത മത്സരങ്ങളിൽ ഒന്ന്. 2 വലിയ തോൽവികൾ ഏറ്റുവാങ്ങിയ തുണീഷ്യ പുറത്തായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അഭിമാന ജയം നേടിക്കൊണ്ട് ലോകവേദിയോട് വിട പറയുക എന്നതാവും തുണീഷ്യയുടെ ലക്ഷ്യം. നെതർലാൻഡിന് കൂടുതൽ ഗൌരവതരമാണ് ഈ മത്സരം. തൊട്ടുപിറകിൽ ജപ്പാനും സ്വീഡനും ഉണ്ട് എന്നതാണ് കാര്യം. അതുകൊണ്ട് ആലസ്യമൊന്നുമില്ലാതെ കളിച്ച് ജയിക്കാനാവും നെതർലാൻഡിന്റെ ശ്രമം. ജപ്പാനെതിരെ 2-2 സമനില വഴങ്ങി പരിങ്ങിപ്പോയ ഡച്ചുകാർ സ്വീഡനെ തകർത്ത വിധം കണ്ടാൽ മാത്രം മതി അവരുടെ കരുത്തുബോധ്യമാവാൻ. മധ്യ മുന്നേറ്റ നിരകൾ എണ്ണയിട്ട യന്ത്രം പോലെ ചലിച്ചപ്പോൾ സ്വീഡൻ ആടിയുലഞ്ഞുപോയിരുന്നു. ക്ലബിനായി ഈ സീസണിൽ മങ്ങിപ്പോയ കോഡി ഗാപ്പോ രാജ്യത്തിനായി തിളങ്ങുന്ന പതിവ് തുടർന്ന് ഇരട്ട ഗോളടിച്ചപ്പോൾ പ്രോബിയുടെ ക്രെഡിറ്റിലുമുണ്ട് 2 ഗോൾ. വിർജിൽ വാൻഡൈക്ക് നയിക്കുന്ന പ്രതിരോധം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഗോളിൽ ഷോർട്ട് സ്റ്റോപ്പർ ബർബൂഗൻ സ്വീഡനെതിരെ 5 മിന്നൽ സേവുകൾ നടത്തുകയും ചെയ്തു. ഡച്ചുകാർ മികച്ച കളി പുറത്തെടുക്കുമെന്ന് ഉറപ്പ്. അഭിമാനം സംരക്ഷിക്കാനിറങ്ങുന്ന ടുണീഷ്യയും വിട്ടുകൊടുക്കില്ല എന്ന് തീർച്ച. ഏതായാലും നമുക്ക് നല്ലൊരു കളി കാണാം. ഗ്രൂപ്പിൽ തത്സമയം നടക്കുന്ന ജപ്പാൻ സ്വീഡൻ മത്സരവും ഇതിനോടകം പ്രതീക്ഷകളുടെ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിക്കഴിഞ്ഞു. ജപ്പാന് 4 പോയിന്റ് ഉണ്ട്, സ്വീഡന് 3. വെറും 2 മത്സരങ്ങൾ കൊണ്ട് തന്നെ ജപ്പാൻ ആരും ബഹുമാനിക്കുന്ന സംഘമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നെതർലാൻഡിനെതിരെ 2 പിന്നിൽ നിന്ന് പൊരുതി സമനില പിടിച്ച ഏഷ്യൻ വമ്പന്മാർ തുണീഷ്യയെ നിലം തൊടാൻ അനുവദിക്കാതെ ജയിക്കുകയും ചെയ്തു. പ്രതിരോധത്തിൽ ഇറ്റോ ഇക്കാക്കു ടോമിയാസു ത്രയം എന്ന രീതിയിൽ കളിച്ച ജപ്പാൻ നക്കാമുറ കമാദ ഉയേദ സാന്തോ ഇറ്റോ തുടങ്ങിയവരെല്ലാം ഇറങ്ങുന്ന മുന്നേറ്റ മധ്യനിരകളിൽ ഏറെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. വിങ്ങുകളിലൂടെ ആക്രമിച്ചു കയറുന്ന ഇസാക് ഗോയ്ക്രസ് ദ്വയത്തെ എതിരിടാൻ മധ്യനിരയിൽ നിന്നൊരാളെ പിന്നാക്കം വലിക്കുമോ എന്നേ അറിയാനുള്ളൂ. തുണീഷ്യക്കെതിരായ വമ്പൻ ജയത്തിലൂടെ പണ്ഡിറ്റുകളുടെ സാധ്യതാ ബുക്കിൽ കയറിക്കൂടിയ സ്വീഡൻ പക്ഷേ ഡച്ചു പടയോറ്റത്തിൽ പരിങ്ങിപ്പോയിരുന്നു. മധ്യനിരയിൽ ഗുഡ്ഗുൺസൺ, അയാരി, കാൾസ്ട്രോം, നൈഗ്രൻ, ബെർണാഡ്സൺ എന്നിങ്ങനെ 5 കളിക്കാരെയാണ് സ്വീഡിഷ് കോച്ച് ഗ്രഹാം പോർട്ടർ നിയോഗിച്ചത്. സ്ട്രൈക്കർമാർക്ക് വേണ്ടത്ര പന്തെത്തിക്കുന്നതിൽ മുന്നേറ്റങ്ങൾ പ്രതിരോധിക്കുന്നതിലും പരാജയമായതോടെ ഈ 5 പേരെയും പലവട്ടമായി പിൻവലിച്ചതും കൗതുകമായി. ഏതായാലും ഇത്തവണത്തെ ഫോർമേഷൻ ഏതാവുമെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കാം. ഫോർമേഷൻ എന്തുതന്നെയായാലും മികച്ച ഫലം നിർബന്ധമാണ് സ്വീഡന് എന്നതിൽ തർക്കമില്ല. ഡി ഗ്രൂപ്പിലെ 2 മത്സരങ്ങളും നാളെ രാവിലെ ഇന്ത്യൻ സമയം 7:30. തുർക്കി അമേരിക്കയെ നേരിടുമ്പോൾ അത് പ്രകടനവും പോയിന്റ് പട്ടികയിലെ സ്ഥാനവും കൊണ്ട് രണ്ടറ്റത്തുള്ള ടീമുകളുടെ കളിയായി മാറുന്നു. ലോകകപ്പിന്റെ സഹ ആതിഥരായ അമേരിക്ക നേരിട്ടുള്ള 2 ജയത്തിലൂടെ നോക്കൌട്ടിൽ നേരത്തെ തന്നെ ഇടം ഉറപ്പിച്ചു കഴിഞ്ഞു. തുർക്കിയാവട്ടെ 2 കളിയും തോറ്റ് പുറത്താവുകയും ചെയ്തു. ഏതായാലും വെറുതെ ഒരു കളി കളിക്കാൻ യുണൈറ്റഡ് സ്റ്റേറ്റുകാരോ വെറുതെ അങ്ങ് തോറ്റുപോവാൻ തുർക്കിയോ തയ്യാറാവില്ല എന്ന് തീർച്ചയുള്ളതിനാൽ നമുക്കൊരു തീപാറും പോരാട്ടം പ്രതീക്ഷിക്കാം. ഓസ്ട്രേലിയയും പരാഗ്വേയും തമ്മിലുള്ള കളിയാണ് കളി. 2 കൂട്ടർക്കും ഓരോന്ന് വീതം ജയം, ഓരോന്ന് വീതം തോൽവി, 2 ടീമിനും 3 പോയിന്റും സ്വന്തമായുണ്ട്. ജയിച്ചാൽ നോക്കൌട്ട് സംശയങ്ങളില്ലാതെ ഉറപ്പിക്കാം. തോറ്റാൽ പിന്നെ മികച്ച 3 സ്ഥാനക്കാർക്കുള്ള അവസരത്തിനായി കാത്തു നിൽക്കണം. സമനിലയായാൽ നിലവിലെ ഗോൾ വ്യത്യാസം വെച്ച് ആസ്ട്രേലിയക്കാവും ഗുണം. അതുകൊണ്ട് തോൽപ്പിക്കാൻ പരോഗയും വീണുപോവാതിരിക്കാൻ ഓസീസും പൊരിഞ്ഞു പോരാടുമെന്ന് ഉറപ്പാണ്. ചുരുക്കത്തിൽ ഏതാനും ടീമുകൾക്ക് മടക്ക ടിക്കറ്റും ഏതാനും ടീമുകൾക്ക് മുമ്പോട്ട് പോവാനുള്ള സിഗ്നലും ലഭിക്കുന്ന ഇന്നത്തെ മത്സര ദിനവും ഏറെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കാത്തിരിക്കാം.

0: കൽപ്പന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹാരിസ് നെന്മേനി.
1: സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിൽ പുഷ്പവതി ആലപിച്ച ഗാനങ്ങൾക്ക് റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബിജി പാലിന്റെ സംഗീതം.

0: അതിലധികം പുനരെട്ടുന്ന തങ്കൾ,
1: അതിലധികം പുനരെട്ടുന്ന തങ്കൾ,
0: അതിലും സുന്ദരിനിയും പാവയും,
1: അതിലധികം

సంప్రతి తుల్యము సత్యసంధన కృష్ణను.

എങ്കിലും കുറയ സംശയമിപ്പോൾ എങ്കിലും

ൂഢമന്ത്രമോ സാരമവർക്കൊരു കൂടമത്രമോ ജനനൂനം

0: ബലത്താൽ പോരിൽ അൻപൊടു ജയിച്ചു പോകുന്നു. ആരുമാരും അറിയാത്തൊരു നിക്കിൽ പേരുമാറ്റി വിടവൊന്നു പകർത്തി. അത്തമട്ടു വളവിട്ടു മനത്തു ചിത്രരത്ന ശില കൊണ്ടു പടുത്തു.
1: ആത്മരാഗതമരും മണലും ബഹുപത്മനാഭനുടെ ഭാവിനിയാകുന്ന

0: ഇപ്പോൾ കേട്ടത് മലബാർ രാമൻ നായരും സംഘവും അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ.
1: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 30:05. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യാസ്മിൻ എന്ന ചിത്രത്തിൽ നിന്ന്.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: സി ഐ ഡി എന്ന ചിത്രത്തിന് വേണ്ടി മുഹമ്മദ് റാഫി, ആഷ ബോസ്ലെ, ഷംഷാദ് എന്നിവർ ആലപിച്ചത്. മജ്റൂഫ് സുൽത്താൻപുരിയുടെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു ഒ പി നെയ്യാർ.

ഇനി കേൾക്കാം ലളിതഗാനങ്ങൾ. ആദ്യഗാനം ടി കെ ചന്ദ്രശേഖരൻ ആലപിച്ചത്. രചന അബ്ദുള്ള നന്മണ്ട. സംഗീതം ഹരിപ്പാട് കെ പി എൻ പിള്ള.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലളിതഗാനങ്ങൾ. അടുത്ത ഗാനം വിണ്ണിലെ താരകുമാരി എന്നാരംഭിക്കുന്നു. ആലാപനം ആർ ശ്രുതി, രചന വത്സലൻ കല്ലായി, സംഗീതം അഷ്റഫ് കുരിക്കൾ.

0: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം സമർപ്പിക്കുന്നത്
1: ഹൃദയം ചാലിച്ചു എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചിരിക്കുന്നു കൃഷ്ണചന്ദ്രൻ ഭാവന. രചന ശ്രീധരനുണ്ണി, സംഗീതം ഹരിപ്പാട് KPN പിള്ള.

0: ലളിതഗാനം സമാപിച്ചു. ഇനി കേൾക്കാം പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡൽഹി റിലേ.
1: ഇപ്പോൾ PM ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
2: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. COVID-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ PM ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഈ വിദ്യാ പദ്ധതിയിലെ 2-ാമത്തെ ഉപപദ്ധതി. 9-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3-ാമത്തെ ഉപപദ്ധതി. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4-ാം ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 വരെ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ച പരിമിതി, ശ്രവണ പരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠന സഹായികളാണ് ഈ പദ്ധതിയിലെ 5-ാം ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്

0: തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സര പരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഈ വിദ്യാ പദ്ധതിയുടെ 6-ാമത്തെ ഉപവിഭാഗം. IIT പാൽ എന്നും ഇ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും നീറ്റ് പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ സ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM ഇ വിദ്യാ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 കോടി സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
1: PM ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 4:54. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
3: This is Akashvani, the news read by Subhadra Ramachandran. Commerce and Industry Minister Piyush Goyal has said the Free Trade Agreement FTA with the United Kingdom is the most comprehensive agreement that India has entered into so far. Addressing the India Global Forum IGF UK India Week in London today, Mr. Goyal said sky is the limit in terms of the economic benefits that will flow from the agreement. The minister reached the United Kingdom on a 3-day visit to review the preparedness of both countries for the implementation of the India-UK Comprehensive Economic and Trade Agreement CETA, which will enter into force from July 15. Mr. Goyal added that the agreement will further integrate both countries into global value chains and open new avenues for economic cooperation and growth.
4: The United Kingdom Free Trade Agreement is helping our industry also evolve, go up the ladder, compete with businesses in the United Kingdom, complement businesses in the United Kingdom where we can work together in global value chains, supporting each other's economy and together becoming a force multiplier.
3: India today hosted the 11th BRICS Energy Ministers meeting in Gurugram, Haryana, under its BRICS Chairship 2026. The Ministry of Power said that the meeting brought together energy ministers, vice ministers and senior officials from BRICS member countries to discuss key global energy challenges and strengthen cooperation in the energy sector. It added that the meeting concluded with the adoption of the 11th BRICS Energy Ministers Joint Communique reaffirming cooperation in energy security, sustainability, innovation, resilient infrastructure and capacity building. Railway Minister Ashwini Vaishnav held a review meeting today with senior railway officials where reforms aimed at making Indian railways the preferred mode of freight transport for various types of commodities were discussed. The meeting also highlighted that the success of recently developed specialized wagons for commodities such as cement and salt has demonstrated the importance of designing wagons in accordance with industry operational requirements. Prime Minister Narendra Modi will be on a state visit to Seychelles from 27th to 29th of this month to attend the global jubilee celebrations of the National Day of Seychelles as a guest of honour. Prime Minister last visited Seychelles in 2015. External Affairs Ministry said in a statement that a contingent of the Indian Defence Forces along with 2 Indian Navy ships will participate in the celebrations. During the visit, the Prime Minister will hold talks with the President of Seychelles, Dr. Patrick Hermini, and review the full spectrum of bilateral cooperation and exchange views on regional and international issues of mutual interest. India's newly appointed High Commissioner to Bangladesh, Dinesh Trivedi, formally assumed office today after presenting his credentials to Bangladesh.

0: Bangladeshi President Mohammad Shahabuddin at Bongo Bhavan in Dhaka. Following the credential presentation ceremony at the Presidential Palace, Trivedi visited the Indian Visa Application Center, IVAC, in Dhaka to inspect its operations and interact with officials. Expressing satisfaction over the large number of applicants at the center, the High Commissioner announced the resumption of normal visa operations for Bangladeshi citizens. He said applications for tourist visas will be accepted from the 28th of this month. Venezuela's acting president, Delcy Rodriguez, today said that 164 people have died, 971 others were injured after a pair of powerful quakes rocked the country. The acting president had said earlier that at least 32 people had died after last night's 7.2 and 7.5 magnitude earthquakes and that the toll was expected to rise. Prime Minister Narendra Modi today welcomed Amazon's record investment of $48 billion in India. Mr. Modi met the CEO of Amazon, Andy Jassy, in New Delhi. In a social media post, the Prime Minister said that the investment will create new opportunities for the youth. He added, it shows the growing interest across the world to invest in India. In the ICC Women's T20 World Cup, India will take on Bangladesh in Group A clash at the Emirates Old Trafford at Manchester today. The match is scheduled to begin at 7 p.m. Indian time. And that is the end of this news bulletin.
1: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 9:59
2: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കിയത് ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്. അവതരണം സുവർണ. രക്തദാനം എന്നത് മാനവികതയുടെ അടയാളവും മഹത്തായ ജനസേവനവുമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. സന്നദ്ധ രക്തദാനത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ച രക്തദാതാ ദിനാചരണത്തിന്റെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രക്തദാനത്തിന്റെ സന്ദേശം കൂടുതൽ പേരിലേക്ക് എത്തിക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്നും മന്ത്രി പറഞ്ഞു. പാലാ മുനിസിപ്പൽ ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ മാണി സി കാപ്പൻ MLA അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിയാബിനു മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രജിത പ്രകാശ് പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി. ജില്ലാ മെഡിക്കൽ ഓഫീസർ എൻ പ്രിയ, മുനിസിപ്പൽ കൌൺസിലർ ബിജി ജോജോ, ജില്ലാ TB ഓഫീസർ ഡോക്ടർ ശ്രീജിത് ബാബു, പാലാ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TP അഭിലാഷ്, പാലാ ബ്ലഡ് ഡോണേഴ്സ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം, ജില്ലാ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ TR ബിജു എന്നിവർ സംസാരിച്ചു. വായന മാസാചരണത്തിന് കോട്ടയം ജില്ലയിൽ തുടക്കമായി. കഞ്ഞിക്കുഴി മൗണ്ട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ വായന മാസാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് നിർവഹിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക ബോധത്തെ ഉയർന്ന തലത്തിൽ എത്തിച്ചത് PN പണിക്കർ ആരംഭിച്ച ഗ്രന്ഥശാല പ്രസ്ഥാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അനൌപചാരിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന നിലയിൽ ഗ്രന്ഥശാലകൾ കേരള സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ചരിത്രപരമായ നേതൃത്വമാണ് നൽകിയത്. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധേയ മുന്നേറ്റം സൃഷ്ടിക്കാൻ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് കഴിഞ്ഞെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ അധ്യക്ഷത വഹിച്ചു. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന PN പണിക്കരുടെ സന്ദേശം എക്കാലത്തും പ്രസക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കഥാകൃത്ത് K രേഖ വായന ദിന സന്ദേശം നൽകി. ജാതി മതഭേദങ്ങൾക്കപ്പുറത്തേക്ക് ചിന്തിക്കാനും സാംസ്കാരികമായി ഉയരാനും കേരള സമൂഹത്തിന് കഴിഞ്ഞതിനു പിന്നിൽ വായനയിലൂടെ സ്വാംശീകരിച്ച മൂല്യങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് അവർ പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഹണിജി അലക്സാണ്ടർ വായനദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. രാജ്യത്തിന്റെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങളിൽ ഏറെ പ്രധാനമായ ദേശീയ സെൻസസിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് സംസ്ഥാന മുൻ സെൻസസ് ഡയറക്ടർ ഷീല തോമസ് നിർദ്ദേശിച്ചു. സെൻസസിന്റെ സെൽഫ് എന്യൂമറേഷൻ നടത്തി സംസാരിക്കുകയായിരുന്നു അവർ. രാജ്യത്തെ ഏറ്റവും വലിയ സ്ഥിതി വിവര ശേഖരണമായ സെൻസസിൽ നൽകുന്ന വിവരങ്ങൾ സുരക്ഷിതമാണ്. മുൻകാലത്ത് ഉദ്യോഗസ്ഥരെയും സർക്കാർ സംവിധാനങ്ങളെയും മാത്രം ആശ്രയിച്ച് നടത്തിയിരുന്ന സെൻസസ് നൂതന സാങ്കേതിക വിദ്യകളുടെ പിൻബലത്തോടെ ഇപ്പോൾ എല്ലാവർക്കും അനുഭവവേദ്യമാകുകയാണ്. അതുകൊണ്ട് തന്നെ സ്വയം വിവരങ്ങൾ നൽകുന്ന സെൽഫ് എന്യൂമറേഷന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കണം. ഷീല തോമസ് പറഞ്ഞു. വെള്ളൂരിലെ കേരള റബ്ബർ ലിമിറ്റഡിന്റെ ചെയർപേഴ്സണും മാനേജിംഗ് ഡയറക്ടറുമായ ഷീല തോമസ്, ജില്ലാ സെൻസസ് ഓഫീസറായ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സോളി ആന്റണിയുടെയും മറ്റ് സെൻസസ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് സെൽഫ് എന്യൂമറേഷൻ നടത്തിയത്. സംസ്ഥാന സെൻസസ് ഡയറക്ടറുടെ

0: ഉപഹാരം എ ഡി എം കൈമാറി. അഡീഷണൽ ജില്ലാ സെൻസസ് ഓഫീസർ പി എ അമാനത്ത്, മാസ്റ്റർ ട്രെയിനർ എം അരുൺ, സെൻസസ് ചാർജ് ഓഫീസർ വൈക്കം തഹസിൽദാർ ടി ആർ അഭിലാഷ്, സെൻസസ് ഡയറക്ടറേറ്റ് പ്രതിനിധി സി ടി സാജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് കോട്ടയം ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജൂൺ 11 അരുവിത്തുറ സെയിന്റ് ജോർജ് കോളേജിൽ വെച്ച് വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കായി ഭക്ഷ്യസുരക്ഷാ പരിശീലന ക്ലാസും ഭക്ഷ്യസുരക്ഷാ ക്വിസും നടത്തി. ക്വിസ് മത്സരത്തിൽ അരുവിത്തുറ സെയിന്റ് ജോർജ് കോളേജ് ഒന്നാം സ്ഥാനവും ആലുവ സെയിന്റ് സേവിയേഴ്സ് കോളേജ് രണ്ടാം സ്ഥാനവും നേടി. ഭക്ഷ്യ സംരംഭകർക്കായി സെമിനാറും നടത്തി. ജൂൺ 12 കോട്ടയം കാരിത്താസിൽ നിന്ന് വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജീവനക്കാരും അണിനിരന്ന വാക്കത്തൺ കോട്ടയം ഡിവൈഎസ്പി കെ എസ് അരുൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ എ എ അനസ്, കാരിത്താസ് ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സൈജു പുതുപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. കോട്ടയം താലൂക്ക് ഓഫീസും ബി സി എം കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് ദേശീയ സെൻസസ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ബി സി എം കോളേജിൽ നിന്ന് ആരംഭിച്ച റാലി തിരുനക്കര ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ സമാപിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.
1: ആകാശവാണി കോഴിക്കോട്.
2: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
1: ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. 6:40 ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രഫോർഡ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം. 8:35 സ്പെഷ്യൽ ന്യൂസ് ബുള്ളറ്റിൻ, 8:45 സമാചാർ സന്ധ്യ, 9 ന്യൂസ് അറ്റ് 9, 11 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 2026 ജൂൺ 26 വെള്ളി, നാളെ രാവിലെ 6 വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഇബ്രാഹിം തിക്കോടി. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. പി ഉദയഭാനുവിന്റെ കവിത കടലും കരയും. ആലാപനം കെ ഗിരിജാവർമ്മ. തുടർന്ന് പ്രഭാതഗീതം. ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 ഓപ്പൺ ഫോറം, നഗരമേ നന്ദി. തുടർന്ന് ഡോക്ടർ ദിവ്യശ്രീ കെട്ടി പങ്കെടുക്കുന്ന ആരോഗ്യം അമൂല്യം, പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഗാന്ധിമാർഗം, 7:50 രാഗപരാഗം, 7:55 ഇളയനില, 8:30 ആർട്ട് കഫേ. തുടർന്ന് ലളിതഗാനങ്ങൾ. 9 സുവർണ മലരുകൾ, 9:30 ഇഷൽ മാല, 9:45 ചലച്ചിത്രഗാനങ്ങൾ, 10 NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പ്രോഗ്രാം, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 12:10 12:40 എവർഗ്രീൻ ഡ്യൂറ്റ്സ്, 1 ഗാനോത്സവം, 2:15 തുടർ നാടകം, 2:30 ഗസൽ, 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം, 5 അറബനമുട്ട്, ടി എം മുഹമ്മദ് കുരിക്കളും സംഘവും പങ്കെടുക്കുന്നു, 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ. 6:00, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും. ചക്കയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, സംരംഭക കെ എ ഫാത്തിമ ബീവിയുമായുള്ള അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 യുവവാണി, 8 8:40 ചലച്ചിത്രഗാനങ്ങൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സാഹിത്യരംഗം. ആഖ്യാന സാഹിത്യത്തിന്റെ ആവിഷ്കാര ചാരുതകളെക്കുറിച്ച് കെ സി നാരായണൻ സംസാരിക്കുന്നു. തുടർന്ന് ആൺവൃക്ഷത്തോട് അവൾക്ക് പറയാനുള്ളത്, വി ജെ ജെയിംസിന്റെ കഥ. 10 ബോംബെ എസ് ജയശ്രീയുടെ സംഗീത

സംഗീത കച്ചേരി വിട്ടൽ രാമമൂർത്തി വയലിൻ, നെയ്വേലി ആർ നാരായണൻ മൃദംഗം, എ എസ് ശങ്കർ ഘടം. 11 മണിക്ക് ലളിതഗാനങ്ങൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.

0: സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക കൃഷ്ണപ്രസാദോപാധ്യായ. ആദൌ മുഖ്യാഃ വാർത്താഃ. അദ്യ സംവിധാന ഹത്യാ ദിവസഃ ആചര്യതേ. ആപാതകാലകാലെ ലോകതാന്ത്രിക മൂല്യാനാം രക്ഷയന്ത്രിഭ്യഃ പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ശ്രദ്ധാഞ്ജലിഃ സമർപ്പിതാ. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ വൈശ്വിക സമസ്യാനാം മധ്യേ ദൃഢതര സഹയോഗസ്യ ആവാഹനം കുർവന് ദക്ഷിണ കൊറിയ ദേശസ്യ ജേജു മഞ്ചേ വസുധൈവ കുടുംബകം ഇത്യസ്യ ഉദ്ഘോഷശ്ച അകരോത്. ഭാരതസ്യ ബ്രിക്സ് 2026 ഇത്യസ്യ അധ്യക്ഷതായാഃ അന്തർഗതം ഗുരുഗ്രാമനഗരെ ബ്രിക്സ് ഊർജാമന്ത്രിണാം സമ്മേളനം ആരഭത. വെനെജുവേലാദേശേ ഏകസ്യാനന്തരം അപ്രത്വേന പ്രബല ഭൂകമ്പഃ ആഗതഃ യേന ബഹൂനി ഭവനാനി പതിതാനി ദേശേന ആപാതകാലസ്യ ച ഘോഷണാ കൃതാ. ദക്ഷിണാഫ്രിക്കാദേശഃ പ്രഥമവാരം ഫിഫാ വിശ്വചഷക ക്രീഡായാഃ നോക്കൌട്ട് ഇതി ചരണം പ്രതി അഗച്ഛത്. മോണ്ടേരെ നഗരെ ദക്ഷിണകൊറിയാദേശം ഏകശൂന്യാങ്കാഭ്യാം പരാജയത്. അപ്പി ച അദ്യ സായങ്കാലെ മാഞ്ചെസ്റ്റർ നഗരെ ICC മഹിളാ T20 വിശ്വചഷക ക്രിക്കറ്റ് ക്രീഡായാഃ ഗ്രൂപ്പ് എ ക്രീഡായാം ഭാരതം ബംഗ്ലാദേശേന സഹ ക്രീഡതി. അഥ വാർത്താഃ വിസ്തരേണ. അദ്യ സംവിധാന ഹത്യാ ദിവസഃ ആചേ. പഞ്ചസപ്തത്യുത്തരൈകോനവിംശതിതമേ വർഷേ ജൂന മാസസ്യ പഞ്ചവിംശേ ദിനാങ്കേ യദാ ഭാരതസ്യ സംവിധാനസ്യ പദദലനം ജാതം തദാ കിം ജാതമിതി ഏതദ്ദിനം സ്മാരയതി. ആപാതകാലെ ആധിക്യേന പീഡിതായ പ്രത്യേകസ്മൈ ജനായ ശ്രദ്ധാഞ്ജലിം ദാതും അപി ഏഷഃ ദിവസഃ അസ്തി. ഉപരാഷ്ട്രപതിഃ CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗൃഹമന്ത്രി അമിതഷാഹ ച അദ്യ ആപാതകാലസ്യ കാലെ ലോകതാന്ത്രിക മൂല്യാനാം രക്ഷണാർത്ഥം ദൃഢതയാ സ്ഥിതേഭ്യഃ സർവേഭ്യഃ ശ്രദ്ധാഞ്ജലിം അർപ്പിതവന്തഃ. സാമാജിക പ്രസാര മാധ്യമേ പ്രധാനമന്ത്രിണാ മോദിനാ ഉക്തം യത് ആപാതകാലഃ സംവിധാനസ്യ ഉപരി പ്രത്യക്ഷഃ ആക്രമണഃ ആസീത്. സഹ അവദത് യത് അവസരേസ്മിൻ നാഗരിക സ്വാതന്ത്ര്യസ്യ നിലംബനം അഭിവ്യക്തി സ്വാതന്ത്ര്യസ്യോപരി പ്രതിബന്ധഃ രാജനൈതിക നേതൃണാം പത്രകാരാണാം സാമാജിക കാര്യകർത്തൃണാം ച വന്ദനം അഭവത്. ഭാജപേതി ദലേന അദ്യ ആപാതകാലസ്യ വിഷയ കോൺഗ്രസ് പക്ഷസ്യ ഉപരി പ്രഹാരം കുർവതാ ഭാരതീയ ഇതിഹാസസ്യ കൃഷ്ണോധ്യായഃ ഇത്യുക്തം. നവദേഹലി നഗരസ്യ പാർട്ടി മുഖ്യാലയ പ്രസാര മാധ്യമാൻ സംബോധയൻ ഭാജപേതി ദലസ്യ വരിഷ്ഠ നേത രവിശങ്കര പ്രസാദ അവദത് യത് ആപാതകാലസ്യ താത്കാലിന പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വര്യായാഃ ആസന്ദം രക്ഷിതും ന്യായപാലികായാഃ ഉപരി ആക്രമണം ജാതം. പ്രസാരമാധ്യമാനി പീഡിതാനി. വിപക്ഷസ്യ നേതാരഃ കാരാവാസിനശ്ച കൃതാഃ. ആപാതകാലേ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദി

0: आरभत। यात्रावधौ सः भारत यूके व्यापक आर्थिक व्यापार अनुबन्धस्य अग्रिम मासस्य पञ्चदश दिनाङ्के प्रवृत्तस्य सहचर द्विगुण योगदान सम्मेलनस्य च कार्यान्वयनस्य सज्जतायाः समीक्षां करिष्यति। प्रियाः श्रोतारः, अन्ते क्रीडावार्तासु। विश्व पादकन्दुक क्रीडायाम् अद्य मोंटेरे नगरे दक्षिण कोरिया देशं विरुध्य 1-0 इति अंकाभ्याम् विजयं प्राप्य दक्षिण अफ्रीका प्रथमवारं फीफा विश्व चषकस्य निर्णायक चरणं प्रति प्रविष्टः। समूह अ क्रीडायाम् दक्षिण अफ्रीकायाः कृते एकमात्र गोल इत्युक्ते लक्ष्यभेदनं थापेलो मासेको इत्यनेन कृतम्। भारतदेशं विरुध्य बांग्लादेशः आईसीसी महिला टी20 विश्वचषके अद्य मैनचेस्टर नगरस्थे एमिरेट्स ओल्ड ट्रैफर्ड क्रीडांगणे समूह अ क्रीडायां स्पर्धिष्यते। क्रीडा भारतीय समयानुसारं सायं 7:30 आरप्स्यते। प्रियः श्रोतारः, मुख्यवार्ताः पुनरेकवारम्। अद्य संविधानहत्यादिवसः आचर्यते। आपत्कालकाले लोकतान्त्रिकमूल्यानां रक्षयन्त्रिभ्यः प्रधानमन्त्रिणा नरेन्द्रमोदिना श्रद्धाञ्जलिः समर्पिता। विदेशकार्यमन्त्री डॉ एस जयशंकरः वैश्विकसमस्यानां मध्ये दृढतरसहयोगस्य आवाहनं कृतवान्। भारतस्य ब्रिक्स 2026 इत्यस्य अध्यक्षतायाः अन्तर्गतं गुरुग्रामनगरे ब्रिक्स ऊर्जामन्त्रिणां सम्मेलनम् आरभत। वेनेजुएलादेशे एकस्यानन्तरम् अपरत्वेन प्रबलः भूकम्पः आगतः। इति वार्ताः।
1: സമയം 6 മണി കഴിഞ്ഞ 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ 11-ാമത് യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ആതിഥേയത്വം വഹിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്തെ മുഴുവൻ തരിശു നിലങ്ങളും കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരുൾപ്പെടെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടവരായ 10 അംഗങ്ങൾക്ക് പാർലമെന്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ CP രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി തെലുങ്കുദേശം പാർട്ടി, BJP, കോൺഗ്രസ്, ജാർഖണ്ഡ് മുക്തിമോർച്ച പാർട്ടികളിൽ നിന്നുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തവരിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിൽ 11-ാമത് ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ഇന്ന് ആതിഥേയത്വം വഹിച്ചു. ആഗോള ഊർജ്ജ വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ഊർജ്ജ മേഖലയിലെ സഹകരണം ശക്തമാക്കുന്നതിനുമായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജമന്ത്രിമാരും ഉപമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തതായി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. ഊർജ്ജ സുരക്ഷ, സുസ്ഥിരത, നവീകരണം, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയിലെ സഹകരണം വീണ്ടും ഉറപ്പു നൽകുന്ന സംയുക്ത പ്രഖ്യാപനത്തോടെയാണ് യോഗം സമാപിച്ചതെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് രാവിലെ ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ സന്ദർശിച്ചു. സൌഹാർദ്ദപരമായിരുന്നു കൂടിക്കാഴ്ച. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്നാരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തെയും അനധികൃത കടത്തിനെയും പ്രതിരോധിക്കുന്നതിനും യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ വനം വകുപ്പും പ്രദേശവാസികളും ജനപ്രതിനിധികളുമടക്കം കൂട്ടായ തീവ്രപ്രവർത്തനം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. റാന്നി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ചേർന്ന അവലോകന യോഗത്തിനുശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: സർക്കാർ ഇതിനായി കാര്യക്ഷമമായ പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നതായും ഈ വർഷം

0: തന്നെ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ശ്രമത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഷൂട്ടർമാരുടെ സേവനം ഫലപ്രദമായി വിനിയോഗിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഷൂട്ടർമാരുടെ അഭാവമോ മറ്റോ കാരണം പ്രവർത്തനം നടക്കാത്ത പഞ്ചായത്തുകൾ സർക്കാരിനെ സമീപിച്ചാൽ അതിനുവേണ്ട പരിഹാരം ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കാട്ടാനശല്യത്തിന് ട്രിഞ്ച് ആവശ്യമായ ഇടങ്ങളിൽ സ്ഥാപിക്കുമെന്നും എല്ലായിടത്തും ട്രിഞ്ച് ഫലപ്രദമാകുന്നില്ലെന്ന് മനസ്സിലാക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു.
1: സംസ്ഥാനത്തെ മുഴുവൻ തരിശു നിലങ്ങളും മാപ്പ് ചെയ്ത് കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ കൃഷിരീതികൾ കണ്ടെത്തി നടപ്പാക്കാൻ സർക്കാർ ആലോചിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരത്തെ അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്തിലെ വർഷങ്ങളായി തരിശു കിടന്നിരുന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നതിന്റെ വിതയുത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിഷരഹിത ഭക്ഷണം ഉറപ്പാക്കാൻ എല്ലാവരും തങ്ങൾക്ക് ലഭ്യമായ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. sec.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് ഭവനം സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി റീൽസ് മത്സരം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ ഈ മാസം 30 അത്തരം റീലുകൾ തയ്യാറാക്കി അതത് വ്യക്തികളുടെ സമൂഹ മാധ്യമ പേജുകളിൽ പോസ്റ്റ് ചെയ്യണം. അതിന്റെ ലിങ്ക് 9746239313 നമ്പറിലോ dcwyd@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അയച്ചു നൽകണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
1: വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി നിർണായക നീക്കവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇതിനായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തി. എല്ലാത്തരം വാക്സിനുകൾ, ആന്റി മൈക്രോബയലുകൾ, ക്യാൻസർ പ്രതിരോധ മരുന്നുകൾ എന്നിവ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും. ഇതോടൊപ്പം NDPS നിയമപ്രകാരമുള്ള മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് മരുന്നുകളും ഷെഡ്യൂൾ H2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം മരുന്നുകളുടെ പ്രാഥമിക പാക്കിംഗ് ലേബലിൽ ബാർകോഡോ QR കോഡോ നിർബന്ധമായും പ്രിന്റ് ചെയ്യുകയോ പതിക്കുകയോ വേണം. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ 3 റേഷൻ വിതരണ തോത് ശരാശരി 90%. കഴിഞ്ഞ 7 കാലയളവിൽ 9248 റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: 860 റേഷൻ കടകളും 110 കെ സ്റ്റോറുകളുമാണ് ജില്ലയിലുള്ളത്. മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിൽ 8630 പിങ്ക് കാർഡും 618 AAY കാർഡുമാണ്. 4 സുഭിക്ഷ ഹോട്ടലുകളിലൂടെ 30 ഊണ് നൽകുന്നത്. 1 5 നിരക്കിലാണ് സർക്കാർ സബ്സിഡി. സഞ്ചരിക്കുന്ന റേഷൻ കട മുഖേന 9 ഗോത്രവർഗ ഉന്നതികളിൽ 348 കുടുംബങ്ങൾക്കായി നിലവിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു.
1: രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28 നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃ ശിശു ആശുപത്രിയിൽ നിർവഹിക്കും. ദേശീയ മൃഗരോഗ നിയന്ത്രണ പദ്ധതിയുടെ 8 ഭാഗമായുള്ള കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞം പാലക്കാട് ജില്ലയിൽ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: 20 കന്നുകാലി സെൻസസ് പ്രകാരം പാലക്കാട് ജില്ലയിൽ 1.5 കന്നുകാലികളാണ് ഉള്ളത്. ഇവയുടെ മുഴുവൻ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് ഉറപ്പാക്കുന്നതിനായി മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള 180 സ്ക്വാഡുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഇവർ വീടുകളിലെത്തി കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകും. വൈറസ് രോഗമായതിനാൽ കുളമ്പ് രോഗത്തിന് പ്രത്യേക ചികിത്സ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് ഉറപ്പാക്കണമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു.
1: പ്രശസ്ത നാടക പ്രവർത്തകൻ ആലന്തറ ജി കൃഷ്ണപിള്ളയ്ക്ക് അന്ത്യാഞ്ജലി. ഭൌതികദേഹം ഔദ്യോഗിക ബഹുമതികളോടെ തിരുവനന്തപുരം ഐരൂപ്പാറയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖം മൂലം ഇന്ന് രാവിലെയാണ് ജി കൃഷ്ണപിള്ള അന്തരിച്ചത്. നാടക ചലച്ചിത്ര രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ജി കൃഷ്ണപിള്ളയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിലെ കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITI IMC നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഹ്രസ്വകാല തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വെബ് എഞ്ചിനീയറിംഗ്,

0: സോഫ്റ്റ്വെയർ കോഡിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് തുടങ്ങിയവ കൂടാതെ IMC നേരിട്ട് നടത്തുന്ന AI അധിഷ്ഠിത സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കാണ് പ്രവേശനം. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 1:30 കുറസോവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. നാളെ പുലർച്ചെ 4:30 നടക്കുന്ന മത്സരങ്ങളിൽ ടുണീഷ്യ നെതർലാൻഡ്സുമായും ജപ്പാൻ സ്വീഡനുമായും ഏറ്റുമുട്ടും. ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയും മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക്കിനെയും തോൽപ്പിച്ചു. തിരുവനന്തപുരം നഗരസഭയിൽ സംഘർഷം. LDF കൌൺസിലർമാരുടെ പ്രതിഷേധത്തിനിടെയാണ് സംഘർഷം ഉണ്ടായത്. കൌൺസിലർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് നഗരസഭാ കവാടത്തിന് മുന്നിൽ 2 ദിവസമായി LDF കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ സമരം നടന്നുവരികയായിരുന്നു. സംഘർഷത്തിൽ മേയർക്കും കൌൺസിലർമാർക്കും പരിക്കേറ്റു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ 11-ാമത് യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ആതിഥേയത്വം വഹിച്ചു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്തെ മുഴുവൻ തരിശുനിലങ്ങളും കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കോഴിക്കോട്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രഫോർഡ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം.
2: A rate hike because we have still not changed our stance, and also he looked very confident in terms of the amount of impact it would have on inflation, and our inflation now inching closer to 4% is still within our tolerance band, and primarily it is food inflation. And also he also allayed fears of second round impact of inflation due to rise in prices of energy. So I think I see a positive situation for the Indian economy in terms of even the growth revision downwards is 6.6%, but I think still we have 3 quarters to go, and I would say yes, a lot will also depend on the how the monsoons the coming. So if we have good monsoons, I don't see
3: any reason for us to panic. So how do you see towards today's divergence, you know, large caps rallying while small caps remain flat to negative? In fact, mid cap 100 index shed over half a percent.
2: See Rajesh, I would say primarily if you look at indexes, their behavior and market behavior, I think it also depends on how things what kind of companies, and if you would see in terms of lot of impact we have seen lately also on the IT information technology index or the metal index, and metal primarily because IT, obviously we know for us IT because it is a perception is being built that our companies are a little late in getting into this artificial intelligence game. But I think that is still a perception. It is something which we need to wait and see. And in terms of metals, obviously, yes, world across the prices have been falling. Demand is obviously coming down, and also the prices of metals are always if you look at they are priced in dollar, and with dollar strengthening so that also is a reason for some kind of sell off if you see there.
4: और जो रेट सेंसिटिव सेक्टर्स हैं जैसे ऑटो है, आपको लगता है कि इनमें तेजी की अपेक्षा की जा सकती है? स्पेशली जो आपने अभी बताया, जो RBI गवर्नर ने एक इंडिकेशन दिया है कि इंटरेस्ट रेट्स में बढ़ोतरी नहीं होगी, अभी तक ऐसा कोई इंडिकेशन नहीं है.
2: नहीं सोनू, अगर आपकी बात को मैं आगे बढ़ाऊं तो अगर आप देखेंगे रेट सेंसिटिव सेक्टर्स हैं तो बैंकिंग है, जैसे फाइनेंशियल है, NBFCs है, नॉन बैंकिंग फाइनेंशियल कंपनीज हैं, तो उनमें अभी भी तेजी दिखाई दे रही है. और जहां तक ऑटो कंपनीज की बात है तो उनमें भी डिमांड बहुत बनी हुई है, एग्रेसिव डिमांड है ऑटो जो अभी भी हमारे पास आंकड़े आ रहे हैं तो उसमें
3: कहीं 2.3%
2: या सो आई डोंट सी दैट एंड
4: सो उनके लिए तो एक

0: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി മൾജി ലാഭമഴ 4-day സെയിൽ.
1: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, എസി, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
0: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
2: കൈതപ്രത്തിന്റെ രചനയിലും സംഗീതത്തിലും മഞ്ചരി ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ദൈവനാമത്തിൽ.

0: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈജിയിലേക്ക് പോകാം.
1: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ ഈ ഓഫർ ജൂൺ 28 വരെ.
2: ഗാനകേളി സമാപിച്ചു. ഗാനകേളി.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
4: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
5: വെനീസിയ ബാത്വേർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
6: ബെനീസിയ ബാത്വേഴ്സ്.
7: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
6: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
8: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
9: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
10: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
11: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം.

0: സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി നിർണായക നീക്കവുമായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തി. ഇന്ത്യയുടെ റഫാൽ യുദ്ധവിമാനങ്ങളുടെ എണ്ണം 36 പകരം 32 അവകാശപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. കർഷകരും വനം വകുപ്പും പഞ്ചായത്തുകളും ഉൾപ്പെടെ എല്ലാവരുടെയും തീവ്രമായ പരിശ്രമമുണ്ടായാൽ വന്യജീവി സംഘർഷം വലിയൊരളവ് വരെ പരിഹരിക്കാൻ കഴിയുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്തെ മുഴുവൻ തരിശു നിലകളും മാപ്പ് ചെയ്ത് കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം നഗരസഭയിൽ സംഘർഷം. LDF കൌൺസിലർമാരുടെ പ്രതിഷേധത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. തിരുവനന്തപുരത്ത് കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനായി കാറോട് ഗ്രാമപഞ്ചായത്തിൽ 128 കുടുംബങ്ങൾക്കായി നിർമ്മിച്ച പാർപ്പിട സമുച്ചയത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. തിരുവനന്തപുരത്തെ മന്നൂർക്കോണം, ചെറുവക്കോണം, ചിറ്റിപ്പാറ ഉന്നതികൾ മന്ത്രി KA തുളസി സന്ദർശിച്ചു. മേഖലയിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനവും വികസന പദ്ധതികളുടെ പുരോഗതിയും വിലയിരുത്തുന്നതിന്റെ ഭാഗമായായിരുന്നു സന്ദർശനം. കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITI IMC നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഹ്രസ്വകാല തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വെബ് എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ കോഡിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് തുടങ്ങിയവ കൂടാതെ IMC നേരിട്ട് നടത്തുന്ന AA അധിഷ്ഠിത സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കുമാണ് പ്രവേശനം. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ടോസ് നേടിയ ബംഗ്ലാദേശ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

0: ആകാശവാണി 103.6 റിയൽ എഫ്എം. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷൽ സന്ദർശനത്തിന് ശനിയാഴ്ച തുടക്കമാകും. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിനായി രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ ഇതുവരെ ഒപ്പുവച്ചതിൽ വെച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് UK സ്വതന്ത്ര വ്യാപാര കരാറെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വ്യാജമരുന്നുകളുടെ വ്യാപനം തടയുന്നതിനായി 1945 ഡ്രഗ്സ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തി ആരോഗ്യമന്ത്രാലയം. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഫിഫ ലോകകപ്പിൽ ഇന്ന് ക്യൂറസാവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ടോസ് നേടിയ ബംഗ്ലാദേശ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടതും വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതുമായ 10 രാജ്യസഭാംഗങ്ങൾക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പാർലമെന്റ് മന്ദിരത്തിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, തമിഴ്നാട്, ഒഡീഷ, ഗുജറാത്ത്, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തവരിൽ ഉൾപ്പെടുന്നു. സീഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 27 മുതൽ 29 വരെ സീഷൽസ് സന്ദർശിക്കും. വിശദാംശങ്ങളിലേക്ക്.
3: 2015 ഇതിനു മുൻപ് പ്രധാനമന്ത്രി സീഷൽസ് സന്ദർശിച്ചത്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി സീഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിന്റെ സാധ്യതകൾ വിലയിരുത്തുകയും ചെയ്യും. കൂടാതെ പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ഇരുവരും കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കും. സീഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ആവശ്യകത അടിവരയിട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വൻ ആയുധവൽക്കരണത്തിനും ഉയർന്ന വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിനും സമൂഹമാധ്യമ യുഗത്തിന് അനുയോജ്യമായ രാഷ്ട്രീയത്തിനുമാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദക്ഷിണ കൊറിയയിൽ ജേജു ഫോറം ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സുസ്ഥിരത ഉറപ്പാക്കാനും കൃത്യമായ അജണ്ടകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുമെന്നും പറഞ്ഞു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് താങ്ങാനാകുന്നതും വിശ്വസനീയവുമായ ഊർജ്ജം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. ഗുരുഗ്രാമിൽ നടന്ന 11th ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക സാമൂഹിക പുരോഗതിക്കും മനുഷ്യ വികസനത്തിനും ഊർജ്ജം നിർണായകമാണ്. ഭാവിക്ക് അനുയോജ്യമായ ഊർജ്ജമേഖല കെട്ടിപ്പടുക്കുന്നതിനായി ഇന്ത്യ പുനരുപയോഗ ഊർജ്ജശേഷി, സ്മാർട്ട് ഗ്രിഡ് അടിസ്ഥാന സൌകര്യങ്ങൾ, ഊർജ്ജ സംഭരണ സംവിധാനങ്ങൾ എന്നിവ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ശ്രീ ഖട്ടർ വ്യക്തമാക്കി. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ 164 പേർ മരിച്ചു. 971 പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടുത്ത ദുഃഖം രേഖപ്പെടുത്തി. ഇന്ത്യ ദുരന്തബാധിതർക്കൊപ്പം നിലകൊള്ളുന്നുവെന്നും വെനസ്വേലയ്ക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു.

0: ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടു. വ്യാജമരുന്നുകളുടെ വ്യാപനം തടയാനും സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുമായി 1945 ഡ്രഗ്സ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി. ഇതോടെ ഷെഡ്യൂൾ H2 കൂടുതൽ മരുന്നുകൾ ഉൾപ്പെടും. വാക്സിനുകൾ, ആന്റി മൈക്രോവെയിലുകൾ, ക്യാൻസർ പ്രതിരോധ മരുന്നുകൾ എന്നിവ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും. ഇതോടൊപ്പം NDPS നിയമപ്രകാരമുള്ള മരുന്നുകളും സൈക്കോട്രോപിക് മരുന്നുകളും ഷെഡ്യൂൾ H2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മരുന്നുകളുടെ പ്രാഥമിക പാക്കിംഗ് ലേബലിൽ ബാർകോഡോ QR കോഡോ പ്രിന്റ് ചെയ്യുകയോ പതിക്കുകയോ വേണം. ഇന്ത്യയിൽ $48 ബില്യൺ റെക്കോർഡ് നിക്ഷേപം നടത്താനുള്ള ആമസോണിന്റെ തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ആമസോൺ CEO ആന്റി ജാസിയുമായി പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഈ നിക്ഷേപം യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള യുദ്ധരീതികളാണ് രാജ്യത്തിന്റെ സുരക്ഷയെ ഇനി നിർവചിക്കുകയെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം ടെക്നോളജി, ബഹിരാകാശ ഗവേഷണം എന്നിവ ഭാവി സുരക്ഷയിൽ നിർണായക പങ്കുവഹിക്കും. ന്യൂഡൽഹിയിലെ നാഷണൽ ഡിഫൻസ് കോളേജിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെയും വിദ്യാർത്ഥികളെയും അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സങ്കീർണമായ ആഗോള സാഹചര്യങ്ങളിലെ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുന്നതിന് ഇന്ത്യ സാങ്കേതിക വിദ്യയ്ക്ക് മുന്നേ സഞ്ചരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യയുടെ റഫാൽ യുദ്ധവിമാനങ്ങളുടെ എണ്ണം 36 പകരം 32 അവകാശപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഈ വീഡിയോ വ്യാജമാണെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് വ്യക്തമാക്കി. ഇന്ത്യ ഇതുവരെ ഒപ്പുവച്ചതിൽ വെച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് UKയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കരാറിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങളുടെ കാര്യത്തിൽ ആകാശമാണ് പരിധിയെന്ന് ഇന്ന് ലണ്ടനിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറം UK-India Week അഭിസംബോധന ചെയ്യവേ ശ്രീ ഗോയൽ പറഞ്ഞു.
2: We see the United Kingdom Free Trade Agreement as helping our industry also evolve, go up the ladder, compete with businesses in the United Kingdom wherever we compete with them, complement businesses in the United Kingdom where we can work together in global value chains, supporting each other's economy, and together becoming a force multiplier to support the global economy.
0: വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വന്യജീവി ആക്രമണത്തിന്റെ നഷ്ടപരിഹാര തുകയിൽ വർദ്ധനവ് വരുത്തുന്ന കാര്യം പരിശോധിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നതിന് കേന്ദ്ര സർക്കാരാണ് അനുമതി നൽകേണ്ടതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് കേരളം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തോട് ആവശ്യപ്പെടും. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്ക പരിഹരിക്കുന്നതിനായി ചേർന്ന വകുപ്പുതല യോഗത്തിലാണ് ഇക്കാര്യം ചർച്ച ചെയ്തത്. ഈ വിഷയത്തിൽ തുടർ നടപടികൾ തീരുമാനിക്കുന്നതിനായി ഈ മാസം 30 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരാനും തീരുമാനിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 1:30 ക്യുറസാവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. നാളെ പുലർച്ചെ 4:30 നടക്കുന്ന മത്സരങ്ങളിൽ ടുണീഷ്യ നെതർലൻഡ്സുമായും ജപ്പാൻ സ്വീഡനുമായും ഏറ്റുമുട്ടും. തുർക്കിയെ USA, പാരാഗ്വേ ഓസ്ട്രേലിയ മത്സരങ്ങൾ രാവിലെ 7:30. ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെയും മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക്കിനെയും തോൽപ്പിച്ചു. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം മാഞ്ചസ്റ്ററിൽ ആരംഭിച്ചു. ടോസ് നേടിയ ബംഗ്ലാദേശ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 5 കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 നടക്കും. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ മൈ GOV, നമോ ആപ്പ് അല്ലെങ്കിൽ 1800

0: 1 1 7 8 00 00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. 2026 ദേശീയ അധ്യാപക പുരസ്കാരത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അപേക്ഷ ക്ഷണിച്ചു. ദേശീയ അവാർഡ് പോർട്ടൽ വഴി അടുത്ത മാസം 10 വരെ നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷൽ സന്ദർശനത്തിന് ശനിയാഴ്ച തുടക്കമാകും. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിനായി രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ ഇതുവരെ ഒപ്പുവച്ചതിൽ വെച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് UKയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വ്യാജമരുന്നുകളുടെ വ്യാപനം തടയുന്നതിനായി 1945 ഡ്രഗ്സ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തി ആരോഗ്യ മന്ത്രാലയം. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഫിഫ ലോകകപ്പിൽ ഇന്ന് ക്യുറസാവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ടോസ് നേടിയ ബംഗ്ലാദേശ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: മഴയും ചായയും പിന്നെ OTT ഒരു സൂപ്പർ സിനിമയും.
2: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ
1: രസം നാലിരട്ടി.
2: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ? വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ട് ബൈ മൈ ജി ലാഭമഴ.
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
3: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: The Real FM 103.6.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
2: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ഇളയ നില സമർപ്പിക്കുന്നത്
4: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിനായി ശനിയാഴ്ച പുറപ്പെടും. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിനായി രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ പ്രവർത്തിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ ഇതുവരെ ഒപ്പുവച്ചതിൽ വച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് UKയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്തെ മുഴുവൻ തരിശു നിലങ്ങളും മാപ്പ് ചെയ്ത് കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, വയനാട് ജില്ലകളിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്ന് രാത്രി 11:15 ഗുരുവായൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ 16128 ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് തൃശൂർ പാലക്കാട് പൊള്ളാച്ചി ഡിണ്ടിഗൽ വഴി സർവീസ് നടത്തും. കഴക്കൂട്ടം ഗവൺമെൻറ് വനിതാ ITI IMC നേതൃത്വത്തിലുള്ള വെബ് എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ കോഡിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, IMC നേരിട്ട് നടത്തുന്ന AI അധിഷ്ഠിത സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്നിവയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ടോസ് നേടിയ ബംഗ്ലാദേശിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി രാത്രി 10 മണിക്ക്.

0: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും,
0: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: അനസ് അബൂബക്കർ ചിത്രകാരനാണ്, സംഗീതജ്ഞനാണ്, വിദ്യാർത്ഥിയുമാണ്. അനസിന് ചിത്രകല പാരമ്പര്യ തുടർച്ചയെന്നോണം കൈവന്നത്. തന്റെ ജീവിത പരിസരങ്ങളിൽ നിന്നുള്ള വിഹ്വലതകളെ, അനുഭവങ്ങളെ എല്ലാം ചായങ്ങളിലേക്ക് ആവാഹിക്കുന്നു ഈ യുവാവ്. കോഴിക്കോട്ടുകാരനായ അനസ് അബൂബക്കർ തന്റെ കലാജീവിതത്തെപ്പറ്റി സംസാരിക്കുന്നു ഇന്നത്തെ ആർട്ട് കഫേയിൽ.
4: ഹായ്, ഐ എം അനസ് അബൂബക്കർ. കോഴിക്കോട് ജില്ലയിലെ ചെലവൂർ എന്ന സ്ഥലമാണ് എൻ്റെ സ്വദേശം. ഞാനൊരു വിഷ്വൽ ആർട്ടിസ്റ്റാണ്, അതേപോലെ തന്നെ മ്യൂസിക് സ്റ്റുഡൻറ്റുമാണ്. ഗവൺമെൻറ് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് തൃശ്ശൂരിൽ നിന്നും BFA പെയിൻറ്റിങ്ങിൽ ഗ്രാജുവേറ്റ് ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ കറൻ്റ്ലി ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ MFA പെയിൻറ്റിങ് സ്റ്റുഡൻ്റാണ്. ചിത്രകല ചെറുപ്പം മുതലേ തന്നെ കൂടെയുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദർ എല്ലാ ദിവസവും രാവിലെ ഇരുന്ന് കാലിഗ്രഫി ചെയ്യുമായിരുന്നു. ഒരു പേജ് സൈഡിൽ ബോർഡറൊക്കെ വരച്ച് ഖുറാൻ്റെ ഓരോ പേജസ് ഓരോ ദിവസമായിട്ട് ഇങ്ങനെ എഴുതുമായിരുന്നു. അപ്പോൾ അവിടെ മുതലേ ആ പാറ്റേൺസിൻ്റെ ഇൻസ്പിറേഷനും ഒക്കെ എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ആൾ മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഫാദർ ഒരു ചിത്രകാരനായിരുന്നു, ചെറുപ്പത്തിൽ ഒരുപാട് വരച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. കുറേ ഫിഗേഴ്സ് ആയിരുന്നു വരയ്ക്കാറുണ്ടായിരുന്നത്. ഫാമിലിയിൽ അത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി ഉള്ളതുകൊണ്ടാവണം ഞാനും ചിത്രകലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. +2 ഒക്കെ കഴിഞ്ഞ സമയത്താണ് ഞാൻ കൂടുതൽ ചിത്രകല പ്രാക്ടീസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. BR എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് വിസ്മയം കോളേജിൽ ചെന്നപ്പോഴാണ് ഒരു ഫൗണ്ടേഷൻ കിട്ടുന്നത്, പെർസ്പെക്റ്റീവും ലൈൻസ് ഫോംസിനെ കുറിച്ചൊക്കെ ഉള്ളത്. പിന്നെ ഞാൻ അവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ BR ജോയിൻ ചെയ്തു. അപ്പോൾ അവിടുന്നുള്ള ഫൗണ്ടേഷൻ ക്ലാസ്സസ് എന്നെ ശരിക്കും ഫൈൻ ആർട്സ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള അതിനുള്ളൊരു പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ഫൗണ്ടേഷൻ ക്ലാസ്സസും അവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ ഗൈഡൻസും എന്നെ ഫൈൻ ആർട്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. 3rd സെം കഴിയും BR ഡ്രോപ്പ് ചെയ്ത് ഗവൺമെൻറ് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് തൃശ്ശൂരിലേക്ക് BFA പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാനുണ്ടായിട്ടുള്ളത്. പിന്നെ അവിടുത്തെ 4 വർഷത്തെ

0: എഫ് എ പെയിൻറ്റിങ്ങിലുള്ള പ്രാക്ടീസും, അതേപോലെ തന്നെ കറൻ്റ്ലി ഇപ്പോൾ ജാമിയ മില്ല ഇസ്ലാമിയയിൽ പെയിൻറ്റിങ്സ് പഠിക്കുന്നതിലുള്ള പ്രാക്ടീസും ഒക്കെ എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവുകളാണ്. മെറ്റേണൽ സൈഡിൽ നിന്നാണ് എനിക്ക് മ്യൂസിക് കിട്ടുന്നത്. ആക്ച്വലി ചെറുപ്പം മുതലുള്ള മാലപ്പാട്ട്, മാപ്പിളപ്പാട്ട് ഒക്കെ പാടിയിട്ടുള്ള ശീലവും കേട്ടിട്ടുള്ള ശീലവും ഒക്കെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു 10th standard കഴിഞ്ഞപ്പോഴാണ് ഞാൻ കർണാടക ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട് സജിത മാമിൻ്റെ അടുത്ത് കോഴിക്കോട് തന്നെ ജോയിൻ ചെയ്യുന്നത്. കുറച്ച് കാലം അവിടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു. പിന്നെ ഞാൻ ഹിന്ദുസ്ഥാനി പഠിക്കാൻ വേണ്ടിയിട്ട്, ഹാർമോണിയം പഠിക്കാൻ വേണ്ടിയിട്ട് റഫീഖ് മാഷ് എടുത്ത് കോഴിക്കോട് കീബോർഡിസ്റ്റാണ്, അവരെടുത്ത് ജോയിൻ ചെയ്തു. ഹാർമോണിയം എനിക്ക് തോന്നുന്നു ഞാനൊരു 4 ഉസ്താദുമാരെടുത്ത് പഠിച്ചിട്ടുണ്ട്. എന്നാലും പൂർണ്ണമല്ല, ബേസിക്സ് പഠിച്ച് പിന്നെ ഷിഫ്റ്റ് ചെയ്യായിരുന്നു. അബ്ബാ ഖരാനയിലെ ഉസ്താദ് ഹാരിസ് ഭായിൻ്റെ അടുത്ത് കുറച്ച് കാലം പഠിച്ചു. പിന്നെ പണ്ഡിത് ദീപക് മറാത്തയുടെ അടുത്ത് കുറച്ച് കാലം പഠിച്ചു. കുന്നമംഗലത്തുള്ള ഉബൈദ് മാഷിൻ്റെ അടുത്ത് കുറച്ച് കാലം പഠിച്ചു. തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഗായകി മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു താമസവും ഒക്കെ. അപ്പോൾ അവിടെയുള്ള ഗുരുക്കന്മാരുടെ കൂടെ ഉള്ള സഹവാസം എന്നെ ഒരുപാട് മ്യൂസിക്കിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നികിത നടരാജൻ മാമിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് കാലം ഹിന്ദുസ്ഥാനി വോക്കൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അവിടുന്നും ഗ്രാജുവലി ഞാൻ സിത്താർ എന്ന ഇൻസ്ട്രുമെൻറ്റിനെ കേട്ട് കേട്ടും അതിനോടുള്ള ഇഷ്ടം കൂടി കൂടി വരികയും സിത്താർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. പോൾസൺ കെജെ കേരളത്തിലെ പ്രശസ്തനായ സിത്താർ വാദകനാണ്. ഒരുപാട് ഫിലിമിലും കച്ചേരികളും ഒക്കെ ആയിട്ട് നിരന്തരം വേദികൾ പങ്കിടുന്ന വ്യക്തി കൂടിയാണ്. അവരുടെ അടുത്തായിരുന്നു സിത്താറിൻ്റെ ആദ്യ പാഠങ്ങൾ ഞാൻ പഠിക്കുന്നത്. പിന്നെ ഡൽഹിയിലേക്ക് മാറിയതിന് ശേഷം ഇപ്പോൾ പണ്ഡിത് സൗമിത്ര താക്കൂറിൻ്റെ അടുത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു സിത്താർ. റീസെൻ്റ്ലി കേരള ലളിതകല അക്കാദമിയുടെ കണ്ടംപററി സോളോ ആർട്ട് എക്സിബിഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഡെസിബെൽസ് ഓഫ് ദി ഇൻവിസിബിൾ എന്ന ടൈറ്റിൽ എൻ്റെ ഏകാംഗ കലാ പ്രദർശനം ഇവിടെ കോഴിക്കോട് ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ വെച്ച് നടക്കുകയുണ്ടായി. ആസ് എ വിഷ്വൽ ആർട്ടിസ്റ്റ് ഇതെൻ്റെ 5th കലാ പ്രദർശനമാണ്. ഇതിനു മുമ്പേ ഒരു സോളോ എക്സിബിഷനും ബാക്കി ഗ്രൂപ്പ് എക്സിബിഷൻസും ആണ് നടന്നിട്ടുണ്ടായിട്ടുള്ളത്. ഈ എക്സിബിഷൻ്റെ കോണ്ടെക്സ്റ്റ് 2 ധ്രുവങ്ങളിലാണ് നടക്കുന്നത്. ടൈറ്റിൽ പറയും പോലെ തന്നെ ഡെസിബൽസ് ഓഫ് ദി ഇൻവിസിബിൾ. ഈ ഡെസിബൽ എന്ന് പറയുന്നത് സൗണ്ടിൻ്റെ ഒരു അളവുകോലാണല്ലോ. ഒരു ഫ്രീക്വൻസിയുടെ മുകളിലുള്ള സൗണ്ട്സ് നമുക്ക് കേൾക്കാനാവില്ല, അതുപോലെ അതിൻ്റെ താഴെയുള്ളത് നമുക്ക് കേൾക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അനുഭവിക്കാൻ നമ്മുടെ പരിമിതികൾക്കപ്പുറമുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മളെ പരിമിതിയിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളും രണ്ടും ഡിസ്കസ് ചെയ്യുന്ന ഒരു മെർജിങ് പോയിന്റാണ് ഡെസിബൽസ് ഓഫ് ദി ഇൻവിസിബിൾ. വളരെ പെരിഫറലായിട്ടുള്ള സംഘർഷങ്ങളും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ആത്മസംഘർഷങ്ങളും അതിൽ നിന്നുണ്ടായിട്ടുള്ള ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ എല്ലാം ഈ സ്പേസിൽ ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതലായും വാട്ടർ കളർ, ചാക്കോൾ, ഓയിൽ പെയിൻറ്റിങ്, അക്രിലിക് പിന്നെ പലതരം മെറ്റീരിയൽസ് ഞാൻ പരീക്ഷിക്കാറുണ്ട്. ഈ എക്സിബിഷനിൽ എനിക്ക് തോന്നുന്നു കൂടുതലും വാട്ടർ കളർ, നാച്ചുറൽ പിഗ്മെൻറ്റ്സ് പിന്നെ ചാക്കോളൊക്കെയാണ്, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വർക്കുകളാണ്. ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട്ടുകാരുടെ കലയോടുള്ള സമീപനം എന്നെ വളരെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. ചിത്രകലയാവട്ടെ, സംഗീതമാവട്ടെ, ഇപ്പോഴും എൻ്റെ നാട്ടിലൊക്കെ തട്ടുംപുറത്ത് എന്നും വൈകുന്നേരങ്ങളിൽ മുംബൈയുടെ ഗസലുകളും റഫി സാബിൻ്റെ ഗസലുകളും മെഹദി ഹസൻ സാബ്, ഗുലാം അലി എല്ലാവരുടെയും ഗസലുകളൊക്കെ ഇന്നും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പേസ് കൂടുതലാണ്.
1: ചിത്രകാരനും സംഗീതജ്ഞനുമായ അനസ് അബൂബക്കർ തന്റെ കലാജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
4: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ,
3: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
4: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിലെത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിലെ ആദ്യ ഗാനം യൂസഫ് അലി കിശോരിയുടെ വരികൾക്ക് ഈണം നൽകി പാടിയത് യേശുദാസ്. ചിത്രം സഞ്ചാരി.

0: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷമെത്തി മൈജി ലാപ്മഴ 4-day സെയിൽ.
1: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, എസി, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
0: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
2: സുവർണമലരുകളിൽ ഇനി യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം. ചിത്രം ധന്യ. രചന യൂസഫലി കച്ചേരി. സംഗീതം ജെറി അമൽദേവ്.

0: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈജിയിലേക്ക് പോകാം.
1: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ ഈ ഓഫർ ജൂൺ 28 വരെ.
2: യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചാമരം, രചന പൂവച്ചൽ ഖാദർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: യേശുദാസ്, പി സുശീല എന്നിവർ പാടിയ ഗാനം ചിത്രം ഇതിഹാസം. ലക്ഷ്മണൻ പാപ്പനംകുടിൻ്റെ രചനയ്ക്ക് കെ ജെ ജോയിയുടെ സംഗീതം.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ബിച്ചു തിരുമലയുടെ രചനയ്ക്ക് രവീന്ദ്രന്റെ സംഗീതം, യേശുദാസ് പാടിയ ഗാനം, ചിത്രം തേനും വയമ്പും.

0: സുവർണ മലരുകൾ.
1: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
3: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
4: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
5: ആകാശവാണി 103.6 റിയൽ FM. അല്പസമയത്തിനുള്ളിൽ ന്യൂസ് അറ്റ് 9 ഡൽഹി.

0: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.
1: നീതിയും നിയമവും ഇന്ത്യൻ ഭരണഘടനയെയും നിയമങ്ങളെയും മുൻനിർത്തി സംസാരിക്കുന്നു അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
2: നമുക്കറിയാം, ക്രിമിനൽ നടപടി നിയമസംഹിതയിലെ 1-ാം ഷെഡ്യൂളിലെയോ അല്ലെങ്കിൽ നിയമപ്രാബല്യമുള്ള മറ്റ് നിയമങ്ങളിലോ കൊടുത്തിട്ടുള്ളതും പോലീസിന് വാറന്റ് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാവുന്നതുമായ കുറ്റകൃത്യങ്ങളെ കോഗ്നൈസബിൾ കുറ്റകൃത്യങ്ങളെന്നും കുറ്റകൃത്യം ചെയ്തയാളെ പോലീസിന് വാറന്റോടുകൂടി മാത്രം അറസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് നോൺ കോഗ്നൈസബിൾ കുറ്റകൃത്യങ്ങൾ എന്നും പറയുന്നു എന്നുള്ളത്. ഒരു അക്രമ സംഭവം ഉണ്ടായാൽ അതിന് വിധേയരായ ആളുകളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അക്രമ സംഭവത്തെ കുറിച്ചുള്ള വിവരം പോലീസിൽ അറിയിക്കുന്നതോടുകൂടിയാണല്ലോ ക്രിമിനൽ നിയമ നടപടി ആരംഭിക്കുന്നത്. സാധാരണയായി അക്രമ സംഭവം നടന്നാൽ അതിന് വിധേയനായ വ്യക്തിയോ അല്ലെങ്കിൽ വിധേയരായ വ്യക്തികളോ അതിലാരെങ്കിലുമോ ഒക്കെ പോലീസിൽ പരാതിപ്പെടും. പക്ഷെ മറ്റു ചില അവസരങ്ങളിൽ കുറ്റകൃത്യത്തെപ്പറ്റി പ്രാഥമികമായ അറിവ് ലഭിച്ച വ്യക്തികളായിരിക്കും പോലീസ് സ്റ്റേഷനിൽ പരാതി സമർപ്പിക്കുന്നത്. കോഗ്നൈസബിൾ തരത്തിലുള്ളതോ നോൺ കോഗ്നൈസബിൾ തരത്തിലുള്ളതോ ആകാം കേസ്. കോഗ്നൈസബിൾ തരത്തിലുള്ളതോ നോൺ കോഗ്നൈസബിൾ തരത്തിലുള്ളതോ അസ്വാഭാവിക മരണത്തെക്കുറിച്ചുള്ളതോ ആയ കുറ്റത്തിന്റെ നടപടിക്രമങ്ങളിൽ പോലീസ് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് ക്രിമിനൽ നടപടി നിയമത്തിൽ വ്യക്തമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. കോഗ്നൈസബിൾ കുറ്റകൃത്യങ്ങൾ നടന്ന വിവരങ്ങൾ വാക്കാലോ രേഖാമൂലമോ പോലീസിനെ അറിയിക്കാവുന്നതാണ്. കോഗ്നൈസബിൾ കുറ്റകൃത്യങ്ങൾ നടന്ന വിവരം വാക്കാൽ പോലീസിനെ അറിയിച്ചാൽ സ്റ്റേഷന്റെ ചാർജുള്ള ഓഫീസർ അത് എഴുതിയെടുക്കേണ്ടതാണ്. എഴുതിയെടുത്ത കാര്യങ്ങൾ വായിച്ചു കേൾപ്പിച്ച ശേഷം പോലീസ് വിവരം അറിയിച്ച ആളുടെ ഒപ്പ് വാങ്ങിയിരിക്കേണ്ടതാണ്. അതിലെ കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടുള്ള ജനറൽ ഡയറിയിലോ സ്റ്റേഷൻ ഡയറിയിലോ എഴുതേണ്ടതാണ്. FIR അതായത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിന്റെ ഒരു പകർപ്പ് വിവരങ്ങൾ കൊടുത്തയാൾക്ക് സൗജന്യമായി തന്നെ നൽകേണ്ടതാണ്. വിവരങ്ങൾ രേഖപ്പെടുത്താൻ പോലീസ് വിസമ്മതിക്കുന്ന പക്ഷം അത് രജിസ്റ്റേർഡ് പോസ്റ്റ് മുഖേന പോലീസ് സൂപ്രണ്ടിന് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്രകാരം രജിസ്റ്റേർഡായി ലഭിച്ച റിപ്പോർട്ടിൽ വാസ്തവമുണ്ടെന്ന് തോന്നുന്ന പക്ഷം പോലീസ് സൂപ്രണ്ടിന് സ്വയമോ അല്ലെങ്കിൽ തന്റെ കീഴിലുള്ള പോലീസ് ഓഫീസറോടോ അന്വേഷണം നടത്താൻ ആവശ്യപ്പെടാവുന്നതുമാണ്. ഇനി ക്രൈം ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടുള്ള നിയമവ്യവസ്ഥകളെ കുറിച്ച് നോക്കുമ്പോൾ ഒരു ക്രിമിനൽ കേസിന്റെ നടപടിക്രമങ്ങളുടെ ആദ്യഘട്ടമാണ് ഇൻവെസ്റ്റിഗേഷൻ. പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതോടെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയാണ്. മജിസ്ട്രേറ്റിൽ നിന്ന് മറിച്ചൊരു നിർദ്ദേശം ലഭിച്ചിട്ടില്ല എങ്കിൽ പോലീസാണ് സാധാരണയായി ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള പോലീസ് ഓഫീസർ കുറ്റകൃത്യം നടന്നതായി സംശയിക്കപ്പെടുന്ന സ്ഥലം സന്ദർശിക്കുകയോ അതിനായി തന്റെ കീഴുദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയോ ചെയ്യുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് ആവശ്യമായ തെളിവെടുക്കുകയും ആവശ്യമുള്ള പക്ഷം കുറ്റവാളി എന്ന് കരുതപ്പെടുന്ന ആളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. കുറ്റകൃത്യം നടന്നതായി ഉറപ്പാക്കുകയും കേസിന്റെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയുമാണ് ഇൻവെസ്റ്റിഗേഷന്റെ ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. എല്ലാ വിധത്തിലുള്ള തെളിവുകളുടെ ശേഖരണവും ഇതിൽപ്പെടുന്നു. കുറ്റാരോപിതരുൾപ്പെടെയുള്ള വ്യക്തികളെ ചോദ്യം ചെയ്യുകയും മൊഴിയെടുക്കുകയും ചെയ്യുന്നു. ഇൻവെസ്റ്റിഗേഷനും വിചാരണയ്ക്കും കുറ്റപത്രം തയ്യാറാക്കുന്നതിനും ആവശ്യമായ വസ്തുക്കൾ കണ്ടെടുക്കാനായി സെർച്ച് നടത്തുന്നതും ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണ്. തുടർന്ന് മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ അവസാനിക്കുന്നു. ക്രിമിനൽ നടപടി നിയമ സംഹിതയ്ക്ക് വിധേയമായി വിവിധ പ്രവൃത്തികൾ നടത്താനായി പോലീസിന് അധികാരം നൽകിയിട്ടുണ്ട്. ഉദാഹരണമായി കുറ്റാരോപിതരെ അറസ്റ്റ് ചെയ്യാനും സംശയിക്കപ്പെടുന്ന വ്യക്തികളെ കണ്ടെത്തുന്നതിനായും തെളിവുകൾക്കായും സെർച്ച് നടത്താനും നിയമവിരുദ്ധമായതും കുറ്റകരമായതുമായ വസ്തുക്കൾ ഏതെങ്കിലും വ്യക്തികളുടെ കൈവശത്തിൽ കണ്ടാൽ അത് പിടിച്ചെടുക്കുവാനും പോലീസിന് അധികാരമുണ്ട് എന്ന് നമുക്കറിയാം. മാത്രമല്ല, ഒരാൾ കുറ്റവാളി അല്ല എന്ന് പ്രഥമ ദൃഷ്ടിയാ ബോധ്യപ്പെട്ടാൽ പ്രസ്തുത വ്യക്തിയെ വിട്ടയക്കുവാനും നോൺ കോഗ്നൈസബിൾ കുറ്റകൃത്യം നടത്തുന്നവരെ മജിസ്ട്രേറ്റിന്റെ അനുമതി ഇല്ലാതെ തന്നെ ജാമ്യത്തിൽ വിടുവാനും കോഗ്നൈസബിൾ കുറ്റകൃത്യം നടത്തുന്നവരെ മജിസ്ട്രേറ്റിന്റെ വാറന്റ് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യുവാനും ക്രിമിനൽ നടപടി നിയമ സംഹിത പോലീസിന് അധികാരം നൽകിയിരിക്കുന്നു. ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമെന്ന് നോക്കുമ്പോൾ 1, കുറ്റകൃത്യം നടന്ന സ്ഥല സന്ദർശനം. 2, കേസിന്റെ സാഹചര്യങ്ങളും കാര്യങ്ങളും വിലയിരുത്തൽ. 3, കുറ്റവാളിയെന്ന് സംശയിക്കപ്പെടുന്നയാളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യൽ. 4, കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കൽ. കുറ്റാരോപിതർ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുകയും അവർ നൽകുന്ന മൊഴി എഴുതിയെടുക്കുകയും ചെയ്യൽ. ഇൻവെസ്റ്റിഗേഷനോ ട്രയലിനോ ആവശ്യമായി വരുന്ന വസ്തുക്കൾ കണ്ടെടുക്കുവാനുള്ള തിരച്ചിൽ നടത്തൽ. കണ്ടെടുത്ത വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ചാർജ് ഷീറ്റ് സമർപ്പിക്കുവാനുള്ള സാധ്യതകളെ

0: മഴയും ചായയും പിന്നെ ഒറ്റയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും 5G ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.

0: കുറിച്ചുള്ള തീരുമാനത്തിലെത്തൽ. ഇൻവെസ്റ്റിഗേഷന്റെ രണ്ട് പ്രധാന തലങ്ങളാണ് കുറ്റാരോപിതർ എന്ന് സംശയിക്കപ്പെടുന്നവരെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യലും ഇൻവെസ്റ്റിഗേഷന്റെയും എൻക്വയറിയുടെയും ട്രയലിന്റെയും ആവശ്യത്തിനായുള്ള വസ്തുക്കൾ അന്വേഷിച്ച് കണ്ടെത്തലും. കുറ്റകൃത്യം നടന്നാൽ അന്വേഷണം നടത്തേണ്ട മുഖ്യ ഏജൻസി പോലീസാണ് എന്ന് നമുക്കറിയാം. ഒരു കൊഗ്നൈസബിൾ കുറ്റകൃത്യം നടന്നതായി ഏതെങ്കിലും ഒരാളിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുക, പ്രത്യേകിച്ച് ആരും വിവരങ്ങൾ കൊടുത്തില്ലെങ്കിലും ഒരു കൊഗ്നൈസബിൾ കുറ്റകൃത്യം നടന്നതായി പോലീസിന് ബോധ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഇൻവെസ്റ്റിഗേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുക, ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ നിന്ന് അന്വേഷണം നടത്താനായി ഉത്തരവ് ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ ഇൻവെസ്റ്റിഗേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുക. പൊതുവായി പറഞ്ഞാൽ നോൺ കൊഗ്നൈസബിൾ കുറ്റകൃത്യം ഒരു സ്വകാര്യ കാര്യമായിട്ടാണ് ക്രിമിനൽ നടപടി നിയമത്തിൽ കരുതപ്പെടുന്നത്. ആയതിനാൽ അക്കാര്യത്തിനായി പോലീസ് ഏജൻസിയെ ഉപയോഗപ്പെടുത്തേണ്ടതില്ല എന്നാണ് കണക്കാക്കുന്നത്. എന്നിരുന്നാലും അധികാരപ്പെട്ട ഒരു മജിസ്ട്രേറ്റ് നോൺ കൊഗ്നൈസബിൾ കുറ്റകൃത്യം അന്വേഷിക്കണമെന്ന് പോലീസിനോട് ഉത്തരവിട്ടാൽ പോലീസിന് അത് അന്വേഷിക്കാവുന്നതാണ്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും കേസ് അന്വേഷിക്കാൻ അധികാരമില്ല. ഒരു പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന ഉദ്യോഗസ്ഥനോ മാത്രമേ ഇൻവെസ്റ്റിഗേഷൻ നടത്തുവാൻ ക്രിമിനൽ നടപടി നിയമത്തിന്റെ, അതായത് 1973 ക്രിമിനൽ നടപടി നിയമത്തിന്റെ 156 വകുപ്പ് അധികാരം നൽകുന്നുള്ളൂ. ഉയർന്ന പോലീസ് ഓഫീസർക്ക് തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനെ കേസ് അന്വേഷണത്തിനായി ചുമതലപ്പെടുത്താവുന്നതാണ്. ഇങ്ങനെ അന്വേഷണം നടത്താൻ അധികാരമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഏത് റാങ്കിലുള്ളവരായിരിക്കണമെന്ന് സംസ്ഥാന സർക്കാർ നിശ്ചയിക്കുന്നു. ഇനി ഒരു കേസ് ഫലപ്രദമായും തൃപ്തികരമായും പോലീസ് അന്വേഷിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ആ കേസ് പോലീസിന് നേരിട്ട് ഇടപെടുവാൻ അധികാരമില്ലാത്ത തരത്തിലുള്ളതാകുകയോ ചെയ്യുന്ന അവസരങ്ങളിൽ പരാതിക്കാരന് കോടതിയിൽ പരാതി ബോധിപ്പിക്കാം. ഇതിന് പ്രൈവറ്റ് കംപ്ലയിന്റ് എന്നാണ് പറയണത്. പരാതിക്കാരൻ സത്യം ചെയ്ത് കോടതിയിൽ മൊഴി കൊടുക്കണം. സാക്ഷികൾ ഹാജരുണ്ടെങ്കിൽ അവരുടെ മൊഴിയും എടുക്കാം. അതിനുശേഷം കേസ് ഫയലിൽ സ്വീകരിച്ച് പ്രതിയെ ഹാജരാക്കുന്നതിനുള്ള നടപടികൾ കോടതി സ്വീകരിക്കുന്നു. അപ്രകാരം കേസ് ഫയലിൽ സ്വീകരിക്കുന്നതിന് മുൻപായി മജിസ്ട്രേറ്റിന് യുക്തമെന്ന് തോന്നുന്ന പക്ഷം പരാതിയെ പറ്റി ഒരു പ്രാരംഭ അന്വേഷണം നടത്തുകയോ അന്വേഷണത്തിനായി പരാതി പോലീസിന് കൈമാറുകയോ ചെയ്യാവുന്നതാണ്. എന്നാൽ സെഷൻസ് കോടതിയിൽ പരിഗണിക്കപ്പെടേണ്ട കേസിൽ ഇങ്ങനെ ചെയ്യുന്നതല്ല. തുടർന്ന് പോലീസിന്റെ റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ കോടതി തുടർ നടപടികൾ സ്വീകരിക്കുന്നു.
1: നീതിയും നിയമവും ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
2: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
3: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: ആകാശവാണി 103.6 റിയൽ FM. ചലച്ചിത്ര ഗാനങ്ങൾ. തൂവൽ സ്പർശം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന കൈതപ്രം. സംഗീതം ഔസേപ്പച്ചൻ.

0: മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
1: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
2: തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
0: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
2: കൈതപ്രത്തിന്റെ രചനയ്ക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതം. ചിത്രപാടിയ ഗാനം ചിത്രം ഇന്നല്ലേ.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: മകൾക്ക് എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് അദ്നൻ സ്വാമി, രചന കൈതപ്രം, സംഗീതം രമേശ് നാരായണൻ.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിനായി ശനിയാഴ്ച പുറപ്പെടും. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിനായി രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ പ്രവർത്തിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരത്ത് കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനായി കാരോട് ഗ്രാമപഞ്ചായത്തിൽ 128 കുടുംബങ്ങൾക്കായി നിർമ്മിച്ച പാർപ്പിട സമുച്ചയത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. എറണാകുളം, കോതമംഗലത്ത്, പിണ്ടിമന, കോട്ടപ്പടി പഞ്ചായത്തുകളിലെ ജനവാസ മേഖലകളിൽ പ്രവേശിച്ച് നാശനഷ്ടമുണ്ടാക്കിയ കാട്ടാനയെ മയക്കുമരുന്ന് വെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടു.

ഇന്ന് രാത്രി 11:15 ഗുരുവായൂരിൽ നിന്ന് പുറപ്പെടുന്ന ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് തൃശൂർ പാലക്കാട് പൊള്ളാച്ചി ഡിണ്ടിഗൽ വഴി സർവീസ് നടത്തും. നാളത്തെ തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ തിരുവനന്തപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് 1:15 വൈകി രാവിലെ 8:30 പുറപ്പെടുകയെന്നും റെയിൽവേ അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 120 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 131 പേർ അറസ്റ്റിലായി. കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ഐടിഐയിൽ IMC നേതൃത്വത്തിലുള്ള വെബ് എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ കോഡിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ്, IMC നേരിട്ട് നടത്തുന്ന AI അധിഷ്ഠിത സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്നിവയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 1:30 ക്യുറസാവോ ഐവറികോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. നാളെ പുലർച്ചെ 4:30 നടക്കുന്ന മത്സരങ്ങളിൽ ടുണീഷ്യ നെതർലാൻഡ്സുമായും ജപ്പാൻ സ്വീഡനുമായും ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി നാളെ രാവിലെ 6:00.

രഞ്ജിനി. രഞ്ജിനി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി. ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440. നമ്പർ ഒരിക്കൽ കൂടി 9400224440. ഇന്നത്തെ രഞ്ജിനിയിലെ ആദ്യത്തെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കോയിക്കൽപ്പറമ്പ് പയ്യാനക്കൽ നിന്ന് പ്രേമ, വിഷ്ണു, ബിന്ദു, ആവനി എന്നിവർ. ചിത്രം ചന്ദ്രോത്സവം. പാടിയത് PJ ചന്ദ്രൻ. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

മാറാട് നിന്നുള്ള ശാന്തകുമാരിയുടെയും സരസ്വതിയുടെയും ഇഷ്ടഗാനം കേൾക്കാം. ചിത്രം മൺചിത്രത്താഴ്. രചന ബിജു തിരുമല, സംഗീതം എം ജി രാധാകൃഷ്ണൻ, പാടിയത് യേശുദാസ്.

തിരുവള്ളൂരിൽ നിന്ന് ഹനീഫ രഞ്ജിനിയിൽ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനം. ചിത്രം കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത്. പാടിയത് യേശുദാസ്. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം മനു അങ്കിൾ, രചന ഷിബു ചക്രവർത്തി, സംഗീതം ശ്യാം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മേലൂരിൽ നിന്ന് മനോജ്.

പാലയ്ക്കൽ നിന്ന് മോഹനൻ, ഷിത, ഹർഷ, നാരായണി ഉഗ്രപുരം എന്നിവരുടെ ഇഷ്ടഗാനം. ചിത്രം മിഴി രണ്ടിലും പാടിയത് പി. ജയചന്ദ്രൻ. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ. സംഗീതം രവീന്ദ്രൻ.

കടലുണ്ടിയിൽ നിന്ന് ബിജിന, സുജീഷ്, മിന്ദ്ര, സൻറെ മോജിക് എന്നിവർ കാത്തിരിക്കുന്ന ഇഷ്ടഗാനം. ചിത്രം ക്ഷണക്കത്ത് പാടിയത് യേശുദാസ്. രചന കൈതപ്രം, സംഗീതം ശരത്.

കാട്ടിലെ പീടികയിൽ നിന്നും ദീപ ആവശ്യപ്പെട്ട ഇഷ്ടഗാനം കേൾക്കാം. ചിത്രം കണ്ണകി, പാടിയത് ചിത്ര. രചന കൈതപ്രം, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

യു എസ് എ ഹൂസ്റ്റണിൽ നിന്നും സണ്ണ്യു മാത്യുവിൻ്റെയും പയ്യന്നൂർ മമ്പലത്ത് നിന്ന് പുഷ്പ മുരളിയുടെയും ഇഷ്ടഗാനം രജനിയിൽ കേൾക്കാം. ചിത്രം ശകുന്തള, പാടിയത് യേശുദാസ്, രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

കുന്ദമംഗലത്ത് നിന്ന് ഫേബ, ഫെബിൻ എന്നിവർ അച്ഛനു വേണ്ടി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം മഴയത്തു മുൻപേ, പാടിയത് ചിത്ര. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

വടകരയിലെ രജിത, ശ്രീദേവ്, ശ്രീപാർവ എന്നിവരുടെ ഇഷ്ടഗാനം രജനിയിൽ കേൾക്കാം. ചിത്രം മാലയോഗം, രചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര, പാടിയത് ബാലഗോപാലൻ തമ്പി.

ही पड़ा ये माना मेरी जान मोहब्बत सजा है ये माना मेरी जान।